ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ആറ്റിറ്റ്യൂഡ് ഈസ് മൈൻഡ് സെറ്റ്, ബിഹേവിയർ ഈസ് എ ഡൂയിങ് കിറ്റ്. ഇത് ഒരു സൈക്കോളജിക്കൽ ഫ്രേസാണ്. നമ്മുടെ മനോഭാവമാണ് നമ്മുടെ മനസ്സ്. മനസ്സിന് വല്ലായ്മ തോന്നുന്നു, മനസ്സിൽ പക തോന്നുന്നു, മനസ്സിൽ വിദ്വേഷം തോന്നുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ മനോഭാവം ശരിയല്ല, നമ്മുടെ മനോഭാവം തിരുത്തപ്പെടേണ്ടതാണ് എന്നാണ് അർത്ഥം. കാരണം മനോഭാവമാണ് നമ്മുടെ മൈൻഡ് സെറ്റിനെ നിശ്ചയിക്കുന്നത്. പരാജയങ്ങളിൽ വല്ലാതെ തകരാതെയും വിജയങ്ങളിൽ അമിതാഹ്ലാദമുണ്ടാകാതെയും നമ്മളെ സ്ഥായീഭാവത്തോടെ മുമ്പോട്ട് നയിക്കുന്നതും നയിക്കേണ്ടതും മനോഭാവമാണ്. ഇപ്പോൾ കുട്ടികൾക്ക് പരീക്ഷാകാലമാണ്. അവർ നന്നായി പരിശ്രമിക്കുന്നുണ്ട്. പലതും കാണാതെ പഠിക്കാനും മറ്റു ചിലതൊക്കെ യുക്തിപരമായി മനസ്സിലാക്കാനും അവർ ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമങ്ങളൊക്കെ വിജയത്തിലെത്തണമെങ്കിലും അത് പരീക്ഷയിൽ എഴുതി ഫലിപ്പിക്കണമെങ്കിലും നല്ലൊരു മനോഭാവം ഓരോ വിദ്യാർത്ഥിക്കും ഉണ്ടായിത്തീർന്നേ മതിയാവും. സ്വന്തം കഴിവിലുള്ള വിശ്വാസത്തിൻ്റെ മനോഭാവം, പ്രാർത്ഥനയുടെ ശക്തിയിലുള്ള വിശ്വാസത്തിൻ്റെ മനോഭാവം, ഏറ്റെടുക്കുന്നത് ചെയ്യാൻ കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസം, ഇതൊക്കെയാണ് മനോഭാവത്തിലൂടെ മൈൻഡ് സെറ്റിനെ ശക്തിപ്പെടുത്തുന്നത്. പെരുമാറ്റമാകട്ടെ ഒരു ഡൂയിങ് കിറ്റാണ്. അത് നമ്മുടെ ഇടപെടലുകളിൽ, നമ്മുടെ കൊടുക്കൽ വാങ്ങലുകളിൽ, നമ്മുടെ സംഭാഷണങ്ങളിൽ, നമ്മുടെ നോട്ടത്തിൽ, ചിരിയിൽ, വാക്കുകളിൽ, ശബ്ദത്തിൽ, ഇതൊക്കെ വ്യക്തമാവുന്നു. ഇവിടെ ഈ തിരിച്ചറിവ് നമുക്ക് ഏറെ ഗുണകരമാവും. മൈൻഡ് സെറ്റ് നന്നായാൽ ഡൂയിങ് കിറ്റ് നന്നാവും. ഒരു വാഹനത്തിൻ്റെ പെർഫോമൻസ് അതിൻ്റെ എൻജിൻ്റെ പെർഫോമൻസാണ്, അതിൻ്റെ ഇന്ധനക്ഷമതയാണ്, മറ്റ് ഉപകരണങ്ങളുടെ പ്രവർത്തനക്ഷമതയാണ്. ആ ക്ഷമത നമ്മൾ തിരിച്ചറിയുന്നത് വാഹനത്തിൻ്റെ വേഗതയിലും അതിൻ്റെ ഓരോ ഫംഗ്ഷനുകളിലും നമുക്കത് അറിയുവാനാകും. അതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ പെരുമാറ്റത്തിലൂടെ അവൻ്റെ മനസ്സളക്കാനാവുന്നതും. നന്നായി ചിന്തിക്കുക, പലതിൻ്റെയും ഉത്തരം അവിടെയുണ്ട്. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.

ശുഭദിന ചിന്തകൾ. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: പൊതുപ്രവർത്തനത്തിൽ 25 വർഷം പൂർത്തിയാക്കുകയാണ്. ജൻസേവ സേ ദേശ് സേവ എന്ന ദർശനത്തിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 2040 ആകുമ്പോഴേക്കും വികസിത ഭാരതം എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് പ്രവർത്തിച്ചു വരികയാണ്. ഇതോടനുബന്ധിച്ച് സേവാസങ്കൽപ് അഭിയാൻ എന്ന പ്രത്യേക പരിപാടിയിൽ തൊഴിൽ നിയമങ്ങളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: രാജ്യത്ത് തൊഴിൽ ശക്തിയിൽ വ്യക്തത, സ്ഥിരത, തുല്യത എന്നിവ വളർത്തിയെടുക്കുന്നതിനും നിയമങ്ങളെ ആധുനീകരിക്കുന്നതിനുമാണ് തൊഴിൽ മന്ത്രാലയം നിയമങ്ങൾ ഏകീകരിച്ചത്. പരിഷ്കാരങ്ങൾക്കു കീഴിൽ 29 കേന്ദ്ര നിയമങ്ങൾ 4 കോഡുകളായാണ് സംയോജിപ്പിച്ചത്. കൃത്യവും സമയബന്ധിതവുമായ വേതനം നിയമം മുഖേന ഉറപ്പാക്കാൻ കഴിഞ്ഞു. വ്യവസായ ബന്ധ നിയമങ്ങളിലെ സങ്കീർണതകൾ ഒഴിവാക്കി സംഘടിത അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് സംരക്ഷണം നൽകാൻ പുതിയ തൊഴിൽ നിയമങ്ങൾക്ക് സാധിച്ചു. തൊഴിൽ മേഖലയിലെ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തി സുരക്ഷയും ആരോഗ്യവും വർദ്ധിപ്പിക്കാനും കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന പുതിയ തൊഴിൽ നിയമങ്ങൾ സഹായിച്ചു.
0: സംസ്ഥാനത്തെ മുഴുവൻ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുടെ ചികിത്സാ പരിരക്ഷ ഉറപ്പാക്കുന്ന ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുകയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. പദ്ധതിയുടെ DPR 4 മാസത്തിനകം സമർപ്പിക്കാൻ വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു. മന്ത്രി കെ മുരളീധരന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF ഗവൺമെന്റ് മുന്നോട്ടുവച്ച ഇന്ദിരാ ഗ്യാരണ്ടികളിലൊന്നാണ് ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. യുവ ഡോക്യുമെന്ററി ചലച്ചിത്രകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് പ്രത്യേക പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. 18th അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേള തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാനായി പ്രമുഖ മലയാളം തമിഴ് നടനും ഫിലിം ഫെസ്റ്റിവൽ ക്യൂറേറ്ററുമായ രവീന്ദ്രനെ ഗവൺമെന്റ് നിയോഗിച്ചു. തെന്നിന്ത്യൻ സിനിമയിലെ ശ്രദ്ധേയ സാന്നിധ്യമായ രവീന്ദ്രന്റെ നേതൃത്വത്തിൽ സിനിമയുടെ കലാപരവും സാങ്കേതികവുമായ മേഖലകൾക്ക് കൂടുതൽ ഊന്നൽ നൽകാനാണ് ലക്ഷ്യമിടുന്നത്. നടിയും സാംസ്കാരിക പ്രവർത്തകയുമായ പ്രിയങ്ക നായരാണ് വൈസ് ചെയർപേഴ്സൺ. നടൻ സലീം ഹസൻ, യുവ സംവിധായകൻ ജോഫിൻ ടി ചാക്കോ എന്നിവർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളാകും. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബെമ്പർ നറുക്കെടുപ്പ് ഇന്ന് ഉച്ചയ്ക്ക് 1:30 തിരുവനന്തപുരം ഗോർക്കി ഭവനിൽ നറുക്കെടുപ്പ് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ഈ വർഷത്തെ പൂജാ ബെമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റും ചടങ്ങിൽ മന്ത്രി പ്രകാശനം ചെയ്യും. അച്ചടിച്ച 90 ലക്ഷം ടിക്കറ്റുകളും വിറ്റഴിച്ചതായി ഭാഗ്യക്കുറി വകുപ്പ് ഡയറക്ടർ അഞ്ജു KS അറിയിച്ചു. ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തിയത് പാലക്കാട്ടാണ്. വിൽപ്പനയിൽ തൃശൂർ ജില്ല 2nd സ്ഥാനത്തും തിരുവനന്തപുരം ജില്ല 3rd സ്ഥാനത്തുമാണ്. ഇന്ന് അന്താരാഷ്ട്ര ആണവായുധ നിർമ്മാർജ്ജന ദിനം. ആണവ നിരായുധീകരണം എന്ന ലക്ഷ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ഐക്യരാഷ്ട്രസഭ എല്ലാ വർഷവും സെപ്റ്റംബർ 26 ആണവായുധ നിർമ്മാർജ്ജന ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയുടെ 138th പതിപ്പാണിത്. പരിപാടിയുടെ ഹിന്ദി പ്രക്ഷേപണത്തിന് ശേഷം കേരള നിലയങ്ങൾ മലയാള പരിഭാഷയും പ്രക്ഷേപണം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യക്ക് സ്വർണവും വെള്ളിയും. 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് റൌണ്ടിൽ സുരിജി ഫൊഗാട്ട് കമൽജിത്ത് സഖ്യമാണ് 484.6 പോയിന്റ് റെക്കോർഡ് നേട്ടത്തോടെ സ്വർണം നേടിയത്. പുരുഷ 50 മീറ്റർ റൈഫിൾ 3P റൌണ്ടിൽ ടോമർ നീരജ് രുദ്രൻഷു സഖ്യം വെള്ളി നേടി. ഈ വിഭാഗത്തിൽ ചൈനയ്ക്കാണ് സ്വർണം. ഏഷ്യൻ ഗെയിംസിൽ വിവിധ ഇനങ്ങളിൽ മെഡൽ നേടിയ ഇന്ത്യൻ താരങ്ങളെ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. കേരളത്തിന് വേണ്ടി മെഡൽ നേടുന്ന കായിക താരങ്ങൾ നിരാശപ്പെടേണ്ടി വരില്ലെന്നും ഗവൺമെന്റ് കായിക താരങ്ങൾക്കൊപ്പം നിലകൊള്ളുമെന്നും മന്ത്രി OJ ജനീഷ് പറഞ്ഞു. 68th സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സംഘാടക സമിതി ഓഫീസ് കോഴിക്കോട് NIT ക്യാമ്പസിന് സമീപം ചിന്മയ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് നസീർ ബാബു.
2: കായിക താരങ്ങൾക്ക് ആവശ്യമായ പിന്തുണ നൽകണമെന്ന ഗവൺമെന്റിന്റെ ഉറച്ച തീരുമാനത്തിന്റെ ഭാഗമായാണ് ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടുന്ന താരങ്ങൾക്കുള്ള പാരിതോഷികവും പ്രഖ്യാപിച്ചത്. മെഡൽ നേടി തിരിച്ചെത്തുമ്പോൾ തന്നെ പാരിതോഷികം നൽകുന്നതിനാണ് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. ഷൂട്ടിംഗിൽ വെള്ളി മെഡൽ നേടിയ തിരുവമ്പാടി സ്വദേശി വ്യദർശ വിനോദിന് സർക്കാർ ജോലി നൽകുന്നതിനായി കായിക വകുപ്പ് മുഖ്യമന്ത്രിക്ക് ശുപാർശ നൽകിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ദേശീയ കളരിപ്പയറ്റ് അക്കാദമി സ്ഥാപിക്കുന്നതിനുള്ള പ്രപ്പോസൽ കേന്ദ്ര കായിക മന്ത്രാലയത്തിന് കൈമാറിയിട്ടുണ്ട്. പദ്ധതി യാഥാർത്ഥ്യമാകുകയാണെങ്കിൽ അത് ഉത്തര കേരളത്തിൽ സ്ഥാപിക്കുന്നതിനാണ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന സ്കൂൾ കായിക സംഘാടക സമിതി ചെയർമാൻ MA റസാഖ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച തീർത്ഥ പ്രഷോപിനെ ചടങ്ങിൽ മന്ത്രി അനുമോദിച്ചു.
0: സ്പോർട്സ് കൌൺസിലുകളിലെ വിജിലൻസ് പരിശോധനയിൽ റിപ്പോർട്ട് ലഭിച്ചാൽ തുടർ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ഒ ജെ ജനീഷ് പറഞ്ഞു. ഓപ്പറേഷൻ കളിക്കളം പരിശോധന സ്വാഗതാർഹമാണെന്നും അദ്ദേഹം കോഴിക്കോട്ട് അറിയിച്ചു. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിന്റെ മൂന്നാം പതിപ്പിന് കണ്ണൂരിൽ തുടക്കമായി. ജവഹർ സ്റ്റേഡിയത്തിലെ ഉദ്ഘാടന മത്സരത്തിൽ കണ്ണൂർ വാരിയേഴ്സ് എഫ് സി എതിരില്ലാത്ത ഒരു ഗോളിന് തൃശൂർ മാജിക് എഫ് സിയെ പരാജയപ്പെടുത്തി. ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
3: ആദ്യ പകുതിയുടെ 17-ാം മിനിറ്റിൽ സ്പാനിഷ് താരം അസിയർ ഗോമസ് അടിച്ചു കയറ്റിയ ഗോളിലൂടെയാണ് കണ്ണൂർ വാരിയേഴ്സ് വിജയം കൈപ്പിടിയിലാക്കിയത്. തൃശൂർ മാജിക് എഫ് സിയുടെ പ്രതിരോധ താരം ഹെൻറി വരുത്തിയ പിഴവിൽ നിന്ന് ലഭിച്ച പന്ത് ലൈനിലൂടെ ഓടിക്കയറിയ ബോഗ്ദാൻ ബോക്സിൽ നിലയുറപ്പിച്ചിരുന്ന അസിയർ ഗോമസിന് ലക്ഷ്യം തെറ്റാതെ നൽകിയപ്പോൾ അസിയർ അത് ഗോളാക്കി മാറ്റുകയായിരുന്നു. സൂപ്പർ ലീഗ് കേരള മൂന്നാം സീസണിലെ ആദ്യ ഗോൾ നേടിയതോടെ അസിയർ ഗോമസ് 7 ഗോളുകളുമായി കണ്ണൂർ വാരിയേഴ്സിന്റെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരനായി. സ്റ്റേഡിയം നിറഞ്ഞ ഫുട്ബോൾ പ്രേമികളെ സാക്ഷിയാക്കിക്കൊണ്ടായിരുന്നു ഇന്നലെ രാത്രിയിലെ മത്സരം. സൂപ്പർ ലീഗ് കേരളയിൽ ഇന്ന് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് മത്സരം. വൈകിട്ട് 7 മണിക്ക് കാലിക്കറ്റ് എഫ് സി തിരുവനന്തപുരം കൊമ്പൻസ് എഫ് സിയെ നേരിടും.
0: സംസ്ഥാനത്തെ എല്ലാ തീരദേശ ജില്ലകളിലും കള്ളക്കടൽ കടലാക്രമണ സാധ്യതകളെ തുടർന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന കേന്ദ്രം ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. തിങ്കളാഴ്ച പുലർച്ചെ വരെ ഉയർന്ന തിരമാലകൾക്കും കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാനും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ലക്ഷദ്വീപിലും തമിഴ്നാട്ടിൽ കന്യാകുമാരി അടക്കം വിവിധ ജില്ലകളിലും ജാഗ്രതാ മുന്നറിയിപ്പും നൽകും. ഇടുക്കി ഏലപ്പാറയ്ക്ക് സമീപം 4 മൈലിൽ കാർ പുഴയിലേക്ക് മറിഞ്ഞ് ഒരാൾ മരിച്ചു. അടൂർ സ്വദേശി അഭിഷേക് എസ് നായരാണ് മരിച്ചത്. 28 വയസ്സായിരുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മകൾക്കുമെതിരെ കേസുമായി മുന്നോട്ടു പോകാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാകണമെന്ന് മുതിർന്ന BJP നേതാവ് വി മുരളീധരൻ ആവശ്യപ്പെട്ടു. പാർട്ടി എറണാകുളം സിറ്റി ജില്ലാ ശിബിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. BJP കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ പഠനശിബിരം സമാപിച്ചു. സമാപന സമ്മേളനം പാർട്ടി ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട്ട് തളിയിൽ പ്രവർത്തിച്ചു വരുന്ന സാധകം സംഗീതസഭയുടെ ദ്വൈമാസ സംഗീത കച്ചേരി നാളെ വൈകിട്ട് ചാലപ്പുറം കേസരി ഭവൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കും. സാധകം ഭാരവാഹികളാണ് ഇക്കാര്യം അറിയിച്ചത്. സഹകരണ മേഖലയിൽ വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ട് വിവിധ പദ്ധതികൾക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൊല്ലം കുണ്ടറയിൽ ഇന്ന് തുടക്കം കുറിക്കും. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുകയാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. യുവ ഡോക്യുമെന്ററി ചലച്ചിത്രകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് പ്രത്യേക പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. ഇന്ന് അന്താരാഷ്ട്ര ആണവായുധ നിർമ്മാർജ്ജന ദിനം. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യക്ക് സ്വർണവും വെള്ളിയും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: ചോദിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
1: കെഎംസി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
2: കരുനാഗപ്പള്ളി എ എം ഹോസ്പിറ്റലിലെ മുൻ അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ മുഹമ്മദ് റോഷൻ എ ആർ വീണ്ടും എ എം ഹോസ്പിറ്റലിലേക്ക് തിരികെ എത്തുന്നു. 28/9/2026 മുതൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എ എം ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
3: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, കരുനാഗപ്പള്ളി.
5: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
6: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൊട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൊട്ട്, സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.

0: ും വൈകിട്ട് 4 മണിക്ക് ബാലരാമപുരത്ത് SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസിന്റെ ബിരുദദാന ചടങ്ങിലും പങ്കെടുക്കും. ഇന്ന് കേരളത്തിലെത്തുന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉച്ചയ്ക്ക് 2 മണിക്ക് കുണ്ടറയിൽ വനിതാ ശാക്തീകരണത്തിനായി സഹകരണ മേഖലയിൽ ആരംഭിക്കുന്ന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് അമൃതപുരിയിൽ അമൃത് കീർത്തി പുരസ്കാര ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും.
1: ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭയുടെ 81st സമ്മേളനത്തിന്റെ ഉന്നതതല പൊതുചർച്ചയെ കേന്ദ്ര വിദേശകാര്യമന്ത്രി S.ജയശങ്കർ ഇന്ന് അഭിസംബോധന ചെയ്യും. വിശ്വാസം പുനഃസ്ഥാപിക്കൽ, മാറ്റങ്ങൾ കൈകാര്യം ചെയ്യൽ, എല്ലാവർക്കും ഫലപ്രദമാകുന്ന ഒരു ഐക്യരാഷ്ട്രസഭ എന്ന പ്രമേയത്തിലാണ് ഇത്തവണത്തെ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. 193 അംഗരാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാരും പ്രധാനമന്ത്രിമാരും മുതിർന്ന പ്രതിനിധികളും പങ്കെടുക്കുന്ന പൊതുസഭയിൽ പ്രധാന അന്താരാഷ്ട്ര വിഷയങ്ങളിലുള്ള തങ്ങളുടെ നിലപാടുകൾ നേതാക്കൾ വ്യക്തമാക്കും. ഗൾഫ്, ചെങ്കടൽ, കരിങ്കടൽ മേഖലകളിൽ വാണിജ്യ കപ്പലുകൾക്കും നാവികർക്കും നേരെ ആവർത്തിച്ചുള്ള ആക്രമണങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച് വിദേശകാര്യമന്ത്രി S.ജയശങ്കർ. ന്യൂയോർക്കിൽ നടന്ന ഐക്യരാഷ്ട്ര പൊതുസഭ സമ്മേളനത്തിൽ കപ്പൽ ഗതാഗതത്തിന്റെയും നാവികരുടെയും സുരക്ഷ സംബന്ധിച്ച ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് എന്ന സംഘടനയുടെ ഉദ്ഘാടന യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കപ്പലുകളുടെയും നാവികരുടെയും സുരക്ഷയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായി ഇന്ത്യയും ലൈബീരിയയും സംയുക്തമായി ചേർന്നുള്ള ഒരു പുതിയ സംരംഭം വിദേശകാര്യമന്ത്രി പ്രഖ്യാപിച്ചു.
2: ഇന്ത്യ ആൻഡ് ലൈബീരിയ ജോയിന്റ് ഹാൻഡ്സ് ടു പ്രപ്പോസ് ദി ഐഡിയ ഓഫ് എസ്റ്റാബ്ലിഷിംഗ് എ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ദാറ്റ് ഫോക്കസസ് ഓൺ വേരിയസ് ആസ്പെക്ട്സ് ഓഫ് മാരിടൈം ട്രേഡ്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫ് ഷിപ്പിംഗ് ആൻഡ് സീഫെയറേഴ്സ്. ദിസ് ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് കൺസിസ്റ്റ് ഓഫ് മേജർ ഷിപ്പ് ഓണിംഗ് മെമ്പർ സ്റ്റേറ്റ്സ്, കൺട്രീസ് വിത്ത് ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് ഷിപ്പ് രജിസ്ട്രീസ് ആൻഡ് ദോസ് ഹു പ്രൊവൈഡ് ദ മാക്സിമം നമ്പേഴ്സ് ടു സീഫെയറിംഗ്.
1: ജലസുരക്ഷ എന്നത് പൌരന്മാർ, സർക്കാർ, വ്യവസായ മേഖല തുടങ്ങി എല്ലാ പങ്കാളികളുടെയും കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് കേന്ദ്ര ജലശക്തി മന്ത്രി C.R. പാട്ടീൽ. ന്യൂഡൽഹിയിൽ നടന്ന 9th ഇന്ത്യ അന്താരാഷ്ട്ര ജലവാരാചരണത്തിന്റെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുസ്ഥിരമായ ഫലങ്ങൾ കൈവരിക്കുന്നതിന് ജൽജീവൻ മിഷൻ, നമാമി ഗംഗെ, സ്വച്ഛ് ഭാരത് മിഷൻ, ജൽ സഞ്ജയ്, ജൻ ഭാഗീദാരി തുടങ്ങിയ പദ്ധതികളുടെ നടത്തിവെപ്പിൽ ജനപങ്കാളിത്തം ആവശ്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11:00. പരിപാടിയുടെ 138th പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലയിലും AAR ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും പരിപാടി തത്സമയം ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ പ്രാദേശിക ഭാഷകളിൽ മൻ കി ബാത് കേൾക്കാം. ഇന്ന് ആണവായുധ നിർമ്മാർജ്ജനത്തിനുള്ള അന്താരാഷ്ട്ര ദിനം. ആണവായുധങ്ങൾ മനുഷ്യരാശിക്കുണ്ടാക്കുന്ന അപകടങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനാണ് ഈ ദിനം ആചരിക്കുന്നത്. ആണവായുധങ്ങളുടെ സമ്പൂർണ്ണ നിർമ്മാർജ്ജനമാണ് പ്രധാന ലക്ഷ്യം. 2013 ഐക്യരാഷ്ട്രസഭാ ജനറൽ അസംബ്ലിയാണ് ദിനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: യുവ ഡോക്യുമെന്ററി ചലച്ചിത്ര പ്രവർത്തകരെ പ്രോത്സാഹിപ്പിക്കാൻ കേരള സർക്കാർ പ്രത്യേക പദ്ധതി നടപ്പാക്കുമെന്ന് സാംസ്കാരിക മന്ത്രി P.C. വിഷ്ണുനാഥ്. 18th അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്ര മേളയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ചലച്ചിത്ര അക്കാദമി, ഫിലിം സൊസൈറ്റികൾ, സർവകലാശാലകൾ, മാധ്യമ സ്ഥാപനങ്ങൾ എന്നിവയെ കോർത്തിണക്കിയാകും പദ്ധതി നടപ്പിലാക്കുക. കേരളത്തിലെ എല്ലാ തീരദേശ ജില്ലകളിലും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇന്ന് പുലർച്ചെ 2:30 മുതൽ മറ്റന്നാൾ പുലർച്ചെ 2:30 വരെ ശക്തമായ തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. തമിഴ്നാട്ടിലെ കന്യാകുമാരി, രാമനാഥപുരം, തൂത്തുക്കുടി, തിരുനെൽവേലി തീരങ്ങളിലും ലക്ഷദ്വീപ് തീരങ്ങളിലും ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതികളിലൊന്നായ പ്രധാനമന്ത്രി സ്വനിധിയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
4: രാജ്യത്തെ വഴിയോര കച്ചവടക്കാരെ പിന്തുണയ്ക്കുന്നതിനായി ആരംഭിച്ച പ്രധാന സംരംഭമാണ് PM സ്വനിധി. ഈടുരഹിത വായ്പകൾ നൽകുന്നതിന് പുറമെ വഴിയോര കച്ചവടക്കാർക്ക് സാമൂഹിക സുരക്ഷാ പരിരക്ഷയും ഇതിലൂടെ പ്രോത്സാഹിപ്പിക്കുന്നു. 2020 ആരംഭിച്ച പദ്ധതിയിലൂടെ ഇതിനോടകം 1.12 കോടിയിലധികം വായ്പകൾ വിതരണം ചെയ്തു. നഗരങ്ങളിലും പട്ടണങ്ങളിലുമായി 75 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിച്ചിട്ടുണ്ട്. വഴിയോര കച്ചവടക്കാർക്ക് ശക്തവും സുസ്ഥിരവുമായ ഉപജീവന മാർഗം ഉറപ്പാക്കുന്ന ഈ പദ്ധതി 2030 മാർച്ച് വരെ നീട്ടിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ പുരുഷ വനിതാ കബഡി ടീമുകൾ നിലവിലെ സ്വർണ മെഡലുകൾ നിലനിർത്താൻ ലക്ഷ്യമിട്ട് ഇന്ന് ഫൈനൽ മത്സരത്തിനിറങ്ങും. ഫൈനലിൽ ഇരു വിഭാഗങ്ങളിലും ഇറാനാണ് ഇന്ത്യയുടെ എതിരാളികൾ. ബാഡ്മിന്റണിൽ 2 തവണ ഒളിമ്പിക് മെഡൽ നേടിയ പി വി സിന്ധുവിലാണ് ഇന്ത്യയുടെ പ്രതീക്ഷകൾ. പുരുഷ സിംഗിൾസിൽ ലക്ഷ്യസെൻ ഇന്ന് മത്സരത്തിനിറങ്ങും. വനിതകളുടെ 1500 മീറ്റർ ഫൈനലിൽ പാരുൾ ചൌധരിയും പൂജയും ഇന്ത്യയ്ക്കായി മത്സരിക്കും. അതേസമയം പുരുഷ വിഭാഗം മാരത്തണിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരം സാവൻ ബർവാൾ ചരിത്രം കുറിച്ചു. ഇതോടെ ഈ ഇനത്തിൽ ഒരു മെഡലിനായുള്ള ഇന്ത്യയുടെ 44 വർഷത്തെ കാത്തിരിപ്പിനാണ് വിരാമമായത്. ഏഷ്യൻ ഗെയിംസിൽ പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ വെള്ളി മെഡൽ നേടിയ ഗുൽവീർ സിംഗിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഗുൽവീർ സിംഗിന്റെ നേട്ടം രാജ്യത്തുടനീളമുള്ള യുവ കായിക താരങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഫിഡെ ചെസ് ഒളിമ്പ്യാഡിന്റെ പുരുഷ വിഭാഗം ഓപ്പൺ മത്സരങ്ങളുടെ 9ാം റൌണ്ടിൽ ഡി ഗുഗേഷ് ജർമ്മൻ താരത്തെ പരാജയപ്പെടുത്തി പോയിന്റ് പട്ടികയിൽ 2ാമതെത്തി. വനിതാ വിഭാഗത്തിൽ ദിവ്യ ദേശ്മുഖ്, വെന്തിക അഗർവാൾ എന്നിവരുടെ വിജയത്തോടെ ഇന്ത്യ 3-1 എന്ന സ്കോറിന് വിജയം ഉറപ്പിച്ചു. അമേരിക്കൻ സൈന്യം തങ്ങളുടെ തുറമുഖങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നാവിക ഉപരോധം പിൻവലിക്കുകയും ഇന്ധന ഉപരോധത്തിൽ ഇളവ് അനുവദിക്കുകയും ചെയ്താൽ 7 ദിവസത്തിനകം ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറന്നുകൊടുക്കാമെന്ന് ഇറാൻ. അതിനൊപ്പം ലെബനനിലെ വെടിനിർത്തൽ പാലിക്കുകയും വേണമെന്ന് ഇറാൻ വ്യവസ്ഥ വച്ചിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിക്ക് പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ഷിയാണ് ഈ നിർദ്ദേശം വിശദീകരിച്ചത്. അതേസമയം ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് മധ്യസ്ഥരുമായി ഘടനാപരമായ ചർച്ചകൾ നടക്കുന്നതായി വൈറ്റ് ഹൌസ് അറിയിച്ചു. എന്നാൽ ഈ നിർദ്ദേശത്തോട് ഗൾഫ് അറബ് രാജ്യങ്ങൾ പ്രതികരിച്ചിട്ടില്ല. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങിന്റെ 3 ദിവസം നീണ്ട വാഷിംഗ്ടൺ സന്ദർശനം പൂർത്തിയായി. ലോകത്തിലെ ഏറ്റവും വലിയ 2 സമ്പദ്വ്യവസ്ഥകൾ തമ്മിൽ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും വ്യാപാരം, നിർമ്മിത ബുദ്ധി, വിദേശനയം എന്നീ മേഖലകളിൽ സുപ്രധാന ചർച്ചകൾ നടന്നു. സന്ദർശനം വളരെ മികച്ചതായിരുന്നുവെന്നും കർഷകർ ഉൾപ്പെടെ എല്ലാവർക്കും ഇത് നേട്ടമുണ്ടാക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. ജർമ്മനിയിൽ നിർബന്ധിത സൈനിക സേവനം വീണ്ടും നടപ്പിലാക്കാനുള്ള നീക്കത്തിനെതിരെ രാജ്യവ്യാപകമായി സ്കൂൾ വിദ്യാർത്ഥികളുടെ സമരം തുടരുന്നു. ജർമ്മനിയിലുടനീളം 100-ൽ അധികം പ്രതിഷേധ പ്രകടനങ്ങളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. സ്വമേധയായുള്ള സൈനിക സേവനത്തിനായുള്ള പുതിയ നിയമം ഈ വർഷം ജനുവരിയിലാണ് പ്രാബല്യത്തിൽ വന്നത്. രാജ്യത്തെ ആദ്യത്തെ വിക്ടിം റൈറ്റ് സെന്റർ പട്ടേൽ ഇന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉദ്ഘാടനം ചെയ്യും. വിവിധ കുറ്റകൃത്യങ്ങൾക്ക് ഇരയായവർക്ക് നിയമപരമായ അവകാശങ്ങളും അവശ്യ സഹായങ്ങളും ഒരൊറ്റ മേൽക്കൂരയ്ക്ക് കീഴിൽ ലഭ്യമാക്കുകയാണ് ഈ കേന്ദ്രത്തിന്റെ ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. കൊല്ലത്തും തിരുവനന്തപുരത്തും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഏകദിന സന്ദർശനത്തിനായി ഇന്ന് കേരളത്തിലെത്തുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഹകരണ മേഖലയിൽ വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള വിവിധ പദ്ധതികൾക്ക് കൊല്ലത്ത് തുടക്കം കുറിക്കും. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭയുടെ 81ാമത് സമ്മേളനത്തെ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് അഭിസംബോധന ചെയ്യും. കള്ളക്കടൽ പ്രതിഭാസ സാധ്യതയെ തുടർന്ന് കേരളത്തിലെ എല്ലാ തീരദേശ ജില്ലകളിലും ഇന്ന് ചുവപ്പ് ജാഗ്രത. തമിഴ്നാട്ടിലും ലക്ഷദ്വീപിലും ജാഗ്രതാ നിർദ്ദേശം. അമേരിക്കയുടെ നാവിക ഉപരോധം പിൻവലിച്ചാൽ 7 ദിവസത്തിനകം ഹോർമൂസ് കടലിടുക്ക് തുറന്നു നൽകുമെന്ന് ഇറാൻ. മധ്യസ്ഥ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് അമേരിക്ക. ഏഷ്യൻ ഗെയിംസിൽ സുവർണ നേട്ടം ലക്ഷ്യമിട്ട് ഇന്ത്യൻ പുരുഷ വനിതാ കബഡി ടീമുകൾ ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
5: നന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

ഹലോ, ഗുഡ് മോർണിംഗ്. ഇതെൻ്റെ റേഡിയോ 91.2 സാറ്റർഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ്. ഇന്ന് ഗ്രീറ്റിംഗ്സിൽ കൂടെയുള്ളത് ആർ ജെ നിധിനാണ്. അപ്പോൾ നമ്മൾ എന്നത്തെ പോലെ ഒരു ശനിയാഴ്ച വീണ്ടും വന്നിരിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഗ്രീറ്റിംഗ്സ് ഇവിടെ തുടങ്ങുകയാണ്. അതെ, നമ്മൾ പലരും ഭാഗ്യങ്ങൾ വിശ്വസിക്കുന്നവരാണല്ലേ. നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ, അതായത് നമുക്ക് പല ആഗ്രഹങ്ങളുണ്ട്. അതിൽ ചിലതൊക്കെ നമുക്കറിയാം, ഓ ഇതൊന്നും നടക്കില്ല. എന്നിരുന്നാലും നമ്മുടെ ഭാഗ്യം, ആ ഭാഗ്യത്തിന് എനിക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പൈസ എവിടെയെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ നടക്കുമെന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളല്ലേ. നമ്മളപ്പോൾ ഈ ഭാഗ്യങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ, ഇന്ന് ചിലർക്കൊക്കെ അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഇന്ന് ചില ഭാഗ്യങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഇന്ന് നമ്മുടെ ഓണ ബമ്പറിൻ്റെ നറുക്കെടുപ്പാണ്. ഏകദേശം ഒരു 30 കോടി കിട്ടാൻ, 30 കോടി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു കുറച്ച് പൈസ ടാക്സൊക്കെ ആയിട്ട് ഒരു 30% നികുതി പോകും. പിന്നെ ഒരു 10% ഏജൻറ്റിൻ്റെ കമ്മീഷനൊക്കെ ആയിട്ട് പോയിട്ട് ഒരു 18 കോടി നമ്മുടെ കൈ കിട്ടും. അപ്പോൾ ഈ 18 കോടി നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങളിന്ന് എന്ത് ചെയ്യും, അതാണ് ഇന്ന് എനിക്കറിയേണ്ടത്. അപ്പോൾ അതിൻ്റെ വിശദ വിവരങ്ങൾ സംസാരിക്കാനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചുള്ളൂ ഗ്രീറ്റിംഗ്സിലേക്ക്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 954-7001-2. നിങ്ങൾ ആ 30 കോടിയിൽ എന്താണ് ചെയ്യുന്നതെന്ന് വേഗം തന്നെ പറഞ്ഞോളൂ. ഇപ്പം നമുക്ക് കുറച്ച് പാട്ട് കേട്ട് തിരിച്ചു വരാം.

0: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
1: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
2: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
1: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി എ എം ഹോസ്പിറ്റലിലെ മുൻ അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ മുഹമ്മദ് റോഷൻ എ ആർ വീണ്ടും എ എം ഹോസ്പിറ്റലിലേക്ക് തിരികെ എത്തുന്നു. 28/9/2026 മുതൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എ എം ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
4: യെസ്, അങ്ങനെ നല്ല പാട്ടൊക്കെ ആസ്വദിച്ച് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് ഗ്രീറ്റിംഗ്സിലേക്ക്. അപ്പം നമുക്ക് ഒരു മെസ്സേജ് ഉണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്ന വിജയമേമ്മയാണ്. ജീവിതത്തിൽ നമ്മൾ തോറ്റുപോകുമെന്ന് തോന്നിയാലും ഭയപ്പെടരുത്. തോൽവിയിൽ പോലും ധീരത കാട്ടുന്നവർ ഒരിക്കലും അന്തസ്സായിട്ട് ജീവിക്കുകയെന്ന് പറഞ്ഞ് നമുക്കൊരു ഫോട്ടോ ഒക്കെ അയച്ചിട്ടുണ്ട് വാട്സപ്പിൽ. ഹാപ്പി ശനിയാഴ്ച എന്ന് പറഞ്ഞാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എന്തായാലും വിജയമേമ്മയ്ക്ക് ഞങ്ങൾ തിരിച്ചും ഒരു നല്ലൊരു ശനിയാഴ്ച നേരുകയാണ്. പക്ഷേ ഇന്നത്തെ നമ്മുടെ വിഷയം ഗ്രീറ്റിംഗ്സിൽ 30 കോടിയാണ്. അതെ, 30 കോടി. നിങ്ങൾ എന്ത് ചെയ്യും? 30 crores. അതെ, നമുക്കൊരു കോളുണ്ട്. കോൾ കട്ടായി പോയി. ആ, കോളുണ്ട്. ഹലോ
5: ഹലോ
4: ഹലോ, ഗുഡ് ഗുഡ് മോർണിംഗ്.
5: എന്റെ റേഡിയോ?
4: അതെ, ഗുഡ് മോർണിംഗ്, എന്റെ റേഡിയോ ആണ്.
5: അതെ.
4: ആ, നമ്മുടെ ഇന്നത്തെ വിഷയം അറിയാവോ?
5: ആ, 30 കോടി.
4: അതെ, ആ 30 കോടി എന്ത് ചെയ്യുമെന്ന് നമുക്ക് അറിയണം.
5: 2 30 കോടി കൈ വെച്ചിട്ടാ വിളിക്കണേ.
4: മൊത്തം 60 കോടിയാണ് ഇന്ന് കൈയിരിക്കുന്നത്.
5: അതെ അതെ, ഇന്ന് 60 കോടിയാണ്.
4: ഓക്കെ, എന്തായാലും നമുക്ക് 30 കോടിയിലേക്ക്.
5: എനിക്ക് എന്റെ ആഗ്രഹങ്ങളല്ലേ പറയാൻ പറഞ്ഞേ.
4: ആ, പറഞ്ഞോളൂ, എന്ത് ചെയ്യും?
5: ആ, പറഞ്ഞോളൂ. കൊറേ സ്ഥലങ്ങൾ പോയി കാണണം, അതാണ് വലിയ ആഗ്രഹം.
4: ആഹാ, അതിനു മുമ്പേ ഈ വിളിക്കുന്ന ആരാണെന്ന് എനിക്കൊന്ന് അറിഞ്ഞാ കൊള്ളാന്നുണ്ട്.
5: വിളിക്കുന്നത് എന്റെ പേര് ഷീജ.
4: ഷീജ, എവിടുന്നാണ് ഷീജ വിളിക്കുന്നത്?
5: പാലക്കാട് ജില്ലയിലെ ചിറ്റൂര് എന്ന് പറയുന്ന ഒരു സ്ഥലം.
4: ആ, കേട്ടിട്ടുണ്ട്. നല്ല മനോഹര, പ്രകൃതി മനോഹരമായിട്ടുള്ള സ്ഥലം.
5: കൊങ്ങമ്പടക്ക് കൊങ്ങമ്പട എന്നുള്ള ഒരു പ്രശസ്തമായ ഒരു ഉത്സവം നടത്തുന്ന ഒരു സ്ഥലമാണ്.
4: ആണല്ലേ. ആഹാ, ഒത്തിരി അങ്ങ് ദൂരെ നിന്നാണ് നമ്മളിൽ നിന്ന് അല്ലേ?
5: അതെ അതെ.
4: അപ്പോൾ എന്താണ്, പറഞ്ഞോളൂ, എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ?
5: 30 കോടി കിട്ടി ആദ്യം ഒരു മെഡിക്കൽ ഷോപ്പ് തുടങ്ങണം എന്റെ ആൾക്ക്. കൊറേ നാളത്തെ ഒരു ആഗ്രഹമാണ്. എന്തായാലും ഇനി അതൊക്കെ ലോട്ടറി അടിച്ചാലേ നടക്കുള്ളൂ എന്നുള്ള രീതിക്കാണ് പോക്ക്.
4: ആണല്ലേ.
5: പിന്നെ കൊറേ സ്ഥലങ്ങൾ കാണണം ലോകത്തെ ചുറ്റി കാണണമെന്ന്.
4: എന്നാലും ഏറ്റവും കൂടുതൽ ആഗ്രഹം ഏത് സ്ഥലമാണ് കാണണ്ടേ? ആദ്യം നമ്മൾ പോകാനായിട്ട് ഇങ്ങനെ നിൽക്കുമല്ലോ. അതേതാ?
5: മലേഷ്യയിലെ മുരുകനെ പോയി കണ്ടിട്ട് വരണം. സിംഗപ്പൂർ, മലേഷ്യയാണ് ആദ്യത്തെ ആഗ്രഹം.
4: കൊള്ളാം. നല്ല സ്ഥലമാണ്. അടുത്ത എന്താണ്, അടുത്ത ആഗ്രഹം പറയൂ.
5: അടുത്ത ആഗ്രഹം അതന്നെ, കൊറേ ലോകം ചുറ്റി കാണണം എന്നുണ്ട്. അതൊക്കെ ഇങ്ങനെയൊക്കെ ലോട്ടറി അടിച്ചാലേ നടക്കുള്ളൂ. എന്തായാലും ഇനിയുള്ള കാലങ്ങളിൽ ഇതൊക്കെ സമ്പാദിച്ചിട്ട് പോവാന്നുള്ള തോന്നലൊക്കെ പോയി.
4: അപ്പൊ ഈ 30 കോടി തന്നെ
5: സാധനങ്ങളുടെ വിലക്കായിട്ട്.
4: 30 കോടി തന്നെ വേണമെന്നുണ്ടോ ഈ മലേഷ്യയിൽ പോവാന്?
5: 30 കോടി വേണ്ട, എന്റെ കയ്യിലുള്ള ലോട്ടറി ഒക്കെ ഷെയറാണ്.
4: ആണല്ലേ. ഓ, ഷെയർ ഇട്ടെടുത്തതാണല്ലേ. എത്ര പേരാണ് ഷെയർ എടുത്തത്?
5: ഒന്ന് ബാംഗ്ലൂരിലത്തെ എന്റെ ഫ്രണ്ടും ഞാനും കൂടിയാണ്. ഒന്ന് പിന്നെ ഞങ്ങൾ അയൽക്കൂട്ടം, വിജയ അയൽക്കൂട്ടം പറയും ഞങ്ങള്. ചിറ്റൂർ പത്തനംതിട്ട മുനിസിപ്പാലിറ്റി ഞങ്ങൾ 5 പേര്. സെക്രട്ടറിയും പ്രസിഡന്റും ഞങ്ങൾ 3, പിന്നെ ഒരു 3 പേരും കൂടെ അടങ്ങുന്ന 5 അംഗങ്ങളാണ് എടുത്തിരിക്കുന്നത്.
4: 5 പേരായിട്ട് സ്പ്ലിറ്റ് ആയി പോകുമ്പോഴത്തേനങ്ങ് പോവല്ലോ ഇത്.
5: ആ, മതി,
4: മതിയില്ലേ?
5: ആരെങ്കിലും ഒരാളുടെ ഭാഗ്യത്തിന് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ. വന്നെ.
4: ഓക്കെ, അപ്പോൾ ഞാൻ അടിക്കാൻ പ്രാർത്ഥിക്കാം കേട്ടോ.
5: ഓക്കെ,
4: ശരി, അടിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് ഞാൻ അഡ്രസ് അയച്ചുതരാം കേട്ടോ. ഓക്കെ, അത് മാത്രമേ ഉള്ളൂ ഞങ്ങക്ക്. ഓക്കെ, എന്തായാലും ഞങ്ങൾ കാത്തിരിക്കും കേട്ടോ, ഒരു കോളിന് വേണ്ടി. ഓക്കെ ശരി, എന്നാ അടിക്കുന്ന ഞങ്ങള് പ്രാർത്ഥിക്കുകയാണ്.
5: ഓക്കെ,
4: ഓക്കെ ശരി. അപ്പോൾ ചേച്ചിക്ക് അടിക്കട്ടെ, ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് മറ്റൊരു കോൾ ഉണ്ട്. ഹലോ.
6: ഹലോ മോനെ, നമസ്കാരം.
4: വിജയമ്മ, ഞങ്ങൾക്ക് നല്ലൊരു ശനിയാഴ്ച ഒക്കെ നേർന്നുകൊണ്ട് ഇത് എവിടെ പോയി?
6: ഞാൻ എന്റെ വീട്ടിൽ ഇരുന്നോണ്ട് ഞാൻ എന്നും അങ്ങനെ നേരും നിങ്ങള് ചിലപ്പോഴേ നോക്കുന്നുള്ളൂ. ഇന്നും മോൻ കറക്റ്റ് ആയിട്ട് നോക്കിയെന്ന് എനിക്ക് മനസ്സിലായി.
4: ആ വിജയമ്മ, ലോട്ടറി എടുത്തായിരുന്നോ?
6: എന്തോ
4: ലോട്ടറി എടുത്തായിരുന്നോ?
6: ഞാൻ ലോട്ടറി എടുത്തിട്ടില്ല, എന്റെ കുടുംബത്തിൽ എടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് എന്റെ ഒരാഗ്രഹം ഞാൻ പറയുവാണെങ്കിൽ, എനിക്ക് ഒന്നാം സമ്മാനം വേണ്ട.
4: വേണ്ട? അത് ആവശ്യമുള്ളവർ എടുത്തോട്ടെ. നമുക്ക് ഒന്നാം സമ്മാനം
6: വേണ്ട, അത് ആവശ്യമുള്ളവരെടുത്തോട്ടെ. എനിക്കൊരു രണ്ടാം സമ്മാനമോ മൂന്നാം സമ്മാനമോ അടിക്കുവാണെങ്കിൽ, എന്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം ഒരു 3 സെന്റ് ഭൂമിയും ഒരു കൊച്ചു വീടുമായിട്ട് താമസിക്കാൻ ഒരിടവില്ലാതെ നടക്കുന്ന ആൾക്കാരെ നമുക്കറിയാം. അവർക്കും എനിക്ക് ഒരു 3 സെന്റ് സ്ഥലവും ഒരു വീടും വാങ്ങിച്ചു കൊടുക്കണം.
4: അങ്ങനെ അറിയാവുന്ന ആരെങ്കിലുമുണ്ടോ?
6: എനിക്ക് അറിയാവുന്ന പലരും ഉണ്ട്.
4: ഓ,
6: പലരും ഉണ്ട് മോനെ. പക്ഷെ നമ്മൾ ഇന്ന് വാപര് വാടകയ്ക്ക് കൊടുത്ത് കഷ്ടപ്പെട്ടൊക്കെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരും ഉണ്ട്. ഒരുപാട് എന്ന് പറയുന്നു, നമ്മുടെ തൊട്ടരിയിലല്ലെങ്കിൽ പോലും ഉള്ളവരൊക്കെ ഉണ്ട്, എന്റെ തൊട്ടടുത്തും ഉണ്ട്. പക്ഷേ
4: വിജയമ്മ, രണ്ടാം സമ്മാനം എന്ന് പറയുമ്പോ 1 കോടി രൂപയാണ്.
6: ആ, 1 കോടിക്കകത്ത് അത് കിട്ടുന്നത് മതി മോനെ. രണ്ടാം സമ്മാനം 1 കോടി കിട്ടിയാൽ 100 ലക്ഷം ഇല്ലേ മോനെ? അവരുടെ പിടുത്തമെല്ലാം കഴിഞ്ഞേ. എന്നാലും ഒക്കുന്നത് ഈ കൊച്ചിയെ നമ്മള് കൊക്കിലൊതുങ്ങുന്നത്
4: അത് മതിയല്ലേ. എന്തായാലും നമ്മുടെ
6: പിന്നീട് എന്റെ ഒരു ആഗ്രഹം, ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭൂമിയിലൊന്നുമല്ല, നമ്മളീ ആർസിസിയുടെ പിന്നെ കൂടെ ഒന്ന് നടന്നാ മതി. നമ്മുടെ ജീവിതം എന്താണെന്നുള്ളത് നമ്മൾ അവിടെ മനസ്സിലാക്കും. പിന്നെ ഈ ഭൂമിയിൽ നമ്മൾ ഒരു തെറ്റും ചെയ്യട്ടെ, നമ്മൾ ആരുമല്ല.
4: എന്നാലും വിജയമ്മ അതുവഴി പോയിട്ടുണ്ടോ?
6: അയ്യോ, ഞാൻ പോയിട്ടുണ്ട്. എന്റെ ഭർത്താവിനെയും കൊണ്ട് ഞാൻ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. ഞാൻ അവിടെ എല്ലാം പോയി നിന്ന് പിശ ഭക്ഷണം വാങ്ങിച്ചു കഴിച്ചിട്ടുണ്ട്. എനിക്ക് അതിനെപ്പറ്റി അറിയാം. ഞാൻ കണ്ട് സങ്കടപ്പെട്ട്, നമ്മൾ ഈ ഭൂമിയിൽ ആരുമല്ല, ഒന്നുമല്ല മോനെ. നമ്മൾ അവിടെ പോയൊന്നും ആ പിന്നെ കൂടെ പോയാൽ മതി ജീവിതം നമ്മൾ
4: കണ്ടുപഠിക്കും.
6: സഹായം ചെയ്യണം. അവിടെ കിടക്കുന്ന രോഗികൾക്ക് എന്തെങ്കിലും എല്ലാവരും ഒക്കെ നീ കിട്ടുന്ന വരുമാനത്തിൽ ഒരു വീട് അവിടെ കൊടുക്കണം. പിന്നെ ഞാൻ ഒരു സ്വന്തമായി എനിക്കൊരു ഭൂമി ഇല്ലാത്തതായിരുന്നു. എന്റെ മക്കൾക്കൊക്കെ ഉണ്ടെങ്കിൽ മോനെ, 19 വർഷം കൊണ്ട് ഞാനിങ്ങനെ ചുറ്റി നടന്ന് മക്കളുടെ എല്ലാം കൂടെ ജീവിച്ചതാ. പക്ഷെ അർത്ഥങ്ങളെ എന്നോട് കയറ്റുക, അവർക്ക് നമ്മളെ നോക്കണമെന്ന് ആഗ്രഹമുണ്ട്. അവരെ അതുപോലെല്ലാം ഒക്കും നമുക്കൊരു തുപ്പണം, ചുമയ്ക്കണം, ഇതൊക്കെ നമുക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എപ്പോഴും അതൊരു നന്മയാ മോനെ. അതേപോലെ ഓരോരുത്തർക്കും ഇന്ന് ഭൂമിയിൽ മനസ്സിലൊതുക്കി കൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകളുമുണ്ട്. കാരണം ഈ ഇങ്ങേറ്റത്തുകാർക്ക് വേല ചെയ്ത്
4: കഴിയാം.
6: ഞാൻ പറയുന്നതിന്റെ ഒരാശയം നോക്കിയാണ്, അങ്ങേറ്റത്തുകാർക്ക് പണം കൊണ്ട് കഴിയാം. ഇടയ്ക്കുള്ള ഒരു ഭാഗത്തിന് ഒന്നും വയ്യാതാണ് ജീവിക്കുന്നത്. അപ്പൊ എല്ലാ അഭിമാനങ്ങൾ ഓർത്തും എല്ലാവരും ഒതുങ്ങി പോകും. പക്ഷെ നമുക്ക് കിട്ടുമ്പോ 2 സെന്റ് എവിടെങ്കിലും കിട്ടി, 2 സെന്റ് അതൊരു കൊച്ചു മാട പിടിച്ചു കിട്ടി ജീവിക്കണമെന്ന് എല്ലാവർക്കും ചിന്തകൾ കാണും. പക്ഷെ ഇത് എല്ലാവർക്കും ഒക്കെ അറിഞ്ഞില്ല. എന്റെ ആഗ്രഹം എന്റെ ദൈവം എനിക്ക് സാധിച്ചു തന്നു. ഞാൻ അത്രയ്ക്ക് വിഷമിച്ചു.
4: ഇന്ന്
6: എന്തോ
4: വിജയമ്മ എത്ര ലോട്ടറി എടുത്ത്?
6: ഞാൻ ലോട്ടറി എടുത്തിട്ട് ഇല്ല. പക്ഷെ എന്റെ ഒരു സുഹൃത്ത് നമ്മുടെ കരുതാപ്പള്ളി പഞ്ചായത്ത് ജോലിയുള്ളതായിരുന്നു, എനിക്കൊരു ഭാഗ്യപുരി എടുത്തു തന്നായിരുന്നു ഇതിനു മുമ്പ് കേട്ടോ. അപ്പൊ എന്നോട് പറഞ്ഞ് അടിച്ച നമുക്ക് രണ്ടുപേരെ കൂടെ
4: ജീവിച്ചെടുക്കാം.
6: അവൻ എനിക്ക് എടുത്തു തന്ന ഭാഗ്യപുരിക്കകത്ത് എനിക്ക് 500 രൂപ ഉണ്ടായിരുന്നു. അവനൊന്നുമില്ല.
4: അല്ല, ഈ ഓണപമ്പറാണോ വിജയമ്മ എടുത്തത്?
6: അല്ല, ഞാൻ അതിനുമ്പ് ഞാൻ ഭാഗ്യപുരി എടുത്ത കാര്യം പറഞ്ഞു. ഞാൻ ഭാഗ്യപുരി എടുത്തിട്ടില്ല, എന്റെ വീട്ടിൽ എല്ലാവരും
4: എടുത്തിട്ടുണ്ട്.
6: പക്ഷെ അവർക്ക് അടിച്ചാലും അവരോട് ഞാൻ കൊടുക്കുന്ന ഉപദേശം
4: ഇതായിരിക്കും.
6: കാരണം അവര് കേൾക്കുന്നെങ്കിൽ, അവര് കേൾക്കും, അവരൊക്കെ വീട്ടിൽ റേഡിയോ ഉണ്ട്, അവര് കേൾക്കുന്നെങ്കിൽ അവര് ഇങ്ങനെയൊക്കെയുള്ള പുണ്യകർമ്മങ്ങൾ ചെയ്യണം. അറിയാവോ, പിന്നെ വിശക്കുന്ന വെള്ളങ്ങി നമ്മള് അത് നമ്മളൊക്കെ നമ്മൾ എപ്പോഴും കൊടുക്കും. പക്ഷെ ഞാനിന്ന് എന്റെ കടയിലിരിക്കുമ്പോഴും മോനെ, എനിക്ക് കുഞ്ഞു വരുമാനായാലും ഒരു സ്കൂളിൽ പോകാൻ വരുന്ന കുഞ്ഞുങ്ങൾക്ക് വണ്ടിക്കൂലി ഇല്ലെന്ന് പറഞ്ഞ എല്ലാരും ഒക്കുന്നത് ഞാനെടുത്ത് അവരുടെ കൈ കൊടുക്കും. അങ്ങനെയൊക്കെ ജീവിച്ചത് കൊണ്ടാണ് ദൈവം എന്നെ ഇവിടം വരെ എത്തിച്ചത്.
4: എന്തായാലും വിജയമ്മ കുറെ കോൾസ് ഇങ്ങനെ വന്നോണ്ടിരിക്കാണ്.
6: ആ മോനെ, അത് എടുത്തോ മോനെ, കോൾ എടുത്തോ.
5: അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു.
4: ഓക്കെ, മോനും സുഖമാണ്, എനിക്ക് സുഖമാണ്, വിജയമേ സുഖമായിട്ടിരിക്കുക.
5: നമ്മുടെ അവിടുത്തെ എല്ലാവർക്കും, ബസിന് എന്റെ സരത്തുമോനും സാദിമോക്കും ഗോവയ്ക്ക് എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം എന്റെ സ്നേഹം.
4: ഹലോ, മറ്റൊരു കോളുണ്ടേ.
7: ഹലോ,
4: ഹലോ, ഇത് ആരാണ് സംസാരിക്കുന്നത്?
7: ഹലോ, സിന്ധു ചേച്ചിയാണ്.
4: സിന്ധു ചേച്ചി റേഡിയോയുടെ അടുത്ത് നിന്ന് മാറി വയ്ക്കുവോ? ആ, പറഞ്ഞോളൂ സിന്ധു ചേച്ചി. ആ 30 കോടി എന്താണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്?
7: 30 കോടി
4: ഉച്ചക്ക് 2:30 ആകുമ്പോ നമുക്കറിയാം. 1:30, 2:30 അല്ല, 1:30
7: അടിക്കുവാണെങ്കിലും ഫസ്റ്റ് സെക്കൻഡ് വിജയമേ പറഞ്ഞ ഫസ്റ്റ് സെക്കൻഡ് ഒന്നും വേണം,
4: വേണ്ട,
7: നാലാം സ്ഥാനം കാണാൻ മതി. വലിയ ആഗ്രഹമൊന്നും ഇല്ല,
4: വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ല.
7: എനിക്കൊരു വീട് വെക്കണം.
4: നാല് സമ്മാനം പറയുമ്പോ 5 ലക്ഷം, 5 ലക്ഷേ ഉള്ളു.
7: ഏ,
4: 5 ലക്ഷേ ഉള്ളു നാലാം സമ്മാനം.
7: അത് മതി,
4: അത് മതി. ആ 5 ലക്ഷത്തിൽ ഒതുങ്ങിക്കുന്ന ഒരു വീട് മതിയല്ലേ?
7: അതിനകത്ത് ഒതുങ്ങുന്ന ഒരു വീട്, വലിയ ആഗ്രഹമൊന്നുമില്ല.
4: ഓക്കേ, ഈ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ, വീട് മാത്രമേ ഉള്ളൂ ആഗ്രഹം.
7: എനിക്കൊരു കൊച്ചു വീട് വേണം, അല്ലെങ്കിൽ വീടില്ല, വസ്തു കിടപ്പുള്ള വീടില്ല.
4: ഓക്കേ, അപ്പൊ വീട്
7: മാത്രമേ ഉള്ളൂ.
4: വീടിന്റെ ആഗ്രഹമാണ് ഇങ്ങനെ തങ്ങി നിക്കുന്നത് മനസ്സില്. അതൊക്കെ പോട്ടെ, ടിക്കറ്റ് എടുത്തോ?
7: ടിക്കറ്റ് എടുത്തു.
4: എത്ര എണ്ണം എടുത്തു?
7: ഒരെണ്ണം എടുത്തു.
4: ഒരെണ്ണം എടുത്തു. ആരൊക്കെ ചേർന്ന് എടുത്തേ? ഒറ്റയ്ക്കാണോ അതോ?
7: ഞങ്ങളുടെ ചേട്ടായി ഞാനും.
4: നിങ്ങൾ രണ്ടുപേരും? അപ്പൊ ചേട്ടായിക്ക് ഒരു ഷെയർ പോലെ ഇതിനാന്ന്.
7: ചേട്ടായിക്ക് ഷെയർ ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ളല്ലേ?
4: ആണോ, ചേട്ടായിക്കുള്ളല്ലേ, എനിക്കുള്ളല്ലേ. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം പിന്നെ ഈ ശനിയാഴ്ച?
7: വിശേഷം ഒന്നുമില്ല, രാവിലെ ഡ്യൂട്ടിക്ക് പോണം, 10 മണിക്കാണ്.
4: എന്തായാലും ഡ്യൂട്ടിക്കൊക്കെ പോയിട്ട് സന്തോഷത്തോടെ ഒരു ഉച്ചയൊക്കെ ആകുമ്പോ ഒരു കോള് വരും ചേട്ടന്റെ, 1.5 ലക്ഷം അടിച്ചു, നീ വേഗം പറഞ്ഞു. ഓക്കെ, അത് നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ ശരി, നമുക്ക് മറ്റൊരു കോൾ ഉണ്ട് കേട്ടോ. ഓക്കെ ശരി. ഹലോ,
8: ഹലോ,
4: ഹലോ, ഇത് ആരാണ് സംസാരിക്കുന്നത്? ആ, ലതേമ്മേ. ആ, ടിക്കറ്റ് എടുത്തോ ലതേമ്മ?
8: ടിക്കറ്റ് എന്റെ അണ്ണൻ എടുത്തിട്ടുണ്ട്. അണ്ണൻ അടിച്ചാല് എനിക്ക് 1 സെന്റ് വസ്തു.
4: 1 സെന്റ് വസ്തു വാങ്ങിക്കണം.
8: ആ,
4: പിന്നെന്താ
8: മേടിച്ചത്? ഒരു കൊച്ചൊരു കുട്ടില്, പിന്നെ അനാഥാലയത്തിലൊക്കെ കൊടുക്കണം.
4: കൊടുക്കണം. അപ്പം ഇന്ന് അന്നേരം അടിക്കുവാണെങ്കിൽ ഇതൊക്കെയാണ് ആഗ്രഹം, വീട്, പിന്നെ കുറച്ച് പൈസ അനാഥാലയത്തിലേക്ക് കൊടുത്ത്, പിന്നെ കുറച്ച് ദിവസം ബാങ്കിലേക്ക് ഇട്ട്.
8: എന്നാലും
4: ഒരു ഡെപ്പോസിറ്റ് പോണൊക്കെ അവിടെ ഇട്ടേക്ക്.
8: ഓ വേണ്ട മോനെ, എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഒറ്റയ്ക്കേ ഉള്ളു, ഞാനും എന്റെ അണ്ണനും ഒറ്റയ്ക്കേ ഉള്ളു. പിന്നെ നമുക്ക് ജീവിക്കണം, അതേ ഉള്ളു.
4: എന്തായാലും ആ 1-ാം സമ്മാനം തന്നെ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ.
8: ഓ, 1-ാം സമ്മാനം ഒന്നും വേണ്ട, ഒരു 4-ാം സമ്മാനം.
4: അത് മതി, നിങ്ങളെല്ലാരും 5 ലക്ഷത്തിൽ എന്താണ് പിടിച്ചിരിക്കുന്നത്? 5 ലക്ഷം
8: ഭൂമി മതി.
4: അത് മതി, ആ ഒരു 5 ലക്ഷം മതി അല്ലേ?
8: അത് മതി, അത് മതി. അതിലൊക്കുന്ന ഒരു വീട് എന്നുവെച്ചാ എനിക്ക് വലിയ ഇഷ്ടം, കൊച്ചു കൊട്ടില്, അതാ ഇഷ്ടം.
4: എന്തായാലും അത് വേഗം സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ.
8: ഓക്കെ
4: ശരി അമ്മേ. അപ്പോൾ അങ്ങനെ കുറേ പേരുടെ ലോട്ടറി അടിച്ചാലുള്ള അവരുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ കേട്ടു. മറ്റൊരു കോളുണ്ട്. ഹലോ,
9: ഹലോ, നിധിൻ കുട്ട.
4: ഹലോ, ഇത് ആരാണിത്? ലോട്ടറി എടുത്തോ?
9: ലോട്ടറി എടുത്തില്ല, എന്റെ ഒരു കസിൻ എടുത്തിട്ടുണ്ട്.
4: ആ കസിൻ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ തരുമോ?
9: തരും, തീർച്ചയായിട്ടും തരും.
4: ആണല്ലേ, ഓക്കെ.
9: അപ്പൊ ഞാൻ ഒരു കാര്യം, ഒരു പാട്ട് പാടിക്കൊണ്ട് തുടങ്ങാം. ഈശ്വരനൊരിക്കൽ വിരുന്നിന് പോയി, രാജകൊട്ടാരത്തിൽ വിളിക്കാതെ. ഈശ്വരനൊരിക്കൽ വിരുന്നിന് പോയി, രാജകൊട്ടാരത്തിൽ വിളിക്കാതെ.
10: മധുര പദാർത്ഥങ്ങളായിരം വിളമ്പി.

0: ഒരു കാവൽക്കാരൻ വാളോടി നിന്നു ചിരിച്ചു, പിൻവാങ്ങി ഹലോ.
1: കൊള്ളാം.
0: അപ്പം ഈശൻ വിരുന്നിന് പോതാണ് നമ്മുടെ കൈ കിട്ടുന്ന ലോട്ടറി ടിക്കറ്റ്.
1: അതെ.
0: അപ്പം ഈ ലോട്ടറി ടിക്കറ്റ് നമ്മുടെ കൈ, എന്റെ കസിൻ അല്ലെങ്കിൽ ഞാൻ ഒരു എന്റെ മക്കൾ എന്നും പറയും, ഇനി ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കണേ അമ്മി, ഇനിക്ക് തീർച്ചയായിട്ടും അടിക്കുമെന്ന് പറയും. എപ്പോഴും എല്ലാരും എന്നോട്
1: പറയാറുണ്ട്.
0: പക്ഷെ അത് എന്നോട് പറയാറുണ്ട്, എല്ലാരും പറയാറുണ്ട്, പക്ഷെ ഞാനത് ശ്രമിച്ചിട്ടില്ല. എന്തായാലും പടച്ചൻ എനിക്ക് അന്യുള്ള ദിനങ്ങളിൽ ആയിരിക്കും ആയുസ് തരുവാണെങ്കിൽ തീർച്ചയായിട്ടും
1: കസിൻ എടുത്ത ആ ടിക്കറ്റിനകത്ത് ഇന്ന് ഒന്നാം സമ്മാനം നമുക്ക് കിട്ടുകയാണ്, ഒരു 30 കോടി. എന്ത് ചെയ്യും നമ്മൾ? നമുക്ക് അതിനകത്ത് കുറച്ച് തന്നു,
0: കുറച്ച് തന്നു. അപ്പം ഞാനിപ്പം
1: 1.5 കോടി ഇങ്ങോട്ട് തന്നു.
0: തന്നു, തീർച്ചയായിട്ടും 1.5 കോടി തന്നു. ഇപ്പം നമ്മളെ ചുറ്റുപാട്, നമ്മുടേതായ ലൊക്കേഷനുകളിൽ ഇപ്പൊ ഒരമ്മ പറഞ്ഞില്ലേ എനിക്ക് 1 സെന്റ് ഭൂമി കിട്ടിയാ മതിയെന്ന്? അപ്പൊ നമ്മളൊക്കെ ഈ ലോഡിക്കന്റെ കാര്യം ഞാൻ പറയാം. ഓക്കെ, അപ്പൊ നമ്മളൊക്കെ എത്രയോ ഓരോരുത്തർ എത്ര ഏക്കറുകളിൽ താമസിക്കുന്നു, അതെല്ലാം കാട് കയറി വീടുകൾ പൂട്ടിയിട്ട് കൊട്ടാരം പോലെ പണിതിട്ട് അടച്ചു പൂട്ടിട്ട് നശിക്കുന്ന എത്രയോ നമ്മുടെ ഈ ലൊക്കേഷൻ, ഈ നമ്മുടെ ഈ കേരളത്തിൽ തന്നെ
1: കൊറേ ഉണ്ട്. കാരണം വിദേശത്ത്
0: താമസിക്കുന്നവരൊക്കെ ഒരു ഓർത്തിരിക്കട്ടെ, ഈ റേഡിയോ എല്ലാരും കേൾക്കുവാണല്ലോ. അപ്പൊ നമ്മൾ ആലോചിക്കണം, നമ്മളെല്ലാരും ഇവിടെ ഒന്നും കൊണ്ട് വന്നിട്ടില്ല. നമ്മുടെ അധ്വാനം കൊണ്ട് നമ്മുടെ കൈകളിലേക്ക് അത് ഈശ്വരൻ വച്ചിരുന്നു. പക്ഷേ അതിലൊരു ഭാഗമെങ്കിലും അർഹതപ്പെട്ട കൈകളിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഇതേപോലെ 1 സെന്റ് ഒരു കൊച്ചു കൊട്ടിൽ കെട്ടാൻ ആഗ്രഹിക്കുന്ന അമ്മയുടെ ആഗ്രഹം സത്യമായിട്ട്, എനിക്കിപ്പം വലിയ സമ്പത്തി ഒന്നുമില്ല, എനിക്കൊരു 5-8 സെന്റ് സ്ഥലം ഒരു ചെറിയ വീട് റോഡ് ചെയ്ത് കേട്ടോ. ഇപ്പൊ എന്റെ ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞതാ, ആ അമ്മ ഇനി എവിടെ ഇരുന്നാലും ശരി, എന്റെ മകൻ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുക, ഏതെങ്കിലും ഒരു വിധത്തിൽ ദൈവം എന്നെ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ അമ്മയ്ക്കായിരിക്കും ആദ്യം ഞാൻ 5 സെന്റ് വസ്തുവും വീടും വാങ്ങി കൊടുക്കുന്നത്.
1: അപ്പൊ ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഈ അമ്മയുടെ നമ്പർ വാങ്ങിച്ചേക്കട്ടെ, ഒരു 1.5 ആകുമ്പോ ഒന്ന് വിളിക്കാൻ പറയട്ടെ.
0: ആ തീർച്ചയായിട്ടും എന്നെ വിളിച്ചോ. അപ്പൊ ഞാൻ
1: 1.5 സമ്മാനം അനൗൺസ്മെന്റ് ചെയ്യും. ആർക്കാ കിട്ടിയത്?
0: ആ കിട്ടിയത്. അപ്പൊ ഞാൻ അങ്ങനെ ആ കസിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ചെയ്യും, തീർച്ചയായിട്ടും ഞാൻ ചെയ്യും. പിന്നെ ഒരു കാര്യം, പിന്നെ എന്റെ ആ കസിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന പൈസ എന്റെ ഈ ലൊക്കാറ്റിലുള്ളവര്, അതായത് അനാഥയ കുഞ്ഞുങ്ങളുണ്ടല്ലോ, അച്ഛനും അമ്മയൊക്കെ ഉപേക്ഷിക്കപ്പെട്ട എത്രയോ കുഞ്ഞുങ്ങൾ, ആരുടെയും സഹായമില്ല, വളരെയേറെ വിഷമിക്കുന്ന കുട്ടികൾ, അവർക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസം നൽകി, അവർക്ക് വേണ്ടുന്ന ഉയർന്ന പദവിയിൽ അവർ എന്നെ കൊണ്ട് പറ്റുന്ന ആ രീതിയിൽ ആ സിറ്റുവേഷൻ അവർ എത്തിച്ചു കൊടുക്കും. സ്നേഹവും നന്മയൊക്കെ പകർന്നു കൊടുത്ത് ഏറ്റവും നല്ല സമൂഹത്തിന് ഉപകരിക്കുന്ന കുഞ്ഞുങ്ങളാക്കി മാറ്റും. പിന്നെ ക്യാൻസർ രോഗം, മാറാ രോഗത്തിൽ വേദന കഴിയുന്നവർ, ആരും എത്തി നോക്കാതെ വളരെയേറെ കഷ്ടപ്പാടും രോഗത്തിൽ കിടന്ന് വിഷമിക്കുന്ന അവർക്ക് ഞാൻ സഹായിക്കും. പിന്നെ വൃദ്ധരായ മാതാപിതാക്കൾ, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവർ, അവർക്ക് സ്നേഹവും സാന്ത്വനവും നൽകി അവരുടെ ഹെൽത്തിനെ പരിപാലിച്ച് അവർക്ക് വേണ്ടുന്ന എല്ലാ ഭക്ഷണവും കൊടുത്ത് നല്ല രീതിയിൽ അവരെ സംരക്ഷിക്കും.
1: ഓക്കെ, ഇത് മറ്റുള്ളവരുടെ കാര്യങ്ങളാണ് പറയുന്നത്, മറ്റുള്ളവരെ നമ്മൾ സഹായിക്കുന്നത് നല്ലതാണ്.
0: പക്ഷേ പിന്നെ അങ്ങനെ ചെയ്യും. ഇപ്പൊ എനിക്ക് വേണ്ടി ഞാനൊരു ചെറുത് മാറ്റം എന്ന് വെച്ചാൽ, എനിക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. എന്റെ ഒരു മനുഷ്യൻ ഭൂമി ജനിച്ച് അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താന്ന് പറയട്ടെ, ആരുടെ ബുദ്ധിമുട്ടില്ല, 2 സെന്റ് ആയാലും ഒരു ഓരക്കൊട്ടിലായാലും അതിൽ കിടന്ന് സമാധാനമായി ഉറങ്ങണം, അന്നുള്ള ആഹാരം കിട്ടണം, അവനാണ് സമ്പന്നൻ, അവനാണ് ഏറ്റവും വലിയ കൊടീശ്വരൻ. അപ്പൊ നമ്മൾ ഒന്നിനെയും കുറിച്ച് അത്യാഗ്രതമായി ആഗ്രഹിക്കരുത്, അന്യനെ
1: ദ്രോഹിക്കാതിരിക്കുക.
0: എനിക്ക് ആഗ്രഹങ്ങളുണ്ട്, എനിക്ക് ആഗ്രഹങ്ങൾ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കുറച്ച് ലൊക്കേഷനുകൾ, അതായത് നമ്മളെ ഇന്ത്യക്കകത്തുള്ള, പുറത്തൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, ചെറിയ ഇന്ത്യക്കകത്തുള്ള നമ്മൾ കാണാത്ത കുറെ ലൊക്കേഷനുകളുണ്ട്, സ്ഥലങ്ങളുണ്ട്. അത് നമ്മളെ ഡൽഹി അജ്മീർ പള്ളി, അവിടെ ഒരു പള്ളിയുണ്ട് അജ്മീർ പള്ളി എന്ന് പറഞ്ഞത്, എനിക്ക് ആ പള്ളിയിൽ ഒന്ന് പോകണം ഒരു ആഗ്രഹമുണ്ട്. പിന്നെ ഒരു ഹജ്ജ് ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്.
1: പുറത്തല്ലേ പോന്നെ,
0: അതന്നെ പുറത്തു വന്നിട്ട് അതിന് ഇതിനകത്തൊരു കർമ്മമാണ്. അതിപ്പോ സ്ഥലം കാണുന്ന കുറിച്ച് പറഞ്ഞതായ, സ്ഥലം കാണുമ്പോ അവിടെ ഇങ്ങനെയൊക്കെ കുറെ ലൊക്കേഷനുകൾ, നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ വളരെയേറെ ആഗ്രഹിക്കുന്നു. പിന്നെ ഒരു നിമിഷം, വിജയമ്മയുടെ ഫോൺ നമ്പർ എന്റെ കയ്യിലില്ല. വിജയമ്മ ഇപ്പൊ വിളിച്ചു, ഞാൻ ഇപ്പൊ ഇടയ്ക്ക് വിജയമ്മയൊന്നും കേൾക്കാറില്ല. എന്റെ ഫോൺ താഴെ വീണ്, എന്റെ ഡിസ്പ്ലേ ഒക്കെ പോയി, നമ്പറൊക്കെ പോയി. വിജയമ്മ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു ഹായ് എന്റെ വാട്സാപ്പിലേക്ക് ഇടാൻ പറയണം.
1: വിജയമ്മ
0: ഇട്ടിരിക്കണം എന്ന് വെച്ചാൽ, ഞാൻ വിജയമ്മയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്, പക്ഷെ എനിക്ക് പല സന്ദർഭങ്ങളിലും വിജയമ്മയായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്റെ ഫോൺ നമ്പർ, വിജയമ്മയുടെ നമ്പർ എന്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്, കുറെ പേരുടെ നമ്പർ പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കേൾക്കുന്ന വിജയമ്മ എന്റെ വാട്സാപ്പിലേക്ക് ഒരു ഹൈ ഇടണം, കിട്ടെങ്കിൽ എനിക്ക് തിരിച്ച് വിജയമ്മയെ വിളിക്കാൻ പറ്റത്തുള്ളൂ.
1: ചേച്ചി ഫോൺ ശരിയാക്കി വന്നിട്ട്,
0: ഫോൺപേ ശരിയാക്കിയിട്ടുണ്ട്,
1: ശരിയാക്കിയിട്ടുണ്ട്,
0: എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. അപ്പൊ നിതിനെ എല്ലാ സുഖമാണോ? വീട്ടിലെല്ലാരും സുഖമായിട്ടിരിക്കുന്ന. അപ്പൊ നമ്മള് ശരത്ത് കൂട്ടൻ ഇടയ്ക്ക് രാവിലെ നല്ല കുറച്ച് ഓലത്തുമ്പത്തിരുന്നു ഞാലാടും പാട്ടൊക്കെ നല്ല നല്ല പാട്ടുകൾ കിട്ടുന്നുണ്ട്. അപ്പൊ ശരത്ത് കൂട്ടൻ നമ്മളെ അടിലേട്ടൻ ഇന്നലെ ഉണ്ടായിരുന്നു, വളരെ സന്തോഷം. അടിലേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്ന ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ എന്നെ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ലോകമെമ്പാടുമുള്ള എല്ലാ ജനങ്ങൾക്കും നന്മ വരട്ടെ. ഇന്ന് ലോട്ടറി ടിക്കറ്റ് ആർക്കടിച്ചാലും അവര് അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് കൊടുക്കണം, എല്ലാവരും സഹായിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ, എല്ലാവരും ആരോഗ്യത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഒക്കെ മുന്നോട്ട് പോട്ടെ. ഗോഡ് ബ്ലെസ് യു.
1: ഓക്കെ, ചേച്ചിക്ക് നല്ലൊരു ദിവസം നേരിയാണ്.
0: ഓക്കെ, താങ്ക് യു.
1: അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ ഇതൊക്കെയാണ്. എല്ലാവർക്കും ഒരു വീട് എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു ആഗ്രഹമാണല്ലേ. അതെ. എന്തായാലും ഇപ്പോൾ നമുക്ക് കുറച്ച് പാട്ട് കേട്ട് തിരിച്ചു വരാം. ആ സമയത്തിനുള്ളിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിങ്ങളിങ്ങനെ ആലോചിച്ച് വെക്കൂ. എന്നിട്ട് മറ്റൊരു കോളും കൊണ്ട് ആ കോളും കൊടുത്തിട്ട് നമുക്ക് പോവാം. ഹലോ, കോള് കട്ടായി. ഓക്കെ, എന്തായാലും നമുക്കിനി പാട്ട് കേട്ട് തിരിച്ചു വരാം.

0: സൈക്കിൾ പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വില കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
1: മുരളി സൈക്കിൾ മാർട്ട്, KSRTC ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിന് ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ഒപ്പം ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മലിന്റെ സേവനവും ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
4: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൊട്ട്, വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൊട്ട്, September 10 to 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
5: എന്റർടൈൻമെന്റ്, ഇത് എന്റെ റേഡിയോ 91.2.

0: യെസ്, നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് ഗ്രീറ്റിംഗ്സിലേക്ക്. കൂടെയുള്ള തർജ്ജന്തി ഇതിനാണ് ഇന്ന് ഗ്രീറ്റിംഗ്സിൽ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ആ 30 കോടിയുടെ കണക്കാണ്. അതെ, 30 കോടിയുടെ കണക്ക് പറയുമ്പോൾ നമ്മൾ ഭാഗ്യക്കുറി എങ്ങനെ വന്നു, അതായത് കേരള സംസ്ഥാന ഭാഗ്യക്കുറി എങ്ങനെ വന്നു എന്ന് നമ്മൾ പറയണം അല്ലേ. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് സർക്കാർ മേൽനോട്ടത്തിൽ ആരംഭിച്ച ഒരു ലോട്ടറി പദ്ധതി, അതായത് നമ്മുടെ കേരള സർക്കാർ ഭാഗ്യക്കുറി. ഇത് ധനകാര്യ വകുപ്പിൻ്റെ നികുതിയേതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 1967 അന്നത്തെ ധനമന്ത്രി പി കെ കുഞ്ഞിൻ്റെ നേതൃത്വത്തിലാണ് ഈ വകുപ്പ് സ്ഥാപിതമായത്. ആഴ്ചയിൽ 7 ദിവസവും കേരള സർക്കാരിൻ്റെ ലോട്ടറി ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ഓരോ ആഴ്ചയിലും, അതായത് ഓരോ ദിവസത്തിലും ഓരോ പേരാണ് കേട്ടോ. സമൃദ്ധി എന്നാണ് ഞായറാഴ്ചത്തെ ടിക്കറ്റിൻ്റെ പേര്. ഭാഗ്യധാര എന്നാണ് തിങ്കളാഴ്ചത്തെ ടിക്കറ്റിൻ്റെ പേര്. ശ്രീശക്തി എന്നും പേരുണ്ട് കേട്ടോ, അത് ചൊവ്വാഴ്ചത്തെ. ധനലക്ഷ്മി എന്ന് പേരുള്ളത് ബുധനാഴ്ച. കാരുണ്യ പ്ലസ് വ്യാഴാഴ്ച. സുവർണ കേരളം വെള്ളിയാഴ്ച. കാരുണ്യ ശനിയാഴ്ച. ഈ കാരുണ്യ പദ്ധതി എന്ന് പറയുമ്പം ഈ നിർദ്ധനരായ കുടുംബം അല്ലെങ്കിൽ ഈ രോഗികൾ അവർക്കൊക്കെ വേണ്ടിയുള്ളൊരു ഒരു സഹായം എന്ന രീതിയിലാണ് ശനിയാഴ്ചത്തത്. പിന്നെ ഓരോ പ്രത്യേക ദിവസങ്ങൾ ബമ്പർ ഭാഗ്യക്കുറികളുണ്ട്. വിഷുവിനുണ്ട്, അത് മെയ് മാസത്തിലാണ് അതിൻ്റെ നറുക്കെടുപ്പ് വരുന്നത്. ജൂൺ മാസത്തിൽ ജൂൺ ബമ്പർ എന്നാണ് പറയുന്നത്. ജൂൺ മാസത്തിൽ ഉള്ളതാണ്. പിന്നെ തിരുവോണ ബമ്പർ നമ്മുടെ ഓണത്തിൻ്റെ സെപ്റ്റംബർ മാസത്തിൽ. ഇതാണ് കേരളത്തിലെ ഏറ്റവും വലിയ സമ്മാനക്കുറിയായിട്ട് 30 കോടി. അതാണ് ഇപ്പോൾ നിന്ന് ഇന്ന് 1.5 നറുക്കെടുക്കാൻ തുടങ്ങുന്നത്. പിന്നെ അതിന് പൂജാ ബമ്പർ ഉണ്ട് നവംബർ മാസത്തിൽ. പിന്നെ ക്രിസ്മസിന് ന്യൂ ഇയറിന്, അത് ജനുവരി മാസത്തിൽ. പിന്നെ ബമ്പർ, പിന്നെ സമ്മർ ബമ്പർ മാർച്ച് മാസത്തിൽ. ഇങ്ങനെ കുറേ ടിക്കറ്റുകളുണ്ട്. അപ്പോൾ ഇന്നത്തെ എന്തായാലും ഈ 30 കോടിയുടെ കണക്കുകൾ നിങ്ങൾ പറഞ്ഞിട്ട് ഇവിടുന്ന് പോയാൽ മതി. അപ്പോൾ നിങ്ങളുടെ കോഡുകൾ വേഗമായിക്കോട്ടെ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544709912. അപ്പോൾ വേഗം തന്നെ വിളിച്ചോളൂ നിങ്ങളുടെ ആ 30 കോടി കണക്കുകൾ. എനിക്ക് കിട്ടുകയാണെങ്കിൽ ശരിക്കും ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കിപ്പോഴൊരു പിടുത്തില്ല. കാരണം ഞാൻ ടിക്കറ്റ് എടുത്തില്ല. കാരണം ഞാൻ ടിക്കറ്റ് എടുക്കാണ്ട് വെയിറ്റ് ചെയ്തിരുന്നപ്പോഴത്തേക്ക് ടിക്കറ്റ് തീർന്നുപോയി. പെട്ടെന്നാണ് ടിക്കറ്റ് വിറ്റുപോയെന്നാണ് പറയുന്നത്. കാരണം സാധാരണ ഞാൻ ഇപ്പം ഇന്നാണ് ഇപ്പം നറുക്കെടുക്കുന്നതെങ്കിൽ ഇന്ന് രാവിലെ അല്ലെങ്കിൽ ഇന്നൊരു ഉച്ചയൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു 12 മണിക്കൊക്കെ എടുക്കാമെന്നുള്ള ആ രീതിയിലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം എന്നെ തുണച്ചില്ല, അതിന് മുമ്പ് തീർന്നുപോയി. എന്തായാലും എടുത്തവർ വേഗം തന്നെ നിങ്ങളുടെ അടിച്ചു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ ആ ഒരു പൈസ കൊണ്ട് ചെയ്യാൻ പോകുന്നത്? ഒട്ടുമിക്ക ആൾക്കാരും ഈ വീട്, കാരണം വീട് എല്ലാവർക്കും ഒരു ആവശ്യമായിട്ടുള്ളൊരു ഘടകമാണല്ലേ. പക്ഷേ ചിലരൊക്കെ പറയുന്നു അതൊരു ഡെത്ത് മണിയാണെന്ന്. വീട്ടിൽ അമിതമായിട്ട് നമ്മൾ പൈസ ചിലവാക്കുന്നത് നമുക്കത് തിരിച്ചൊന്നും കിട്ടത്തില്ല, അത് അവിടെ ഡെഡ് മണിയായിട്ട് അവിടെ കിടക്കുകയാണെന്ന്. പക്ഷേ എന്നിരുന്നാലും ഒരു അടിസ്ഥാന സൗകര്യമുള്ളൊരു വീട് നമുക്ക് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. എന്നിരുന്നാലും 1 സമ്മാനം മാത്രമല്ലോ, ഇഷ്ടംപോലെ സമ്മാനങ്ങളുണ്ടല്ലോ. 500,000 ഉണ്ട്, അങ്ങനെ പല സമ്മാനങ്ങൾ. അപ്പോൾ ഇതിലേതിലേക്ക് കിട്ടിയാലും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കും. അങ്ങനെ ഇതിലേതിലേക്ക് എന്ന് കിട്ടട്ടെ. 2 സമ്മാനം 1 കോടിയാണ് കേട്ടോ, അത് 20 പേർക്കാണ്. 3 സമ്മാനം 25 ലക്ഷം 20 പേർക്ക്. 4 സമ്മാനം 5 ലക്ഷം വീതം 10 പേർക്ക്. അങ്ങനെ 5 ലക്ഷം കിട്ടിയാലും മതി, ആഗ്രഹങ്ങളൊക്കെ നടക്കും. എന്നിരുന്നാലും നിങ്ങൾ വിളിക്കൂ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറയാനായിട്ട്. വിളിക്കേണ്ട നമ്പർ ഞാൻ ഒന്നുകൂടെ പറയാം, 9544 7700. ഒരു മെസ്സേജ് അല്ലൊരു കോള് വന്നിരുന്നു, കൂടുതൽ പോയി. ഓക്കെ, വിളിക്കുന്ന നമ്പർ ഇതാണ്, 9544 7700902. വേഗം തന്നെ വിളിച്ചോളൂ, നമുക്ക് കുറച്ച് പാട്ടുകൂടെ കേട്ടു വരാം.
1: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ ഡി റേഡിയോ 91.2.

0: ലേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
1: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
7: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
6: അപ്പൊ പഴയ ചോയ്സോ?
7: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
6: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
7: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
6: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
3: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

0: യെസ്, നമ്മളങ്ങനെ പാട്ടൊക്കെ കേട്ട് വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് സാറ്റർഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ്, കൂടെയുള്ളത് അർജന്റീനയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ലോട്ടറിയുടെ കാര്യമാണ്. ലോട്ടറി അടിച്ചാൽ ആ പൈസ കൊണ്ട് അല്ലെങ്കിൽ അതിൽ കിട്ടുന്ന ആ ഒന്നാം സമ്മാനം വെച്ചിട്ട് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നടക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വാങ്ങിക്കണം, അല്ലെങ്കിൽ അവിടെ പോകണം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹം കാണുമല്ലോ. പല പല പല ആഗ്രഹങ്ങളും കാണും, ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യരില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആഗ്രഹം എന്താണ്, ആ ഒരു ഒന്നാം സമ്മാനം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതിനെക്കുറിച്ച് സംസാരിക്കൂ, അതിനെക്കുറിച്ച് ഞങ്ങളോട് പറയൂ. അതിനായിട്ട് വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544701. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ
1: ഹലോ
0: ഹലോ, ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: എന്റെ പേര് നീനു.
0: നീനു എവിടുന്നാ വിളിക്കുന്നേ?
1: ഞാൻ മഞ്ചാടി മുക്കെന്ന് പറയും, വെളുത്താണലി.
0: ആ പറഞ്ഞോളൂ നീനു, ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണെന്നറിയോ? ഗ്രീറ്റിംഗ്സിലെ
1: ലോട്ടറിയെ കുറിച്ചല്ലേ?
0: അതെ അതെ അതെ അതെ, അതായത് നമ്മുടെ ഓണ ബമ്പർ, അതായത് ഇന്ന് നറുക്കെടുക്കുകയാണ്. അപ്പോൾ അതിന് ഒന്നാം സമ്മാനം കിട്ടുകയാണ് നീനുവിന്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും നീനു ചെയ്യുന്ന ആ പൈസ കൊണ്ട്?
1: പൈസ ഉണ്ടോ? ഞാൻ ലോട്ടറി എടുത്തിട്ടില്ല, പക്ഷേ ഇവിടുത്തെ അച്ഛനെ എടുത്തിട്ടുണ്ട്.
0: ഉണ്ട്, ഓക്കെ. ആ ലോട്ടറിക്ക് കിട്ടുവാണ് സമ്മാനം. അപ്പോൾ ആ പൈസ കൊണ്ട് എന്തായിരിക്കും ചെയ്യുന്നത്?
1: വീട്
0: പണിക്ക്. ഓക്കെ,
1: പിന്നെ ഞങ്ങളുടെ ഒരു കുടുംബാംഗം ഉണ്ട്, അവളെ അതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യും.
0: ഓക്കെ, ഇങ്ങനെ കൊറേ ലിസ്റ്റ് ഉണ്ടല്ലേ? ലിസ്റ്റോട് ലിസ്റ്റ് ആണ് മൊത്തത്തില്. ഓക്കെ അച്ഛൻ, ഓക്കെ അച്ഛന്റെ ലോട്ടറി ഇപ്പൊ അടിച്ചെന്ന് വെച്ച് വെച്ചെന്ന് വെച്ചോ. ഓക്കെ, അച്ഛൻ തരുമോ നമുക്ക് പൈസ?
1: തീർച്ചയായും.
0: ആണോ? അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു നോക്ക് കേട്ടോ.
1: അച്ഛന്റെ പെൻഷൻ മേടിച്ചോട്ടറിയോ?
0: എന്തായാലും അച്ഛന് ലോട്ടറി അടിക്കട്ടെ കേട്ടോ. ലോട്ടറി അടിച്ചു കഴിയുമ്പോൾ നമ്മളെയൊക്കെ ഒന്ന് വിളിക്കണം കേട്ടോ.
1: ശരി ശരി, എല്ലാരെയും ഞങ്ങൾ വിളിച്ച് എന്റെ വേണ്ടി
0: ചെലവ് ചെയ്യണം കേട്ടോ. ഓക്കെ ഓക്കെ, ശരി. നല്ലൊരു ശനിയാഴ്ച നേരിയാണ് കേട്ടോ. ഓക്കെ ശരി. അപ്പോൾ എല്ലാവരും, ഞാൻ പറയില്ല, എല്ലാവരുടെയും ഒട്ടുമിക്ക ആഗ്രഹം ഒരു വീട്, വീടെന്ന സ്വപ്നമാണ്. പക്ഷേ ചിലർക്ക് ഇതിനകത്ത് നമ്മൾ പറയാതെ പോകുന്ന ഒരു കാര്യമുണ്ട്, ലോട്ടറി എടുക്കാൻ പറ്റാതെ പോയൊരു കുറേ പേരുണ്ട്. ഒബ്വിയസ്ലി ഞാൻ, എനിക്ക് കിട്ടിയില്ല ടിക്കറ്റ്. ഇതേപോലെ ടിക്കറ്റ് കിട്ടാതെ കുറേ പേരുണ്ട്. ഇത് നമുക്ക് മറ്റൊരു കോളുണ്ട്. ഹലോ
2: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. ഇതാരാണ് സംസാരിക്കുന്നത്? പുഷ്പല്ലിയമ്മ.
2: ഓ
0: പറഞ്ഞോളൂ അമ്മേ, എന്താണ് ലോട്ടറി അടിച്ചുകഴിഞ്ഞാൽ ചെയ്യാൻ പോകുന്ന കാര്യം പറ.
2: അമ്മ ലോട്ടറി ഒന്നും എടുത്തില്ല പോലെ.
0: എടുത്തില്ല, അതെന്ത് പറ്റി?
2: അങ്ങനെ അങ്ങനെ എടുപ്പൊന്നുമില്ല, നമ്മുടെ എല്ലാരും എടുക്കുന്നതായിരുന്നു ഇപ്രാവശ്യം. പക്ഷെ ആരും എടുത്തില്ലെന്ന് പറയുന്നു. ഇപ്പൊ രാവിലെ ചോദിച്ചപ്പോ അമ്മയുടെ പ്രോഗ്രാം കേട്ടോണ്ട് ഞാൻ ചോദിച്ചു ഇവിടെ വല്ലവരും എടുത്തോന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ ആരും എടുത്തില്ലെന്ന്. അപ്പൊ എടുത്തില്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നമ്മളെ ഈ പറഞ്ഞ അമ്മടെ എന്റെ റേഡിയോയിൽ വിളിച്ച് ഓരോരുത്തരും പറഞ്ഞ ആഗ്രഹങ്ങളെല്ലാം അവർക്ക് നടക്കാൻ, എല്ലാവർക്കും ഈ വിളിച്ചവർക്കെല്ലാം ഓരോരോ പ്രൈസ് അടിച്ച് അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കട്ടെന്ന് ആശംസിക്കാം.
0: അമ്മയ്ക്ക് ഇതേപോലെ ഒന്ന് ആഗ്രഹിച്ചിരുന്നു കൂടായിരുന്നോ? ആ എനിക്ക് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലിരിക്കായിരുന്നല്ലോ ഉച്ചവരെ.
2: അങ്ങനെ ചിന്തിക്കുമ്പോഴേ നമ്മള് എത്രയോ പേര് ഇതിനു വേണ്ടി എടുത്ത് ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ട്. ചിലപ്പോ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിലും ചിലപ്പോ ആ ഭാഗ്യം എന്നേക്കാളും ഭാഗ്യം ഉള്ളവർക്ക് പോകുമ്പോഴേ നമുക്ക് അതൊരു വിഷമാകും. അതുകൊണ്ട് അവര് എടുത്തവർക്ക് എല്ലാം ഈ നമ്മുടെ ഇന്ന് റേഡിയോയിൽ വിളിച്ച് ആഗ്രഹങ്ങൾ പറഞ്ഞവർക്ക് എല്ലാം അടിക്കണമെന്നാ എന്റെ
0: ഒരു ആഗ്രഹം അല്ലേ.
2: നല്ലതായിട്ടിരിക്കട്ടെ മോനെ. മോന്
0: സുഖമായിട്ടിരിക്കുന്നു. അമ്മ സുഖമായിട്ടിരിക്കുന്നു.
2: ഐശ്വര്യ മോൾ
0: ഇന്ന് വന്നില്ല.
2: ഐശ്വര്യ മോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പതുങ്ങുന്നല്ലേ, എവിടെ പോകുന്ന?
0: ഐശ്വര്യ മോള് ഇടയ്ക്കൂടെ ഒരു മുങ്ങൽ മുങ്ങും. ഓക്കെ അമ്മ,
2: പ്രോഗ്രാം ഒക്കെ നടക്കട്ടെ മോനെ, നല്ല നല്ല പോട്ടെ.
0: ഓക്കെ ശരി അമ്മ. എന്നാ ഓക്കെ, ഈ ലോട്ടറിയെ കുറിച്ച് പറയുമ്പോൾ പണ്ട് ഇങ്ങനെയല്ലായിരുന്നു. പണ്ട് അതായത് എൻ്റെ ചെറുപ്പകാലത്ത് കുറേ ലോട്ടറി ഉണ്ടായിരുന്നു. അന്ന് ഗവൺമെന്റ് ടെൻഡറിലല്ലായിരുന്നു, പ്രൈവറ്റ് ആയിട്ടായിരുന്നു എന്ന് തോന്നുന്നു. കാരണം അന്ന് കുയിൽ എന്നൊക്കെ പറയുന്ന കുറേ ലോട്ടറി ഉണ്ടായിരുന്നു. നമുക്കിങ്ങനെ അട്ടി അടുക്കിനിങ്ങനെ കിട്ടും. നമ്മൾ ഇത് ഈ ഒരു ലോട്ടറി ഒക്കെ വെച്ചിട്ട് പണ്ട് നമ്മൾ ബസ് കളിക്കുമായിരുന്നു. അതായത് ബസ്സിനകത്ത് ടിക്കറ്റ് ആയിട്ട് കൊടുക്കുമായിരുന്നു. ഇങ്ങനെ ഒരു ഒരു 100 ഒക്കെ കാണുമെന്ന് തോന്നുന്നു ഒരെണ്ണത്തിനകത്ത്, 100 അല്ല 10 10 20 അങ്ങോട്ടാണെന്ന് തോന്നുന്നു ഒരെണ്ണത്തിനകത്ത്. ഇങ്ങനെ ഇങ്ങനെ കുറേ ഇങ്ങനെ വിശറി പോലെയൊക്കെ നമുക്കിങ്ങനെ ആക്കാൻ വെക്കും. അങ്ങനെ കുറേ ലോട്ടറികളുണ്ടായിരുന്നു. ഇപ്പോഴാണത് ഗവൺമെൻറ് അണ്ടറിലോട്ട് വന്നത്. എന്തായാലും നിങ്ങൾക്ക് ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക എന്ന് നമ്മളോട് പറയൂ. അതിനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കണ നമ്പർ 9544740092. വേഗം തന്നെ വിളിച്ചോളൂ. നമുക്കൊരു കോൾ ഇടയ്ക്കൂടെ വന്നിരുന്നു, പക്ഷേ ആ കോള് ഇപ്പോൾ ആ കോൾ വിളിച്ച വ്യക്തി കേൾക്കുന്നുണ്ടെങ്കിൽ വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ ഫ്രീ ആണ്, അപ്പോൾ വേഗം തന്നെ വിളിച്ചോളൂ. ആ നമ്മൾ പറഞ്ഞു തന്നത് വീട് എന്നുള്ളൊരു സ്വപ്നം, പക്ഷേ ഇതിനിടയ്ക്ക് നമ്മൾ വേറൊരു കാര്യം കൂടെ പറഞ്ഞു. ഈ ലോട്ടറി എടുക്കാൻ പറ്റാതെ പോയവർ അവരിപ്പം ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ടെങ്കിൽ ഓ അന്ന് എടുക്കേണ്ടായിരുന്നു, ഒരു 500 പോന്നേ പോട്ടെ, ചിലപ്പോൾ കിട്ടിയാലോ, കുറേ സമ്മാനം ഉണ്ടല്ലോ. എന്തായാലും അവർ വിഷമിക്കണ്ട, ഇടയ്ക്കൂടെ വേറെ ലോട്ടറിയൊക്കെ വരും, അത് നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ അടുത്ത വർഷം എടുക്കാം, അടുത്ത വർഷം ചിലപ്പോൾ ഈ 30 എന്നുള്ളത് അതിൽ കൂട്ടിയാലോ. എന്നിരുന്നാലും നമുക്ക് ഇപ്പോൾ എന്തായാലും കുറച്ച് പാട്ടുകൂടെ കേട്ടിട്ട് വേഗം തന്നെ തിരിച്ചു വരാം.

0: സൈക്കിൾ പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വില കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
1: മുരളി സൈക്കിൾ മാർട്ട്, KSRTC ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
2: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ഒപ്പം ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മലിന്റെ സേവനവും ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
3: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൊട്ട്, വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൊട്ട്, സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
4: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
5: താൻ എന്റെ ഒപ്പം പാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിൾ, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
2: എന്നും എപ്പോഴും എവിടെയും കൂട്ടായി 8 റേഡിയോ 91.2.

0: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിന് ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണ് പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
2: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
3: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

യെസ്, നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് ഗ്രീറ്റിംഗ്സിലേക്ക്. ഇന്ന് ആർ ജെ നിധിനായിരുന്നു ഗ്രീറ്റിംഗ്സിൽ. കുറേ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. നിങ്ങൾക്ക് ഒന്നാം സമ്മാനം കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ കേട്ടു. ഇതേപോലെ നിങ്ങൾ വീണ്ടും തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ ഇതിൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: കരുനാഗപ്പള്ളി എ എം ഹോസ്പിറ്റലിലെ മുൻ അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ മുഹമ്മദ് റോഷൻ എ ആർ വീണ്ടും എ എം ഹോസ്പിറ്റലിലേക്ക് തിരികെ എത്തുന്നു. 28/9/2026 മുതൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എ എം ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
1: സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.

0: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

0: പിള്ളേർക്കൊരു സൈക്കിള് വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
1: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിള് മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
2: അത്രമേൽ പ്രിയപ്പെട്ട പാട്ടുകൾക്കായി ട്യൂൺ ചെയ്യൂ എൻ റേഡിയോ 91.2 ലേക്ക്. സ്റ്റേ ട്യൂൺ 91.2.

0: പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. ലൈഫ് ഫുൾ എന്റർടൈൻമെന്റ്. ഇത് എന്റെ റേഡിയോ 91.2.

0: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
1: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
2: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
3: Feel the beat, feel the vibe. Stay tuned in the Radio 91.2.

മാഷേ, ആ പട്ടിയെ ഒന്ന് സൂക്ഷിച്ചോ, തരം കിട്ടിയാൽ ചിലപ്പോൾ അവൻ അതിനെയും കൊണ്ട് പൊടിപ്പിച്ചു എന്നിരിക്കും.

0: സുവിശേഷങ്ങളുമായി ഇനി നിങ്ങളുടെ കാതോരം ഇന്റർ റേഡിയോ 91.2.
1: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
2: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
1: Feel the beat, feel the vibe. Stay tuned in the Radio 91.2.

0: എന്റെ റേഡിയോ 91.2 ചുറ്റുവട്ട വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഉള്ളത് ആതിരയാണ്. ജില്ലയിലെ ശുചീകരണ തൊഴിലാളികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വിവിധ വകുപ്പുകൾ ചേർന്ന സംയോജിത പദ്ധതി തയ്യാറാക്കണമെന്ന് നാഷണൽ കമ്മീഷൻ ഫോർ സഫായി. നാഷണൽ കമ്മീഷൻ ഫോർ സഫായി കരംചാരി സംസ്ഥാന നോഡൽ ഓഫീസർ അഡ്വക്കേറ്റ് ഗോപി കുച്ചുരാമൻ സംസ്ഥാന നോഡൽ ഓഫീസറുടെ സന്ദർശനത്തോടനുബന്ധിച്ച് വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിന് ജില്ലാ ആസൂത്രണ സമിതി കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലയിലെ ശുചീകരണ തൊഴിലാളികളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ മനസ്സിലാക്കി വേണം പദ്ധതികൾ തയ്യാറാക്കാനെന്ന് അദ്ദേഹം ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. ജില്ലയിലെ ശുചീകരണ തൊഴിലാളികളുടെ അവസ്ഥ ഇപ്പോഴും പരിതാപകരമാണ്. പുളിക്കട കോളനിയിൽ കാലങ്ങളായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ ഇപ്പോഴും പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ശുചീകരണ തൊഴിലാളികൾ അഭിമാന ബോധം വളർത്താൻ കഴിയുന്ന പ്രവർത്തനങ്ങളാണ് ആസൂത്രണം ചെയ്ത് നടപ്പാക്കേണ്ടത്. മികച്ച വേതനം, പാർപ്പിട സൗകര്യം, തൊഴിൽ സുരക്ഷാ ഉപകരണങ്ങൾ, യൂണിഫോം, കൃത്യമായ ഇടവേളകളിലുള്ള മെഡിക്കൽ ചെക്കപ്പ്, ഹെൽത്ത് ഇൻഷുറൻസ് എന്നിവ ഉറപ്പുവരുത്താൻ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ശ്രമങ്ങളുണ്ടാവണം. ജില്ലയിൽ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആരംഭിക്കണമെന്നും ശുചീകരണ തൊഴിലാളികൾക്ക് സംരംഭങ്ങൾ തുടങ്ങാൻ വിവിധ സ്കീമുകൾ ഉൾപ്പെടുത്തി ലോൺ സംവിധാനം ഒരുക്കണമെന്നും നോഡൽ ഓഫീസർ നിർദ്ദേശിച്ചു. വിവിധ വകുപ്പുകൾ നടത്തിയ പ്രവർത്തനങ്ങൾ യോഗത്തിൽ അവലോകനം ചെയ്തു. ഭാരതീയ സഫായി കരംചാരീസ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് സൊസൈറ്റി ഡയറക്ടർമാരായ കരുവം രവീന്ദ്രൻ, തോമസ് ജോസഫ്, DDLSGDB, ശുചിത്വ മിഷൻ ജില്ലാ പ്രോഗ്രാം സെക്രട്ടറിമാർ എന്നിവർ യോഗത്തിൽ പങ്കുചേർന്നു. കൊല്ലം ജില്ലയിലെ സമ്പൂർണ്ണ UDID രജിസ്ട്രേഷൻ നടത്തിയ ജില്ലയാകുന്നതിന്റെ ഭാഗമായി UDID കാർഡിന് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത ഭിന്നശേഷിക്കാർ ഒക്ടോബർ 15 അക്ഷയ കേന്ദ്രം വഴി രജിസ്റ്റർ ചെയ്യണമെന്ന് ജില്ലാ സാമൂഹിക നീതി ഓഫീസർ അറിയിച്ചു. ഫോൺ നമ്പർ 9494493139. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും പൊതുമേഖലാ സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെയും ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി GIS, പരിസംഖ്യാ ശമ്പളം, ക്ഷാമബദ്ധ, സ്പെഷ്യൽ പേ, ഗ്രേഡ് പേ എന്നിവ ചേർന്ന ആകെ തുകയുടെ 1.5% മിനിമം വരിസംഖ്യയായി നിശ്ചയിച്ച് സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നു. അതിനാൽ സെപ്റ്റംബർ മാസത്തെ ശമ്പളത്തിൽ നിന്ന് ആനുപാതികമായ തുക കിഴിവ് വരുത്തുന്നുണ്ടെന്ന് എല്ലാ ശമ്പള വിതരണ ഉദ്യോഗസ്ഥരും DDOമാരും ഉറപ്പുവരുത്തണമെന്ന് ജില്ലാ ഇൻഷുറൻസ് ഓഫീസർ അറിയിച്ചു. വന്യജീവി വാരാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് സെപ്റ്റംബറിൽ നടത്താനിരുന്ന ജില്ലാതല മത്സരങ്ങൾ ഒക്ടോബർ 2-3 കൊല്ലം ശ്രീനാരായണ കോളേജിൽ നടത്തും. LP, UP, ഹൈസ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾക്കായി കാറ്റഗറി തിരിച്ച് ഒക്ടോബർ 2 രാവിലെ 9 മുതൽ 11 വരെ പെൻസിൽ ഡ്രോയിങ്ങും 11-15 പെയിന്റിങ്ങും വാട്ടർ കളർ പെയിന്റിങ്ങും നടത്തും. ഉച്ചയ്ക്ക് 1:45 മുതൽ 4:45 വരെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ലൈവ് മോഡലിംഗ് മത്സരവും വൈകിട്ട് 5 മുതൽ 6 വരെ ഹൈസ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി മലയാളം ഉപന്യാസ മത്സരവും നടക്കും. ഒക്ടോബർ 3 രാവിലെ 9 മുതൽ 1 വരെയും UPHS കോളേജ് തലത്തിൽ ക്വിസ് മത്സരവും ഉച്ചകഴിഞ്ഞ് 1:30 മുതൽ 4:30 വരെ ഹൈസ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി പ്രസംഗ മത്സരവും സംഘടിപ്പിക്കും. ജില്ലാതലത്തിൽ ലൈവ് മോഡലിംഗിൽ 1, 2, 3 സ്ഥാനം നേടുന്നവർക്ക് 10,000, 5,000, 2,500 രൂപ എന്ന ക്രമത്തിലും മറ്റു മത്സരങ്ങൾക്ക് 1, 2, 3 സ്ഥാനം നേടുന്നവർക്ക് 2,500, 1,500, 1,000 രൂപ എന്ന ക്രമത്തിലും സംസ്ഥാനതല മത്സരങ്ങളിൽ 1, 2, 3 സ്ഥാനം ലഭിക്കുന്നവർക്ക് 5,000, 3,000, 1,500 രൂപ എന്ന ക്രമത്തിലും സമ്മാനങ്ങൾ നൽകും. എല്ലാ സർക്കാർ എയ്ഡഡ്, അംഗീകൃത അൺ എയ്ഡഡ് സ്വയാശ്രയ സ്കൂളുകളിലെയും കോളേജുകളിലെയും പ്രൊഫഷണൽ കോളേജുകളിലെയും പോളിടെക്നിക്കുകളിലെയും വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാം. ഹയർ സെക്കൻഡറി തലം മുതൽ മുകളിലോട്ടുള്ളവർക്ക് കോളേജ് വിഭാഗത്തിൽ മത്സരിക്കാം. ഓരോ മത്സര ഇനങ്ങളിലും ഒരു സ്ഥാപനത്തിൽ നിന്ന് 2 വരെ പങ്കെടുക്കാം. ക്വിസ് മത്സരത്തിന് ഒരു സ്ഥാപനത്തിൽ നിന്ന് 2 അടങ്ങിയ ടീമിനോ ഒരു വിദ്യാർത്ഥിക്കോ പങ്കെടുക്കാം. മത്സരങ്ങൾ മലയാള ഭാഷയിലായിരിക്കും. ലിവിംഗ് ഇൻ ഹാർമണി വിത്ത് നേച്ചർ എന്ന വിഷയത്തിൽ നടത്തുന്ന ലൈവ് മോഡലിംഗ് മത്സരം ഹൈസ്കൂൾ വിഭാഗം ജില്ലാതലത്തിൽ മാത്രമായിരിക്കും നടത്തുന്നത്. 5 ഒരു ടീമിന് 2 മുതൽ 3 വരെയാണ് നിർമ്മാണ സമയം. രജിസ്ട്രേഷന് 8574703705 കൊല്ലം സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ 0474274976. ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്റർ ഫോറസ്ട്രി കൊല്ലം 0944479732. വെബ്സൈറ്റ് www.forest.kerala.gov.in. കരുനാഗപ്പള്ളി സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഇംഗ്ലീഷ്, മലയാളം, സോഷ്യോളജി വിഷയങ്ങൾ ഡിഗ്രി പ്രോഗ്രാമുകളിലേക്ക് സീറ്റ് ഒഴിവുണ്ട്. പ്രവേശനത്തിനായി അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാകണം. ഫോൺ നമ്പർ 0476268640. കൊല്ലം അർബൻ റെഡ് ICDC പ്രോജക്ട് ഓഫീസിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ വാഹനം നൽകുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. സെപ്റ്റംബർ 28 ഉച്ചയ്ക്ക് 3 ടെൻഡർ സ്വീകരിക്കും. ഫോൺ നമ്പർ 0474274509. കൊട്ടാരക്കര താലൂക്ക് ആസ്ഥാന ആശുപത്രി വികസനത്തിന്റെ ഭാഗമായി പുതുതായി വാങ്ങിയ സ്ഥലത്ത് നിലവിലുള്ള ഉപയോഗ ശൂന്യമായ 2 കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നതിനായി കൊട്ടേഷൻ ക്ഷണിച്ചു. ഒക്ടോബർ 6 ഉച്ചയ്ക്ക് 2 സ്വീകരിക്കും. ഫോൺ നമ്പർ 0474249216. മുഖത്തല ശിശു വികസന ഓഫീസിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ വാഹനം നൽകുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. ഒക്ടോബർ 9 ഉച്ചയ്ക്ക് 1 ടെൻഡർ സ്വീകരിക്കും. ഫോൺ നമ്പർ 0474245044411. ഇതോടുകൂടി ചുറ്റുവട്ട വിശേഷം.
1: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. കൊല്ലത്തും തിരുവനന്തപുരത്തും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അല്പസമയത്തിനകം കൊല്ലത്തെത്തും. സഹകരണ മേഖലയിലെ വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള വിവിധ പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11:00. ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. പ്രളയ ദുരിതബാധിതർക്കുള്ള ധനസഹായ വിതരണത്തിന്റെ പൂർണ്ണ ചുമതല താലൂക്ക് തലത്തിലേക്ക് വികേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവ്. കേരളം, മാഹി, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ മറ്റന്നാൾ വരെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുള്ളതിനാൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തി. ഏഷ്യൻ ഗെയിംസ് കബഡിയിൽ സ്വർണം നേടി ഇന്ത്യൻ വനിതകൾ. ഷൂട്ടിംഗിൽ മലയാളി താരം ബിദർശയ്ക്ക് ഇന്നും വീണ്ടും വെള്ളി മെഡൽ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. തുടർന്ന് തിരുവനന്തപുരത്ത് ബാലരാമപുരത്ത് നടക്കുന്ന എസ് യു ടി അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസിന്റെ ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അല്പസമയത്തിനകം കൊല്ലത്തെത്തും. കുണ്ടറയിലും അമൃതപുരിയിലും നടക്കുന്ന സമ്മേളനങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. സഹകരണ മേഖലയിൽ വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
1: നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ കുണ്ടറയിൽ സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിൽ അമിത്ഷാ പങ്കെടുക്കും. വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ട് സഹകരണ മേഖലയിൽ നടപ്പാക്കുന്ന പദ്ധതികൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. മുളവന പവിത്രം കൺവെൻഷൻ സെന്ററിലാണ് സമ്മേളനം. മാതാ അമൃതാനന്ദമയുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് വൈകിട്ട് 5:00 അമൃതപുരിയിൽ നടക്കുന്ന ചടങ്ങിൽ അമൃതകീർത്തി പുരസ്കാരം അദ്ദേഹം പി എസ് ശ്രീധരൻപിള്ളയ്ക്ക് സമ്മാനിക്കും. അസമിലെ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തന നിധിയിലേക്ക് മാതാ അമൃതാനന്ദമയി മടം നൽകുന്ന 2 കോടി രൂപ അസം വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ രനോജ് പെഗുവിന് കൈമാറും. അമിത്ഷായുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കൊല്ലം ചെങ്കോട്ട ദേശീയപാതയിൽ ഉച്ചയ്ക്ക് 1:00 മുതൽ വൈകിട്ട് 5:00 വരെ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11:00. പരിപാടിയുടെ 138-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലയിലും AIR ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും പരിപാടി തത്സമയം ലഭ്യമാകും. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭയുടെ 81-ാമത് സമ്മേളനത്തിന്റെ ഉന്നതതല പൊതുചർച്ചയെ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് അഭിസംബോധന ചെയ്യും. വിശ്വാസം പുനഃസ്ഥാപിക്കൽ, മാറ്റങ്ങൾ കൈകാര്യം ചെയ്യൽ, എല്ലാവർക്കും ഫലപ്രദമാകുന്ന ഒരു ഐക്യരാഷ്ട്രസഭ എന്ന പ്രമേയത്തിലാണ് ഇത്തവണത്തെ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ ജന്മവാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് ആദരമർപ്പിച്ചു. പൊതുരംഗത്ത് വർഷങ്ങളോളം പ്രവർത്തിച്ച ഡോ മൻമോഹൻ സിംഗ് അർപ്പണ ബോധത്തോടെയാണ് രാജ്യത്തെ സേവിച്ചതെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിലേക്ക് മറ്റന്നാൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കും. രാവിലെ 7:00 മുതൽ വൈകിട്ട് 6:00 വരെയാണ് വോട്ടെടുപ്പ്. ചൊവ്വാഴ്ചയാണ് വോട്ടെണ്ണൽ. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വാർഡുകളുടെ പരിധിയിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മറ്റന്നാൾ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്യവ്യാപക ബാങ്ക് പണിമുടക്കിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ പൊതുമേഖലാ ബാങ്കുകളും പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളും ഞായറാഴ്ചയാണെങ്കിലും നാളെ സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. ഉപഭോക്താക്കൾ ബാങ്കിംഗ് ഇടപാടുകൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യണമെന്നും ഡിജിറ്റൽ ഇതര ബാങ്കിംഗ് സേവനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും സംസ്ഥാനതല ബാങ്ക് സമിതി അറിയിച്ചു. മറ്റന്നാൾ മുതൽ ബുധനാഴ്ച വരെയാണ് സംയുക്ത ബാങ്കിംഗ് ട്രേഡ് യൂണിയനുകൾ പണിമുടക്കുന്നത്. പ്രളയ ദുരിതബാധിതർക്കുള്ള ധനസഹായ വിതരണം വേഗത്തിലാക്കാൻ നടപടി സ്വീകരിച്ച സംസ്ഥാന സർക്കാർ. ധനസഹായ വിതരണത്തിന്റെ പൂർണ്ണ ചുമതല താലൂക്ക് തലത്തിലേക്ക് വികേന്ദ്രീകരിച്ച് സർക്കാർ ഉത്തരവിറക്കി. ഇതോടെ അപേക്ഷകൾ വേഗത്തിൽ പരിശോധിച്ച് അർഹരായവരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് ധനസഹായം നേരിട്ടെത്തിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ

യുടെ കബഡി ഫൈനലിൽ ഇന്ത്യ ഉച്ചയ്ക്ക് ഇറാനുമായി ഏറ്റുമുട്ടും. മലയാളി താരം വിദർശ വിനോദിന് വീണ്ടും വെള്ളിമെഡൽ. വനിതകളുടെ 50 മീറ്റർ റൈഫിൾ ത്രീ പൊസിഷൻസ് ടീം ഇനത്തിലാണ് തിലോത്തമ സെൻ, വിദർശ വിനോദ്, ആഷി ചൌക്സി എന്നിവരടങ്ങിയ സംഘം വെള്ളിമെഡൽ നേടിയത്. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ തിരുവനന്തപുരത്ത് നടക്കും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2 മണിക്കാണ് മത്സരം. രണ്ടാം മത്സരം ഈ മാസം 30 ഗുവാഹത്തിയിലും അവസാന മത്സരം ഒക്ടോബർ 3 ഛത്തീസ്ഗഡിലുമാണ് നടക്കുന്നത്. കണ്ണൂരിൽ സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ ഇന്ന് കാലിക്കറ്റ് എഫ് സി തിരുവനന്തപുരം കൊമ്പൻസ് എഫ് സിയെ നേരിടും. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7 മണിക്കാണ് മത്സരം. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി പ്രമുഖ മലയാളം തമിഴ് നടനും രാജ്യാന്തര തലത്തിൽ ശ്രദ്ധേയനായ ഫിലിം ഫെസ്റ്റിവൽ ക്യൂറേറ്ററുമായ രവീന്ദ്രനെ സർക്കാർ നിയോഗിച്ചു. പ്രശസ്ത നടിയും സാംസ്കാരിക പ്രവർത്തകയുമായ പ്രിയങ്ക നായരാണ് അക്കാദമിയുടെ വൈസ് ചെയർപേഴ്സൺ. കേരള സാഹിത്യ അക്കാദമി ചെയർമാനായി കൽപ്പറ്റ നാരായണനെയും സംഗീത നാടക അക്കാദമി ചെയർമാനായി ജി വേണുഗോപാലിനെയും ലളിതകലാ അക്കാദമി ചെയർമാനായി പ്രൊഫസർ പ്രകാശ് മൂർത്തിയെയും നിയമിച്ചു. നടൻ പ്രേംകുമാർ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനും എം രഞ്ജിത്ത് കേരള സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർമാനുമാകും. 18th കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേളയിൽ 24 ചിത്രങ്ങൾക്ക് കൂടി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം അനുമതി നൽകി. രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. കൊല്ലത്തും തിരുവനന്തപുരത്തും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അല്പസമയത്തിനകം കൊല്ലത്തെത്തും. സഹകരണ മേഖലയിലെ വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള വിവിധ പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. പ്രളയ ദുരിതബാധിതർക്കുള്ള ധനസഹായ വിതരണത്തിന്റെ പൂർണ്ണ ചുമതല താലൂക്ക് തലത്തിലേക്ക് വികേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവ്. കേരളം, മാഹി, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ മറ്റന്നാൾ വരെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുള്ളതിനാൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തി. ഏഷ്യൻ ഗെയിംസ് കബഡിയിൽ സ്വർണം നേടി ഇന്ത്യൻ വനിതകൾ. ഷൂട്ടിംഗിൽ മലയാളി താരം വിദർശയ്ക്ക് ഇന്ന് വീണ്ടും വെള്ളിമെഡൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50. You're listening to Enter Radio 91.2.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഓച്ചിറ ആർസിപിഎം ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.

0: പ്രധാന വാർത്തകൾ. ഒരു ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ തിരുവനന്തപുരത്തെത്തും. ഗ്രാമീണ മേഖലയിലുണ്ടായ അടിസ്ഥാന സൌകര്യ വികസനത്തിലൂടെ രാജ്യത്ത് നഗരങ്ങളും ഗ്രാമങ്ങളും തമ്മിലുള്ള അന്തരം ഗണ്യമായി കുറഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കേരളത്തിലെത്തും. സഹകരണ മേഖലയിലെ വനിതാ ശാക്തീകരണ പദ്ധതികൾ കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യും. ഐക്യരാഷ്ട്രസഭയുടെ 81-ാം പൊതുസഭാ സമ്മേളനത്തിന്റെ ഉന്നതതല യോഗത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് അഭിസംബോധന ചെയ്യും. ഐക്യരാഷ്ട്രസഭയിൽ ആഗോള മഹാമാരി പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധത ആവർത്തിച്ച് ഇന്ത്യ. വനിതകളുടെ കബഡിയിൽ ഇറാനെ പരാജയപ്പെടുത്തി ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വീണ്ടും സ്വർണം. വാർത്തകൾ വിശദമായി. ഒരു ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ തിരുവനന്തപുരത്തെത്തും. രാവിലെ 11 മണിക്ക് കൊല്ലം ജില്ലയിൽ മാതാ അമൃതാനന്ദമയി മഠത്തിലെ ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കും. വൈകുന്നേരം 4 മണിക്ക് തിരുവനന്തപുരത്തെ ബാലരാമപുരത്ത് എസ് യു ടി മെഡിക്കൽ കോളേജിലെ ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്ത് നഗരങ്ങളും ഗ്രാമങ്ങളും തമ്മിലുള്ള അന്തരം വലിയ തോതിൽ കുറഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്രാമീണ മേഖലയിലെ അടിസ്ഥാന സൌകര്യങ്ങളിൽ വലിയ പുരോഗതിയുണ്ടായെന്നും സ്ത്രീകൾ സാമ്പത്തികമായി ശാക്തീകരിക്കപ്പെട്ടെന്നും അദ്ദേഹം പറഞ്ഞു. സേവാസങ്കൽപ് അഭിയാന്റെ ഭാഗമായി വാരാണസിയിൽ നിന്ന് വഡ്നഗറിലേക്ക് യാത്ര ചെയ്യുന്ന സേവായാത്രികരുമായി നടത്തിയ വെർച്വൽ ആശയവിനിമയത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാസങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുകയാണ്. രാജ്യത്ത് നടപ്പാക്കിയ പുതിയ തൊഴിൽ നിയമങ്ങളാണ് സേവാസങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. രാജ്യത്തെ തൊഴിൽ മേഖലയെ ആധുനികവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 4 തൊഴിൽ നിയമങ്ങൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു.
1: നയേ ലേബർ കോഡ്സ് മേ 29 ലേബർ കാനൂനോ കോ 4 സരൽ ലേബർ കോഡ്സ് മേ ബദ്ലാ ഗയാ. ഇസ്സേ ഹമാരെ ശ്രമിക് ഭായ് ബഹൻ ന്യൂനതം സാലറി, റോജ്ഗാർ കി സുരക്ഷ, സാമാജിക് സുരക്ഷ ഓർ സ്വാസ്ഥ്യ സുരക്ഷ ജസ വിഷയോ പർ ഓർ സശക്ത ഹോംഗേ.
0: 29 കേന്ദ്ര നിയമങ്ങൾ 4 നിയമങ്ങളായി ക്രോഡീകരിച്ചാണ് പുതിയ ലേബർ കോഡ് സർക്കാർ നടപ്പാക്കിയത്. തൊഴിലാളികൾക്ക് മിനിമം വേതനം സമയബന്ധിതമായി ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ സമ്പൂർണ്ണ ശാക്തീകരണവും ഇതിലൂടെ ഉറപ്പാക്കുന്നു. തൊഴിലാളികൾക്ക് സാമൂഹിക സുരക്ഷ, സുരക്ഷിതമായ തൊഴിലിടങ്ങൾ, ആനുകൂല്യങ്ങൾ ഉറപ്പാക്കുക എന്നിവയും പുതിയ നിയമത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കേരളത്തിലെത്തും. ഉച്ചയ്ക്ക് 2 മണിക്ക് കൊല്ലം ജില്ലയിലെ കുണ്ടറയിൽ സഹകരണ മേഖലയിലെ വനിതാ ശാക്തീകരണ പദ്ധതികൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് അമൃതപുരിയിൽ നടക്കുന്ന അമൃതകീർത്തി പുരസ്കാര ചടങ്ങിലും പങ്കാളിയാകും. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ 81-ാം പൊതുസഭാ സമ്മേളനത്തിന്റെ ഉന്നതതല യോഗത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് അഭിസംബോധന ചെയ്യും. വിശ്വാസം വീണ്ടെടുക്കുക, മാറ്റങ്ങളെ കൈകാര്യം ചെയ്യുക, എല്ലാവർക്കും ഫലപ്രദമാകുന്ന ഐക്യരാഷ്ട്രസഭ എന്ന പ്രമേയത്തിലാണ് ഇത്തവണത്തെ പൊതുസഭാ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. 193 അംഗരാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്രത്തലവന്മാരും മുതിർന്ന പ്രതിനിധികളും പങ്കെടുക്കുന്ന സമ്മേളനം ആഗോള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും സുസ്ഥിര വികസനം, സമാധാനം, സമത്വം എന്നിവ ഉറപ്പാക്കുന്നതിനുമാണ് മുൻഗണന നൽകുന്നത്. ന്യൂയോർക്കിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ ഉന്നതതല യോഗത്തിൽ ആഗോള മഹാമാരി പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിജ്ഞാബദ്ധത കേന്ദ്ര ആരോഗ്യ മന്ത്രാലയ സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ ആവർത്തിച്ചു. ഏതുതരം ആരോഗ്യ അടിയന്തരാവസ്ഥകളെയും നേരിടാൻ ലബോറട്ടറി ശൃംഖലകളും ചികിത്സാ സംവിധാനങ്ങളും മെച്ചപ്പെടുത്തിയ ഇന്ത്യയുടെ ഏകോപിത രീതിയെക്കുറിച്ച് അവർ വിശദീകരിച്ചു. കോവിഡ് കാലത്ത് 100 രാജ്യങ്ങൾക്ക് 30 കോടി വാക്സിൻ ഡോസുകളും 150 രാജ്യങ്ങൾക്ക് വൈദ്യസഹായവും നൽകിയതിലൂടെ ഒരു ഭൂമി ഒരു ആരോഗ്യമെന്ന തത്വം ഇന്ത്യ ഉയർത്തിപ്പിടിച്ചതായി സെക്രട്ടറി ചൂണ്ടിക്കാട്ടി. മുൻ പ്രധാനമന്ത്രി ഡോ മൻമോഹൻ സിംഗിന്റെ ജന്മദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ദീർഘകാലം പൊതുജീവിതത്തിൽ വ്യാപൃതനാവുകയും അർപ്പണബോധത്തോടെ രാജ്യത്തെ സേവിക്കുകയും ചെയ്ത വ്യക്തിത്വമാണ് ഡോക്ടർ സിംഗെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ബംഗാൾ നവോത്ഥാനത്തിന്റെ പ്രയോക്താവായ ഈശ്വർ ചന്ദ്ര വിദ്യാസാഗറിന്റെ ജന്മവാർഷിക ദിനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആദരമർപ്പിച്ചു. വിദ്യാസാഗർ വിദ്യാഭ്യാസത്തെ സാമൂഹിക മാറ്റത്തിനുള്ള ശക്തമായ മാധ്യമമാക്കിയെന്ന് ശ്രീ അമിത്ഷാ പറഞ്ഞു. വിധവാ വിവാഹം പ്രോത്സാഹിപ്പിക്കുന്നതിനും സ്ത്രീ വിദ്യാഭ്യാസത്തിനുമായി ജീവിതം ഉഴിഞ്ഞുവച്ച വിദ്യാസാഗറിന്റെ ആശയങ്ങൾ ഇന്നും സമൂഹത്തിന് പ്രചോദനമാണെന്ന് കേന്ദ്രമന്ത്രി കൂട്ടിച്ചേർത്തു.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വീണ്ടും സ്വർണം. വനിതകളുടെ കബഡിയിൽ ഇറാനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ സംഘം സുവർണ നേട്ടം കൈവരിച്ചത്. പുരുഷന്മാരുടെ കബഡി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ഉച്ചയ്ക്ക് ഇറാനുമായി ഏറ്റുമുട്ടും. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ മൂന്നാമത്തെ സ്വർണമാണിത്. മലയാളി താരം വിദർശ വിനോദിന് വീണ്ടും മെഡൽ. വനിതകളുടെ 50 മീറ്റർ റൈഫിൾസ് ത്രീ പൊസിഷൻസ് ടീമിനത്തിൽ തിലോത്തമ സെൻ, വിദർശ വിനോദ്, ആഷി ചൌക്സി എന്നിവരടങ്ങിയ സംഘമാണ് വെള്ളി നേടിയത്. 3 സ്വർണവും 11 വെള്ളിയും 13 വെങ്കലവും ഉൾപ്പെടെ 27 മെഡലുകളാണ് നിലവിൽ ഇന്ത്യ കരസ്ഥമാക്കിയിട്ടുള്ളത്. ഫിഡെ ചെസ് ഒളിമ്പ്യാഡിന്റെ 9th റൌണ്ടിൽ ഇന്ത്യയ്ക്ക് മികച്ച മുന്നേറ്റം. പുരുഷ വിഭാഗത്തിൽ ലോക ചാമ്പ്യൻ ഡി ഗുഗേഷിന്റെ നിർണായക വിജയത്തോടെ ജർമ്മനിയെ തോൽപ്പിച്ച ഇന്ത്യ പോയിന്റ് പട്ടികയിൽ 2nd സ്ഥാനത്തേക്ക് ഉയർന്നു. വനിതാ വിഭാഗത്തിൽ ഉസ്ബെക്കിസ്ഥാനെ 3-1 തോൽപ്പിച്ച് ഇന്ത്യ 2nd സ്ഥാനം പങ്കിട്ടു. 9 റൌണ്ടുകളിൽ നിന്ന് 15 പോയിന്റോടെ ഖസാക്കിസ്ഥാൻ, മംഗോളിയ എന്നീ ടീമുകൾക്കൊപ്പമാണ് ഇന്ത്യൻ വനിതകൾ 2nd സ്ഥാനം പങ്കിടുന്നത്. ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭയുടെ 81st പൊതുസഭാ സമ്മേളനത്തിനിടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ റഷ്യ, ഇറാൻ വിദേശകാര്യമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തി. വിശദാംശങ്ങളിലേക്ക്.
3: റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി ഉഭയകക്ഷി വിഷയങ്ങളും ബ്രിക്സ് കൂട്ടായ്മയിലെ സഹകരണവും ശ്രീ എസ് ജയശങ്കർ ചർച്ച ചെയ്തു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖ്ചിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഗൾഫ് മേഖലയിലെ നിലവിലെ സംഘർഷാവസ്ഥ വിഷയമായി. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, ഇറാൻ ഉൾപ്പെടെയുള്ള ബ്രിക്സ് രാജ്യങ്ങളുടെ സഹകരണവും യോഗം വിലയിരുത്തി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും പങ്കെടുത്ത ബ്രിക്സ് നേതാക്കളുടെ ഉച്ചകോടിക്ക് ഇന്ത്യ ഈ മാസത്തിന്റെ തുടക്കത്തിൽ ആതിഥേയത്വം വഹിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11. പരിപാടിയുടെ 138th പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലയിലും AER ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും പരിപാടി തത്സമയം ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ തന്നെ പ്രാദേശിക ഭാഷകളിൽ മൻ കി ബാത് കേൾക്കാം. കേരളം, മാഹി, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റന്നാൾ പുലർച്ചെ 2:30 വരെ ശക്തമായ തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. മേഖലകളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിലും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. 18th കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. മേളയുടെ 2nd ദിനമായ ഇന്ന് മത്സരചിത്രങ്ങൾ ഉൾപ്പെടെ 59 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. അതിനിടെ മേളയിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടും പ്രദർശനാനുമതി നിഷേധിക്കപ്പെട്ട 31 ചിത്രങ്ങളിൽ 24 ചിത്രങ്ങൾക്ക് കൂടി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം അനുമതി നൽകി. ക്വാഡ് അറ്റ് സി ഷിപ്പ് ഒബ്സർവർ മിഷൻ ആരംഭിച്ചതിനെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. കഴിഞ്ഞ മെയ്യിൽ ന്യൂഡൽഹിയിൽ നടന്ന 11th ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടായത്. സ്വതന്ത്രവും സുതാര്യവുമായ ഇൻഡോ പസഫിക് മേഖലയ്ക്കായുള്ള ക്വാഡിന്റെ കൂട്ടായ പ്രതിബദ്ധതയെ ദൌത്യം പ്രതിഫലിപ്പിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയം സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. അമേരിക്കയിൽ H1B വിസ നിരക്കുകൾ വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തെ എതിർത്ത് 22 അറ്റോർണി ജനറൽമാരുടെ കൂട്ടായ്മ. നിരക്കുകളിൽ 100,000 ഡോളറിലധികം ഫീസ് ചുമത്താനുള്ള സർക്കാരിന്റെ നിർദ്ദേശത്തോട് അറ്റോർണി ജനറൽമാർ വിയോജിപ്പ് രേഖപ്പെടുത്തി. പുതിയ ഭേദഗതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കാലിഫോർണിയ, മസാച്യൂസെറ്റ്സ്, വെർജീനിയ തുടങ്ങിയ 22 സംസ്ഥാനങ്ങളിലെ അറ്റോർണി ജനറൽമാർ ഒപ്പിട്ട കത്ത് സർക്കാരിന് സമർപ്പിച്ചു. ഒരു ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ തിരുവനന്തപുരത്തെത്തും. ഗ്രാമീണ മേഖലയിലുണ്ടായ അടിസ്ഥാന സൌകര്യ വികസനത്തിലൂടെ രാജ്യത്ത് നഗരങ്ങളും ഗ്രാമങ്ങളും തമ്മിലുള്ള അന്തരം ഗണ്യമായി കുറഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കേരളത്തിലെത്തും. സഹകരണ മേഖലയിലെ വനിതാ ശാക്തീകരണ പദ്ധതികൾ കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യും. ഐക്യരാഷ്ട്രസഭയുടെ 81st പൊതുസഭാ സമ്മേളനത്തിന്റെ ഉന്നതതല യോഗത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് അഭിസംബോധന ചെയ്യും. ഐക്യരാഷ്ട്രസഭയിൽ ആഗോള മഹാമാരി പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധത ആവർത്തിച്ച് ഇന്ത്യ. വനിതകളുടെ കബഡിയിൽ ഇറാനെ പരാജയപ്പെടുത്തി ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വീണ്ടും സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ചേട്ടാ, നമ്മുടെ അരളിത്തറയിലെ ഗൗരിക്കുട്ടി ഇപ്പൊ എന്ത് പണിക്കാ പോകുന്നത് ചേട്ടൻ അറിഞ്ഞു?
1: പിന്നെ എനിക്ക് ഗൗരിക്കുട്ടിയുടെ കാര്യം തിരക്കല്ലയോ.
0: ഗൗരിക്കുട്ടിയും മരുമോളും തമ്മിൽ ഇപ്പൊ വഴക്കൊന്നും ഇല്ല.
1: അവര് വഴക്കിടും, പിറ്റേ ദിവസം വന്നാവും. അത് പണ്ടേ ഉള്ള നാട്ടുകാർക്ക് മുഴുവൻ അറിയാം.
0: ഇനി നാട്ടുകാരാ കാര്യം മിണ്ടത്തേയില്ല. ഗൗരിക്കുട്ടി രാവിലെ ഭക്ഷണം കഴിഞ്ഞ വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോകും.
1: മോടെ വീട്ടിൽ പോവുമായിരിക്കും.
0: എല്ലാവരും അങ്ങനെ ആദ്യം വിചാരിച്ചത് രാവിലെ പോകും, വൈകിട്ട് വരും. ആരേലും ചോദിച്ചാ ദാ വരുന്നെന്ന് പറഞ്ഞിട്ടങ്ങ് പോകും.
1: ഓ, വൈകിട്ട് പണിയും കഴിഞ്ഞ് മോൻ എത്തുമ്പോ ഗൗരിക്കുട്ടി വന്നാ മതിയല്ലേ? പിന്നെ വഴക്കും നടക്കത്തില്ല.
0: ഗൗരിക്കുട്ടി ട്രാൻസ്പോർട്ട് ബസ് കയറി അങ്ങ് പോകും, കാശു കൊടുക്കണ്ടല്ലോ.
1: അപ്പൊ ഭക്ഷണം കഴിക്കണ്ട ഉച്ചക്ക്?
0: ചേട്ടാ പോകുന്നത് സപ്താഹം നടക്കുന്നിടത്താ. അപ്പൊ പിന്നെ ഭക്ഷണ കാര്യത്തിലൊരു തീരുമാനമായല്ലോ.
1: താനിതെങ്ങനെ അറിഞ്ഞു?
0: നമ്മുടെ മൈക്ക് സെറ്റുകാരൻ വേണു ഇവിടെ വന്നിരുന്ന് പറഞ്ഞു. അവൻ ഏതെല്ലാം ക്ഷേത്രത്തിൽ മൈക്കുമായിട്ട് പോകുന്നോ അവിടെ എല്ലാം ഗൗരിക്കുട്ടി കാണുവന്നു.
1: അത് നല്ല പരിപാടിയാണല്ലോ.
0: വായനക്കാരോട് ഏതെല്ലാം ക്ഷേത്രത്തിൽ ഏതൊക്കെ ദിവസങ്ങളിൽ ഉണ്ടെന്ന് ചോദിച്ചറിയും.
1: ഗൗരിക്കുട്ടിയുടെ മോൻ അറിഞ്ഞായിരുന്നു?
0: അറിഞ്ഞു കാണുമല്ലോ. അറിഞ്ഞാലും അവൻ മിണ്ടത്തില്ല, വീട്ടിലെ വഴക്കൊഴിവാകത്തില്ലയോ.
1: സാധാരണ ഗൗരിക്കുട്ടി എവിടെ പോയാലും ഇവിടെ ഒന്നും നീക്കും. പോണ എവിടെയാണ് എന്തിനാന്നും പറയും. ഇപ്പൊ അവൾ ഈ കട മുന്നിലൂടെ വന്ദേഭാരത് ട്രെയിൻ പോണ സ്പീഡല്ല പോണത്.
2: മാവാ, പഞ്ചസാര കുറച്ചൊരു ചായതാ.
0: നിനക്ക് ഷുഗർ തുടങ്ങി പോടാ ബിനു.
2: ചെറുതായിട്ട്
1: ഇവിടെ ഇന്നലെ ഒരു കാരണാസ് കുറച്ചു പേര് നിന്റെ അയലത്ത് താമസിക്കുന്ന തമ്പിയുടെ വീടും ചോദിച്ചു വന്നായിരുന്നല്ലോ.
0: എന്താടാ ഒരു ചിരി?
2: ഞാനാക്കാരെ അമ്മാവനോട് പറയാനാ വന്നത്. കാരണാകത്ത് വന്നതേ അന്യ ആൾക്കാരും അല്ല, തമ്പിച്ചേട്ടന്റെ മരുമോന്റെ വീടിനടുത്തുള്ള പൊതുപ്രവർത്തകരാ.
0: അല്ലേ, ഹരിപ്പാട്ട് ഭാഗത്തുള്ള പൊതുപ്രവർത്തനമൊക്കെ തീർന്നോ?
2: തമ്പിച്ചേട്ടന്റെ മരുമകനെ പഞ്ചായത്ത് മെമ്പർ അല്ലയോ?
1: എനിക്കറിയാം.
2: ഡീസന്റ് കക്ഷി അമ്മാ വാങ്ങിയത്.
1: ആ കൊച്ചിനും ആ വീട്ടുകാരെയും ഒക്കെ എനിക്ക് പണ്ടേ അറിയാം. നല്ല അന്തസ്സുള്ള പൊതുപ്രവർത്തകരാ.
0: തമ്പിയുടെ മോക്ക് വിവാഹാലോചന വന്നപ്പോ ചേട്ടനോടാവാന്ന് അഭിപ്രായമൊക്കെ ചോദിച്ചത്.
1: ഒന്നും ആലോചിക്കണ്ട, ധൈര്യത്തിൽ നടത്തിക്കൊള്ളാൻ ഞാൻ പറയുകയും ചെയ്തു.
0: ഇപ്പൊ എന്താ പ്രശ്നം വലുത് ഉണ്ടായോ?
2: അവിടെ ഒരു പ്രശ്നവുമില്ല, പ്രശ്നം ഉണ്ടാക്കിയതേ ഈ തമ്പിച്ചേട്ടനാ.
1: എന്തുവാ വളച്ചൊടിക്കാൻ കാര്യം കൊണ്ട് പറയേണ്ടി എടുക്ക.
2: അമ്മാവാ, നമ്മുടെ വളവിന്റെ അയ്യത്തെ ദാമോദരൻ ചേട്ടന്റെ മകൻ ഐടി ഒക്കെ കഴിഞ്ഞ് നിൽക്കുമല്ലയോ?
1: ആ, ഒന്ന് രണ്ടു കൊല്ലം അപ്രന്റീസും കഴിഞ്ഞാ നിക്കുക.
2: ആ, സുഖവും എങ്ങാണ്ട് ജോലി മേടിച്ചു കൊടുക്കാന്ന് തമ്പിച്ചേട്ടൻ പറഞ്ഞ്.
0: പിന്നെ തമ്പിയുടെ പോക്കറ്റ് കിടക്കുമല്ലയോ ജോലി?
1: ജോലി മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞതേ ഉള്ളോ അതോ കാശ് വല്ലതും മേടിച്ചോ?
2: ആ, അതൊന്നും എനിക്കറിഞ്ഞുകൂടാ.
0: മരുമോൻ പാർട്ടിക്കാരനല്ലയോ, മരുമോനെ കൊണ്ട് സ്വാധീനിപ്പിച്ച് മേടിച്ചു കൊടുക്കാനായിരിക്കും.
2: അമ്മാവിക്കെന്താ ആ പുള്ളിക്കാരൻ ഇതൊന്നും അറിയത്തില്ല. സുഖുവിന്റെ അച്ഛനെ ഒരു ദിവസം അടിച്ച് വിറ്റായിട്ടിരുന്ന പറഞ്ഞതാ മൂന്ന് ജോലി തമ്പി അദ്ദേഹം മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു.
1: അത് ശരി.
2: കേട്ടോണ്ടിരിക്കുന്നവര് ഓരോരുത്തർ സംശയം ചോദിച്ച് അതിനെല്ലാം സുഖുവിന്റെ അച്ഛൻ മറുപടിയും പറഞ്ഞു.
1: ഓ, അത് ഇവിടുത്തെ പാർട്ടിക്കാരുടെ ചെവിയിൽ എത്തി കാണും.
2: എത്തി. അവസാനം തമ്പി ചണ്ടന്റെ മരുമോന് പറഞ്ഞു.
0: അതായിരിക്കും പാർട്ടിക്കാര് വന്നത്.
1: എടാ, നീ ഇതെങ്ങനെ അറിഞ്ഞു?
2: നമ്മുടെ തമ്പിച്ചേട്ടന്റെ വീട്ടിൽ രാവിലെ സഹായിക്കാൻ വരുന്ന സുശീല ചേച്ചി ഇല്ലയോ, ചേച്ചി വീട്ടിൽ വന്ന് പറഞ്ഞതാ വന്നവര് ചൂടായിട്ട് സംസാരിച്ചെന്ന്.
0: ഈ തമ്പി എന്തൊരു തറപ്പണിയാ കാണിച്ചത്.
2: അമ്മാവി, സുഖം ഒരു ടെസ്റ്റ് എഴുതിയിട്ടില്ല, ഒരു റാങ്ക് ലിസ്റ്റ് പേരും ഇല്ല, പിന്നെ എങ്ങനെ ജോലി കൊടുക്കുന്ന?
0: 290 സുഖുവിന്റെ അച്ഛന് വാങ്ങി കൊടുത്താൽ അറിയാം കാശെത്ര കൊടുത്തെന്ന്.
2: ഇപ്പൊ അവനെ തമ്പിച്ചേട്ടൻ വീട്ടിന്റെ വെളിയിലോട്ട് പോലും ഇറങ്ങുന്നില്ല.
0: ഇറങ്ങണ്ട, അന്യായമായ കർമ്മങ്ങൾ കാട്ടിയാൽ കാണാമറയത്ത് അലം കഴിക്കാം.

0: പതിരും.
1: വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾക്ക് മ്യൂസിക് ചെയ്തിരിക്കുന്നു അനൂപ് ശ്രീധർ. സംഗ് ബൈ ഖാതെ.

0: എന്താ പതിവില്ലാതെ രാവിലെ വന്ന് പാട്ടൊക്കെ പാടുന്നേ?
1: നാളെ ഒരു ഡയറക്ടറായിട്ട് മീറ്റിംഗ് ഉണ്ട്. നിന്നെ ആലോചിച്ച് ഞാൻ ഈ ട്യൂണ് കമ്പോസ് ചെയ്തേ. നീ ആദ്യം കേൾക്കണം തോന്നി ഇങ്ങ് പോന്നു.

0: എങ്ങനെയുണ്ട് പാട്ട്?
1: എന്നെ പോലെ ഉണ്ട്.
0: ഓ, അപ്പോ അത്ര പോറാണോ? അയ്യോ, ഞാൻ പോട്ടെ പോട്ടെ പോട്ടെ, ഞാൻ പോ. നിന്റെ വീട്ടിൽ പട്ടിനെ സഹിക്കാൻ
1: പറ്റും.
0: ഓക്കെ, ബൈ.
2: പള്ളി എ എം ഹോസ്പിറ്റലിലെ മുൻ അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ മുഹമ്മദ് റോഷൻ എ ആർ വീണ്ടും എ എം ഹോസ്പിറ്റലിലേക്ക് തിരികെ എത്തുന്നു. 28/9/2026 മുതൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എ എം ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
3: നിങ്ങൾക്കിഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ ഡി റേഡിയോ 91.2.

0: മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ലൈഫ് ഫുൾ എന്റർടൈൻമെന്റ്, ഇത് എന്റെ റേഡിയോ 91.2.

0: മൂന്നാർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
1: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിളുമായിട്ടുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BS, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.
2: നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

രാവിലെ അലാറം കേൾക്കുന്നത് മുതൽ രാത്രി ഉറങ്ങാൻ പോകുന്നത് മുൻപ് അവസാനമായി ഫോൺ നോക്കുന്നത് വരെ നമ്മുടെ ഒരു ദിവസം പോലും ടെക്നോളജിയുടെ സാന്നിധ്യമില്ലാതെ കടന്നു പോകുന്നില്ല. നമ്മൾ സംസാരിക്കുന്നത് ടെക്നോളജിയിലൂടെയാണ്, പണം അയക്കുന്നത് ടെക്നോളജിയിലൂടെയാണ്, വാർത്തകൾ അറിയുന്നതും യാത്ര പോകാനുള്ള വഴി കണ്ടെത്തുന്നതും പഠിക്കുന്നതും ഷോപ്പിംഗ് ചെയ്യുന്നതും ഒക്കെ ഇന്നൊരു സ്ക്രീനിൽ ഒതുങ്ങി നിൽക്കുന്നു. പക്ഷേ ടെക്നോളജി ഇത്രയും അധികം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടും അതിനെക്കുറിച്ച് നമ്മൾ അറിയേണ്ട പല കാര്യങ്ങളും ഇപ്പോഴും അറിയാതെ പോകുന്നുണ്ട്. ഒരു പുതിയ ഫീച്ചർ വന്നാൽ നമ്മൾ ഉപയോഗിക്കും, ഒരു പുതിയ ആപ്പ് വന്നാൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യും. പക്ഷേ അതിന്റെ പിന്നിലുള്ള സെറ്റിംഗ്സ് എന്താണെന്നോ അല്ലെങ്കിൽ ഒരു പെർമിഷൻ എന്താണ് ചെയ്യുന്നതെന്നോ നമ്മുടെ പ്രൈവസി എങ്ങനെ സംരക്ഷിക്കാമെന്നോ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. അതുകൊണ്ട് തന്നെ ടെക്നോളജിയെ പേടിക്കേണ്ട ഒന്നല്ല, പക്ഷേ മനസ്സിലാക്കി ഉപയോഗിക്കേണ്ട ഒന്നായിട്ടാണ് നമ്മൾ കാണേണ്ടത്. പുതിയ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്, നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ആപ്സിൽ ഒളിഞ്ഞിരിക്കുന്ന യൂസ്ഫുൾ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഓൺലൈൻ ലോകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ചെറിയ കാര്യങ്ങൾ മുതൽ അറിഞ്ഞിരിക്കേണ്ട വലിയ കാര്യങ്ങൾ വരെ സംസാരിക്കുന്ന നമ്മുടെ സ്വന്തം പ്രോഗ്രാമായ ടെക്കി ടോക്കിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഞാൻ ആർജെ നിതിനാണ്. അപ്പോൾ നമുക്ക് ടെക് വിശേഷത്തിലേക്ക് പോകാം. പക്ഷേ അതിന് മുമ്പ് നമുക്ക് കുറച്ച് പാട്ടുകൾ കേട്ട് തിരികെ വരാം.

തിരികെ എത്തിയിരിക്കുകയാണ്. ഇതെന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ടെക്കി ടോക്കിയിൽ ഇന്ന് കൂടെ ഉള്ളത് ആദ്യം നിതിനാണ്, ടെക് വിശേഷങ്ങളൊക്കെ സംസാരിക്കാനായിട്ട്. അപ്പോൾ നമുക്കൊരു മറ്റൊരു ടെക് വിശേഷത്തിലേക്ക് പോകാം. നമ്മുടെ ഫോണിലുള്ള ഒരു ആപ്പിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ എല്ലാവരുടെയും ഫോണിൽ ഈ ഒരു ആപ്പുണ്ട്, പക്ഷേ അതിനുള്ളിലെ ഈ ഒരു കിഡിലൻ സെറ്റിംഗ്സ് നമുക്ക് ആർക്കും അറിയത്തില്ല എന്നാണ് മറ്റൊരു സത്യം. അപ്പോൾ ഇത് അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, കാരണം SMS വഴിയും ഒരുപാട് സ്പാം സ്കാം മെസ്സേജുകളും നമ്മുടെ ഫോണിലേക്ക് എത്തുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം സ്കാമുകളെ കുറിച്ചും വാട്സപ്പ് സ്കാമുകളെ കുറിച്ചും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് SMS വഴിയുള്ള ഇത്തരം മെസ്സേജുകളിൽ നിന്ന് നമുക്ക് എങ്ങനെ കുറച്ചുകൂടി സംരക്ഷിതമേകാം എന്നാണ്. നിങ്ങളുടെ മെസ്സേജ് ആപ്പ് തുറക്കുക, അവിടെ ജനറൽ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. താഴെ കാണുന്ന പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ്റ്റി എന്ന ഓപ്ഷനിലേക്ക് പോകുക. അവിടെ ലഭ്യമായ സ്പാം പ്രൊട്ടക്ഷൻ സുരക്ഷ ഓപ്പൺ എനേബിൾ ചെയ്ത് വെക്കുക. ഇത് ഓൺ ചെയ്താൽ സംശയാസ്പദമായ സ്പാം മെസ്സേജുകൾ തിരിച്ചറിയാനും തടയാനും സഹായിക്കും. അപരിചിതരിൽ നിന്നും വരുന്ന ചില ചിത്രങ്ങളോ വീഡിയോകളോ സുരക്ഷയ്ക്കായിട്ട് ബ്ലർ ചെയ്തായിരിക്കും കാണിക്കുന്നത്. നമുക്കിത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇത് ഓപ്പൺ ചെയ്താൽ മതി. അപ്പോൾ ഇത്തരത്തിലുള്ള ടെക് വിശേഷങ്ങൾ കേൾക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. അതിനായി നിങ്ങൾ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ ഇത് റേഡിയോ 91.2 ടെക്കി ടോക്കി.

0: മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: പാട്ടും വിശേഷങ്ങളും ഇനി ഒരൊറ്റ ഫ്രീക്വൻസിയിൽ ഇന്റർ റേഡിയോ 90.

അങ്ങനെ നമ്മൾ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇതെന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ടെക്കി ടോക്കിൽ ഇന്ന് കൂടെയുള്ളത് അർജുന നിതിനാണ്. ടെക് വിശേഷങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിൽ നൽകിയിരിക്കുന്ന മൊബൈൽ നമ്പർ ഇപ്പോഴും ആക്റ്റീവ് ആണോ, അത് അപ്ഡേറ്റ് ആണോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. കാരണം ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട പല ഓൺലൈൻ സേവനങ്ങൾക്കും ഈ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ പ്രധാനമാണ്. പിന്നെ ഒരു നല്ല കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനായിട്ട് എല്ലായ്പ്പോഴും ആർടിഒ ഓഫീസിൽ നേരിട്ട് പോകേണ്ടതില്ല. ഔദ്യോഗിക വെബ്സൈറ്റായ പരിവാഹൻ സംവിധാനത്തിലൂടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓൺലൈൻ സൗകര്യം ലഭ്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ലൈസൻസിലെ മൊബൈൽ നമ്പർ ശരിയാണോ എന്ന് ഇപ്പോൾ തന്നെ പരിശോധിക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, വാട്സപ്പിലോ സോഷ്യൽ മീഡിയയിലോ വരുന്ന ഏതെങ്കിലും ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വിവരങ്ങൾ നൽകുന്നതിന് പകരം ഔദ്യോഗിക വെബ്സൈറ്റായ പരിവാഹൻ സാരഥി പോർട്ടൽ വഴിയാണ് സേവനം ഉപയോഗിക്കേണ്ടത്. ഇതുപോലുള്ള ടെക് വിശേഷങ്ങൾ കേൾക്കാം തുടർന്നും. അതിനായിട്ട് നിങ്ങൾ കാത്തിരിക്കൂ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.

0: ഒരു ബ്രേക്കിന് ശേഷം നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇതെന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ടെക്കി ടോക്കിൽ നിന്ന് കൂടെയുള്ളത് അർജുൻ നിതിനാണ്. ടെക് വിശേഷങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് യു പി ഐ ഉപയോഗിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന അപ്ഡേറ്റ് ഉണ്ട്. ഒക്ടോബർ 15 മുതൽ യു പി ഐ പേയ്മെന്റുമായി ബന്ധപ്പെട്ട് പുതിയ മർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് അഥവാ MDR വരികയാണ്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് പോലെ 2000 മുകളിൽ യു പി ഐ അയച്ചാൽ 0.4% ചാർജ് നമ്മൾ കൊടുക്കണം എന്നല്ല. ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ട രണ്ട് വാക്കുകളാണ് P2P, പേഴ്സൺ ടു പേഴ്സൺ. അതായത് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് യു പി ഐ വഴി പണം അടച്ചാൽ നമ്മൾ 0.4% ചാർജ് കൊടുക്കേണ്ടതില്ല. ഇനി നമ്മൾ 2000 എത്ര യു പി ഐ ചെയ്താലും ഈ പുതിയ MDR ബാധകമല്ല. പക്ഷേ ഇനി P2M, പേഴ്സൺ ടു മർച്ചന്റ്,
1: അതായത് ഒരു കട, ബിസിനസ് സ്ഥാപനം, ഓൺലൈൻ വ്യാപാരി തുടങ്ങിയ മർച്ചന്റിന് യു പി ഐ വഴി പണം നൽകുന്നത്, ഇത്തരത്തിലുള്ള തെരഞ്ഞെടുത്ത മർച്ചന്റ് ട്രാൻസാക്ഷനിൽ 2000 മുകളിലുള്ള ഇടപാടുകൾക്ക് 0.4% MDR ബാധകമാകും. ഇത് ഒക്ടോബർ 15 മുതൽ പ്രാബല്യത്തിൽ വരും.
0: ഉദാഹരണത്തിന്, ഒരു എലിജിബിൾ മർച്ചന്റിന് 10,000 യു പി ഐ പേയ്മെന്റ് ലഭിച്ചാൽ 0.4% കണക്കിൽ MDR 40 രൂപ ആയിരിക്കും. പക്ഷേ ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 40 രൂപ ഉപഭോക്താവ് അധികമായി കൊടുക്കേണ്ട ചാർജ് അല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, MDR എന്നത് മർച്ചന്റ് സൈഡ് പേയ്മെന്റ് എക്കോസിസ്റ്റത്തിൽ വരുന്ന ഒരു ചാർജ് ആണ്. ഇത് ഉപഭോക്താവിൽ നിന്നും ഈ തുക ഈടാക്കരുതെന്ന് ബാങ്കുകൾക്ക് നിർദ്ദേശമുണ്ട്. അപ്പോൾ ഇതേപോലുള്ള ടെക് വിശേഷങ്ങൾ കേൾക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. അതിനായിട്ട് നിങ്ങൾ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും. ഇതിന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്.

അങ്ങനെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് ഇതിന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ടെക്നോളജിയുടെ ലോകത്ത് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഫോണിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ വളരെ ചെറിയൊരു കാര്യമാണ് പക്ഷേ നമ്മുടെ പ്രൈവസിയുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ഒരു ഫീച്ചറാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ ഫോൺ ഉപയോഗിക്കുമ്പോൾ ഇടയ്ക്കിടെ മുകളിൽ ഒരു ചെറിയ ഗ്രീൻ ലൈറ്റ് അല്ലെങ്കിൽ ഓറഞ്ച് ലൈറ്റ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ചെറിയ ഇൻഡിക്കേറ്റർ കാണാറുണ്ടോ? ഇത് കണ്ടിട്ട് എന്റെ ഫോണായാലും ഹാക്ക് ചെയ്തോ എന്ന് പേടിക്കുകയൊന്നും വേണ്ട. കാരണം ഇത് ഫോണിൽ തന്നെ നൽകിയിരിക്കുന്ന ഒരു പ്രിവൻസി ഇൻഡിക്കേറ്റർ ആണ്. നമ്മൾ ഫോണിൽ ഒരുപാട് ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. സോഷ്യൽ മീഡിയ ആപ്പ്, വീഡിയോ കോൾ ആപ്പ്, ക്യാമറ ആപ്പ്, എഡിറ്റ് ആപ്പ്, അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് പലപ്പോഴും ഓരോ ആപ്പിനും ക്യാമറയും മൈക്രോഫോണും ഉപയോഗിക്കാനുള്ള പെർമിഷൻ നമ്മൾ കൊടുക്കുകയും ചെയ്യും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ക്യാമറ അല്ലെങ്കിൽ മൈക്രോഫോൺ ഉപയോഗിക്കുന്നില്ലാത്ത സമയത്ത് പോലും ഈ ഇൻഡിക്കേറ്റർ കാണാറുണ്ടോ? അങ്ങനെയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഉദാഹരണത്തിന് നിങ്ങളുടെ ഫോണിൽ ഗ്രീൻ ലൈറ്റ് മുകളിൽ കാണിക്കുന്നുണ്ട് എങ്കിൽ സാധാരണയായി അതിന്റെ അർത്ഥം ക്യാമറ ഉപയോഗിക്കപ്പെടുന്നു എന്നാണ്. നിങ്ങൾ ഇനി ക്യാമറ തുറന്നിട്ടില്ലെങ്കിൽ, വീഡിയോ കോൾ ചെയ്യുന്നില്ലെങ്കിൽ, ഇൻസ്റ്റഗ്രാമിൽ ക്യാമറ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അപ്പോൾ ഈ ഇൻഡിക്കേറ്റർ വരുന്നത് സാധാരണ കാര്യമാണ്. നിങ്ങൾ ഇനി ക്യാമറ തുറന്നിട്ടുണ്ടെങ്കിൽ, വീഡിയോ കോൾ ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ക്യാമറ ഉപയോഗിക്കുകയാണെങ്കിലോ അപ്പോൾ ഈ ഇൻഡിക്കേറ്റർ വരുന്നത് സാധാരണ കാര്യമാണ്. പക്ഷേ നിങ്ങൾ ക്യാമറ ഉപയോഗിക്കുന്നില്ല, ഫോട്ടോ എടുക്കുന്നില്ല, വീഡിയോ കോൾ ഒന്നും ചെയ്യുന്നില്ല, എന്നിട്ട് ഈ ക്യാമറ ഇൻഡിക്കേറ്റർ കാണിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഫോണിലെ ആപ്പ് നിങ്ങളുടെ ക്യാമറ ആക്സസ് ചെയ്യുന്നു എന്നാണ് കരുതുക. ഏത് ആപ്പാണ് ക്യാമറ ആക്സസ് ചെയ്യുന്നതെന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഓറഞ്ച് ഇൻഡിക്കേറ്റർ കാണുന്നുണ്ടെങ്കിൽ സാധാരണയായിട്ട് മൈക്രോഫോൺ ഉപയോഗിക്കപ്പെടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾ വോയിസ് റെക്കോർഡ് ചെയ്യുകയോ അല്ലെങ്കിൽ കാൾ ചെയ്യുകയോ അല്ലെങ്കിൽ വോയിസ് മെസ്സേജ് അയക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഇത് സാധാരണമാണ്. പക്ഷേ നിങ്ങൾ ഇതൊന്നും ചെയ്യാത്ത സമയത്താണ് ഈ ഇൻഡിക്കേറ്റർ കാണുന്നതെങ്കിൽ ഏതാപ്പാണ് നിങ്ങളുടെ മൈക്രോഫോൺ ഉപയോഗിക്കുന്നതെന്ന് പരിശോധിക്കണം. ഇവിടെ ഏറ്റവും യൂസ്ഫുൾ ആയ ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? ഐഫോൺ നമ്മളോട് ഇൻഡിക്കേറ്റർ മാത്രമല്ല കാണിച്ചു തരുന്നത്, കൺട്രോൾ സെന്റർ തുറന്നാൽ ക്യാമറ അല്ലെങ്കിൽ മൈക്രോഫോൺ അടുത്തിടെ ഉപയോഗിച്ച ആപ്പ് ഏതാണെന്ന് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കി തരും. അതായത് നിങ്ങൾക്ക് സംശയം തോന്നിയാൽ നോട്ടിഫിക്കേഷൻ കൺട്രോൾ ഏരിയ തുറക്കുക. ഏത് ആപ്പാണ് ക്യാമറ ആക്സസ് ചെയ്തത്, മൈക്രോഫോൺ ആക്സസ് ചെയ്തത്, എപ്പോൾ ആക്സസ് ചെയ്തു, ഇതൊക്കെ പരിശോധിക്കാനായിട്ട് ഐഫോൺ നൽകുന്ന പ്രിവൻസി ഇൻഫർമേഷൻ നിങ്ങൾക്ക് സഹായിക്കും. ഇനി മറ്റൊരു പ്രധാന കാര്യം കൂടി, ഇത്തരത്തിലുള്ള ഇൻഡിക്കേറ്റർ കണ്ടതുകൊണ്ട് മാത്രം എന്റെ ഫോൺ ഹാക്ക് ചെയ്തു എന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം പെർമിഷൻ ഉള്ള ഒരു ആപ്പ് സാധാരണമായും ക്യാമറ അല്ലെങ്കിൽ മൈക്രോഫോൺ ഉപയോഗിച്ചേക്കാം. അതുകൊണ്ട് പാനിക്കാവണ്ട, പക്ഷേ ഇഗ്നോർ ചെയ്യുകയും വേണ്ട. സംശയം തോന്നിയാൽ സെറ്റിംഗ്സിൽ പോയി പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി തുറക്കുക. അവിടെ ക്യാമറയിലും മൈക്രോഫോണിലും പെർമിഷൻ പരിശോധിക്കുക. അവിടെ ആവശ്യമില്ലാത്ത ഒരു ആപ്പിന് ക്യാമറ അല്ലെങ്കിൽ മൈക്രോഫോൺ പെർമിഷൻ നൽകിയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും പരിശോധിച്ച് പെർമിഷൻ മാറ്റാനും കഴിയും. നമ്മുടെ ഫോണിൽ പ്രൈവസി എന്നത് പാസ്വേഡ് മാത്രം വെച്ച് സംരക്ഷിക്കേണ്ട ഒന്നല്ല. ഏത് ആപ്പ് എന്തൊക്കെ ആക്സസ് ചെയ്യുന്നു എന്നറിയുന്നതും ഡിജിറ്റൽ സേഫ്റ്റിയുടെ ഭാഗമാണ്. അപ്പോൾ ഇതേപോലുള്ള ടെക്നോളജി പരമായ വിശേഷങ്ങൾ കൂടുതൽ അറിയാം ഒരു ചെറിയ

0: അത്രമേൽ പ്രിയപ്പെട്ട പാട്ടുകൾക്കായി ട്യൂൺ ചെയ്യൂ എൻ്റെ റേഡിയോ 91.2 സ്റ്റേ ട്യൂൺ 91.2.
1: എന്താ ജോൺസാ കള്ളില്ലേ, കല്ലുമ്പക്കായില്ലേ, കള്ളിന് കൂട്ടാൻ കറിയില്ലേ, കൊണ്ടുവ വേഗത്തിൽ ഉണ്ടക്കുപ്പി രണ്ടെണ്ണം ആദ്യം പോരട്ടെ, കോട്ടിനുള്ളിൽ പൊത്തിക്കോ ആരും കാണണ്ട, നേരം മോന്തിയാകുമ്പോൾ ഭരതൻ മാസ്റ്റർ റെയിൽ വഴിയായി ഷാപ്പിൽ കയറാനെത്തിപ്പോയി ആരും കാണണ്ട. ഹേയ്, എന്താ ജോൺസാ കള്ളില്ലേ, കല്ലുമ്മക്കായില്ലേ, കള്ളിന് കൂട്ടാൻ കറിയില്ലേ, കൊണ്ടുവ വേഗത്തിൽ നേരം മോന്തിയാകുമ്പോൾ മൂസാങ്കുട്ടി പാട്ടും പാടി ചാക്കോ ചേട്ടൻ തലേ കെട്ടി.

0: ആദ്യം പോരട്ടെ, പിന്നെ കറികൾ കപ്പയും പൊട്ടും, മെല്ലെ പോന്നോട്ടെ. എന്താ ജോൺസ, കള്ളില്ലേ കല്ലുമക്കായില്ലേ? കള്ളിന് കൂട്ടാൻ കറിയില്ലേ കല്ലുമക്കായില്ലേ?
1: അങ്ങനെ നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇതെന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ഇന്ന് കൂടെ ഉണ്ടായിരുന്ന അറിഞ്ഞ ഇതിനാണ്. ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമ്മൾ സംസാരിച്ചു, പുതിയ അറിവുകൾ അറിഞ്ഞു. ഇനി കേട്ട കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി ശ്രദ്ധിച്ചു വെക്കാം. ഇനിയും പുതിയ ടെക് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും ഒരു മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കേൾക്കാമെന്ന പ്രതീക്ഷയിൽ തുടർന്നും നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കും ഇതെന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിലെ മുൻ അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ മുഹമ്മദ് റോഷൻ AR വീണ്ടും AM ഹോസ്പിറ്റലിലേക്ക് തിരികെ എത്തുന്നു. 28/9/2026 മുതൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: വയറിനാണെ ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാണ്.
4: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
0: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ LD Radio 91.2.

0: ഒരു സൈക്കിൾ പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വിലക്കുറവും മികച്ച സെലക്ഷനും സർവീസും, കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും ഫ്രീ ഹോം ഡെലിവറിയും.
1: മുരളി സൈക്കിൾ മാർട്ട്, KSRTC ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
2: ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര ഡോക്ടർ നാരായണ കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനെറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ, കോൺടാക്ട് 8547025367.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
4: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിലെ മുൻ അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ മുഹമ്മദ് റോഷൻ AR വീണ്ടും AM ഹോസ്പിറ്റലിലേക്ക് തിരികെ എത്തുന്നു. 28/9/2026 മുതൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
4: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

0: ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537. ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ഒപ്പം ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മലിന്റെ സേവനവും ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
1: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
2: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
3: താൻ എന്റെ ഒപ്പം പാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.
4: വിശേഷങ്ങളുമായി ഇനി നിങ്ങളുടെ കാതോരം ഇന്റർ റേഡിയോ 91.2.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി എ എം ഹോസ്പിറ്റലിലെ മുൻ അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ മുഹമ്മദ് റോഷൻ എ ആർ വീണ്ടും എ എം ഹോസ്പിറ്റലിലേക്ക് തിരികെ എത്തുന്നു. 28/9/2026 മുതൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എ എം ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
3: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് ആൻഡ് ജെ മോൾ, കരുനാഗപ്പള്ളി.
5: ഒരു സൈക്കിൾ, പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വിലക്കുറവും മികച്ച സെലക്ഷനും സർവീസും, കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
6: മുരളി സൈക്കിൾ മാർട്ട്, KSRTC ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
7: അത്രമേൽ പ്രിയപ്പെട്ട പാട്ടുകൾക്കായി ട്യൂൺ ചെയ്യൂ എൻ റേഡിയോ 91.2 ലേക്ക്. സ്റ്റേ ട്യൂൺ 91.2.

0: ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
2: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് September 10 to 15 മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
3: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
4: താൻ എന്റെ ഒപ്പം വാടോ. എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 months വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിളുമായിട്ടുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റാ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
6: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: പാട്ടും വിശേഷങ്ങളും ഇനി ഒരൊറ്റ ഫ്രീക്വൻസിയിൽ ഇന്റർ റേഡിയോ 91.

0: കേന്ദ്ര സഹകരണ മന്ത്രി അമിത്ഷാ. വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാൻ മുന്നോട്ട് വരുന്ന പുതുതലമുറയ്ക്ക് എല്ലാ പിന്തുണയും നൽകുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ മറ്റന്നാൾ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11:00. കള്ളക്കടൽ പ്രതിഭാസത്തിനുള്ള സാധ്യത മുൻനിർത്തി കേരളം, മാഹി, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ മറ്റന്നാൾ വരെ ചുവപ്പ് ജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തി. ഏഷ്യൻ ഗെയിംസ് കബഡിയിൽ ഇന്ത്യയുടെ പുരുഷ വനിതാ ടീമുകൾക്ക് സ്വർണം. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ തിരുവനന്തപുരത്ത്. വാർത്തകൾ വിശദമായി. ഒരു ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ തിരുവനന്തപുരത്തെത്തും. രാവിലെ 11:00 കൊല്ലം ജില്ലയിൽ മാതാ അമൃതാനന്ദമയി മഠത്തിലെ ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കും. വൈകുന്നേരം 4:00 തിരുവനന്തപുരത്തെ ബാലരാമപുരത്ത് എസ് യു ടി മെഡിക്കൽ കോളേജിലെ ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. കേരളത്തിന്റെ ഭാവിയിൽ സമുദ്ര സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ സാധ്യതകളാണ് ഉള്ളതെന്നും ഇത് പ്രയോജനപ്പെടുത്താൻ സഹകരണ മേഖലയ്ക്ക് സാധിക്കണമെന്നും കേന്ദ്ര ആഭ്യന്തര സഹകരണ മന്ത്രി അമിത്ഷാ. സഹകരണ മേഖലയിൽ വനിതകളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും സ്ത്രീ ശാക്തീകരണം ശക്തമാക്കുന്നതിനുമായുള്ള നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിലുള്ള വിവിധ വികസന സംരംഭങ്ങളുടെ ഉദ്ഘാടനം കൊല്ലം കുണ്ടറയിൽ നിർവഹിക്കുകയായിരുന്നു ശ്രീ അമിത്ഷാ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: സഹകരണ മേഖലയിലൂടെ വനിതാ ശാക്തീകരണത്തിന് കൂടുതൽ ഉണർവ് നൽകുന്ന നിരവധി പദ്ധതികൾക്കാണ് ശ്രീ അമിത്ഷാ കുണ്ടറയിൽ തുടക്കം കുറിച്ചത്. 35 രൂപയ്ക്ക് സവാള വിതരണം ചെയ്യുന്ന വാനുകൾ അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്തു. വനിതകളുടെ നേതൃത്വത്തിലുള്ള സഹകരണ വിപണന സംരംഭമായ വനിതം മാർജിൻ ഫ്രീ സൂപ്പർ മാർക്കറ്റ് ഷീമാർട്ട് പദ്ധതിയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. NCCF വിപണിയിലെത്തിക്കുന്ന പുതിയ ജന ബ്രാൻഡ് ഡിജിറ്റൽ ലോഞ്ചിംഗ്, കുറഞ്ഞ നിരക്കിൽ ഗുണനിലവാരമുള്ള ഭാരത് ആട്ടയുടെയും ഭാരത് അരിയുടെയും ഷീമാർട്ട് വഴിയുള്ള വിതരണോദ്ഘാടനം എന്നിവയും മന്ത്രി നിർവഹിച്ചു. അന്താരാഷ്ട്ര വനിതാ കർഷക വർഷത്തോടനുബന്ധിച്ച് വനിതാ കർഷകർക്കായുള്ള സൌജന്യ വിത്ത് കിറ്റുകളുടെ വിതരണവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു.
0: സഹകരണ മേഖലയിലെ ഉൽപ്പന്ന സ്റ്റാളുകളും ശ്രീ അമിത്ഷാ സന്ദർശിച്ചു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, സംസ്ഥാന മന്ത്രിമാരായ എം ലിജു, പി സി വിഷ്ണുനാഥ്, എൻ കെ പ്രേമചന്ദ്രൻ MP, രാജീവ് ചന്ദ്രശേഖർ MLA തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. മാതാ അമൃതാനന്ദമയിയുടെ കാരുണ്യമാണ് എല്ലാവരെയും ചേർത്ത് നിർത്തുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. മാതാ അമൃതാനന്ദമയിയുടെ 73-ാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിശ്വസേവാദിനം സമ്മേളനത്തിൽ പങ്കെടുക്കുകയായിരുന്നു അമിത്ഷാ. അമൃതകീർത്തി പുരസ്കാരം അമിത്ഷാ PS ശ്രീധരൻപിള്ളയ്ക്ക് സമ്മാനിച്ചു. അസമിലെ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തന നിധിയിലേക്ക് അമൃതാനന്ദമയി മഠം നൽകുന്ന 2 കോടി രൂപയുടെ ചെക്ക് മന്ത്രി രമേശ് ചെന്നിത്തലയിൽ നിന്ന് അമിത്ഷാ ഏറ്റുവാങ്ങി അസം വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ രനൂജ് പെഗുവിന് കൈമാറി. ചെറുതും വലുതുമായ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാൻ മുന്നോട്ട് വരുന്ന പുതിയ തലമുറയ്ക്ക് എല്ലാ പിന്തുണയും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. സംസ്ഥാനത്ത് യുവ സംരംഭകർക്കിടയിൽ സാങ്കേതിക വിദ്യാധിഷ്ഠിത ഉൽപാദന വ്യവസായങ്ങൾക്ക് കരുത്തേകാൻ വ്യവസായ വാണിജ്യ ഡയറക്ടറേറ്റ് റാമ്പ് പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച കേരള യുവ സംരംഭക സംഗമം കോഴിക്കോട് കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള തടസ്സങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാൻ വൺ സ്റ്റേറ്റ് വൺ അപ്രൂവൽ നയം സർക്കാർ നടപ്പിലാക്കുകയാണെന്ന് മന്ത്രി പ്രഖ്യാപിച്ചു. പരിസ്ഥിതി ലോല മേഖലാ വിഷയത്തിൽ ജനവാസ കേന്ദ്രങ്ങളെ ഒഴിവാക്കണമെന്നതാണ് സംസ്ഥാന സർക്കാർ നിലപാടെന്ന് മന്ത്രി സണ്ണി ജോസഫ്. തോട്ടഭൂമിയെയും കൃഷിഭൂമിയെയും ഒഴിവാക്കണമെന്നും മന്ത്രി കണ്ണൂരിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. അടുത്തമാസം 12 തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഈ വിഷയം പ്രമേയമായി അവതരിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ മറ്റന്നാൾ ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. കൊല്ലം, ആലപ്പുഴ ഒഴികെ 12 ജില്ലകളിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ്. പരസ്യപ്രചാരണം ഇന്ന് വൈകുന്നേരം അവസാനിച്ചു. തിങ്കളാഴ്ച രാവിലെ 7:00 മുതൽ വൈകിട്ട് 6:00 വരെയാണ് വോട്ടെടുപ്പ്. ചൊവ്വാഴ്ചയാണ് വോട്ടെണ്ണൽ. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വാർഡുകളുടെ പരിധിയിൽ സ്ഥിതി ചെയ്യുന്ന സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വോട്ടെടുപ്പ് ദിവസം പ്രാദേശിക അവധി
2: പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുകയാണ്. സുസ്ഥിര നഗരവികസനം ലക്ഷ്യമിട്ട് ദീർഘവീക്ഷണത്തോടെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഗിഫ്റ്റ് സിറ്റി പദ്ധതിയാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിലെ ഇന്നത്തെ വിഷയം. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് സ്മാർട്ട് സിറ്റിയായ ഗുജറാത്ത് ഇന്റർനാഷണൽ ഫിനാൻസ് ടെക് സിറ്റി ആധുനിക നഗരാസൂത്രണത്തിലും ആഗോള ധനകാര്യ സേവന രംഗത്തും സുപ്രധാന നാഴികക്കല്ലായി നിലകൊള്ളുന്നു. ഓട്ടോമേറ്റഡ് മാലിന്യ ശേഖരണ സംവിധാനം, നൂതന കൂളിംഗ് സംവിധാനങ്ങൾ, പ്രത്യേക യൂട്ടിലിറ്റി ടണലുകൾ എന്നിവയുൾപ്പെടെയുള്ള അത്യാധുനിക അടിസ്ഥാന സൌകര്യങ്ങളോടെയാണ് ഗിഫ്റ്റ് സിറ്റി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. സംസ്ഥാനത്തെ പ്രമുഖ സാംസ്കാരിക സ്ഥാപനങ്ങൾക്ക് പുതിയ നേതൃത്വം. സാഹിത്യം, സിനിമ, നാടകം, സംഗീതം, ചിത്രകല, നാടോടി കലകൾ തുടങ്ങിയ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രമുഖരാണ് വിവിധ അക്കാദമികളുടെയും സാംസ്കാരിക സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിലേക്ക് എത്തുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്.
3: കേരള സാഹിത്യ അക്കാദമിയുടെ ചെയർമാനായി കവി കൽപ്പറ്റ നാരായണനെ സർക്കാർ നിശ്ചയിച്ചു. കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാനായി ഗായകൻ ജി വേണുഗോപാൽ ചുമതലയേൽക്കും. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാനായി നടൻ പ്രേംകുമാറും ചുമതലയേൽക്കും. സാംസ്കാരിക ക്ഷേമനിധി ബോർഡിന്റെ ചെയർമാനായി ചലച്ചിത്ര നിർമ്മാതാവ് എം രഞ്ജിത്തിനെ നിയമിച്ചു. ലളിതകലാ അക്കാദമിയുടെ ചെയർമാനായി പ്രകാശ് മൂർത്തി ചുമതലയേൽക്കും. കേരള ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാനായി സുരേഷ് ബാബു ഇളയാവൂർ സ്ഥാനമേൽക്കും. സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി നടൻ രവീന്ദ്രനെയും സർക്കാർ നിയോഗിച്ചിരുന്നു.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11:00. പരിപാടിയുടെ 138-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലയിലും AIR ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും പരിപാടി തത്സമയം ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രാദേശിക ഭാഷകളിൽ മൻ കി ബാത് കേൾക്കാം. കേരളം, മാഹി, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റന്നാൾ പുലർച്ചെ 2:30 വരെ ശക്തമായ തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. മേഖലകളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് മികച്ച നേട്ടം. കബഡിയിൽ പുരുഷ വനിതാ ടീമുകൾ സ്വന്തം നേടി. ഫൈനലിൽ ഇറാന്റെ പുരുഷ വനിതാ ടീമുകളെയാണ് ഇന്ത്യ തോൽപ്പിച്ചത്. ഇന്ന് കബഡി, അത്ലറ്റിക്സ്, ഷൂട്ടിംഗ്, സ്ക്വാഷ് എന്നിവയിലായി 5 മെഡലുകളാണ് ഇന്ത്യ നേടിയത്. ഇതോടെ 4 സ്വർണവും 11 വെള്ളിയും 13 വെങ്കലവും അടക്കം 28 മെഡലുകളുമായി ഇന്ത്യ മെഡൽ പട്ടികയിൽ 10-ാം സ്ഥാനത്തെത്തി. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ തിരുവനന്തപുരത്ത് നടക്കും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2:00 പോരാട്ടം. ശുഭ്മാൻ ഗിൽ നയിക്കുന്ന ഇന്ത്യൻ ടീമിൽ മുതിർന്ന താരങ്ങളായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയുമുണ്ട്. 3 മത്സരങ്ങൾ അടങ്ങിയതാണ് ഏകദിന പരമ്പര. സംസ്ഥാന സർക്കാരിന്റെ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയിൽ 1-ാം സമ്മാനമായ 30 കോടി രൂപ. TL 360615 നമ്പർ ടിക്കറ്റിന് ലഭിച്ചു. കണ്ണൂർ ചക്കരക്കല്ലിൽ വിറ്റ ടിക്കറ്റിനാണ് സമ്മാനം ലഭിച്ചത്. തിരുവനന്തപുരത്ത് നടന്ന നറുക്കെടുപ്പ് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് പൂജാ ബമ്പർ ലോട്ടറിയും മന്ത്രി പുറത്തിറക്കി. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. കൊല്ലത്തും തിരുവനന്തപുരത്തും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കേരളത്തിന്റെ ഭാവിയിൽ സമുദ്ര സമ്പദ് വ്യവസ്ഥയ്ക്ക് വൻ സാധ്യതകളാണെന്നും ഇത് പ്രയോജനപ്പെടുത്താൻ സഹകരണ മേഖലയ്ക്ക് സാധിക്കണമെന്നും കേന്ദ്ര ആഭ്യന്തര സഹകരണ മന്ത്രി അമിത്ഷാ. വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാൻ മുന്നോട്ട് വരുന്ന പുതുതലമുറയ്ക്ക് എല്ലാ പിന്തുണയും നൽകുമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ മറ്റന്നാൾ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11:00. കള്ളക്കടൽ പ്രതിഭാസത്തിനുള്ള സാധ്യത മുൻനിർത്തി കേരളം, മാഹി, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ മറ്റന്നാൾ വരെ ചുവപ്പ് ജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തി. ഏഷ്യൻ ഗെയിംസ് കബഡിയിൽ ഇന്ത്യയുടെ പുരുഷ വനിതാ ടീമുകൾക്ക് സ്വർണം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ തിരുവനന്തപുരത്ത്.

രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.

0: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
1: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
2: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഫുൾ എന്റർടൈൻമെന്റ്, ഇത് എന്റെ റേഡിയോ 91.2.

0: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.
1: Don't

എന്നാൽ ഇനി ഒരു കഥ പറയാം. പഞ്ചതന്ത്രത്തിൽ നിന്നും ഒരു കഥ. ഒറ്റ ഉടലും രണ്ട് തലകളുമുള്ള ഒരു പക്ഷി.

കാലം മായ്ക്കാത്ത മുറിവുകളുണ്ട്, അതിന്റെ പേരാണ് ഓർമ്മകൾ. ആ ഓർമ്മകളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ഇത് എന്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം. കൂടെയുള്ളത് ഞാൻ സജന. കാലം മനസ്സിന്റെ കോണുകളിൽ എവിടെയോ ചിതറിത്തെറിപ്പിക്കുന്ന മറവിയുടെ ചില മഷിപ്പാടുകളുണ്ട് അല്ലെ. ചില വസ്തുക്കൾ കാണുമ്പോൾ നമ്മൾ പോലും അറിയാതെ ആ ഉണങ്ങിപ്പിടിച്ച നരച്ച മഷിപ്പാടുകളിൽ ഓർമ്മകളുടെ നിറങ്ങൾ പടരും. നല്ല കൈയക്ഷരം എന്ന് പലരും പറഞ്ഞത് കേട്ട് സ്വകാര്യ അഹങ്കാരമായി കൊണ്ടു നടന്നതായിരുന്നു നമ്മൾ. എന്നാൽ ഇന്ന് അപരിചിതനെ പോലെ നമ്മളിൽ നിന്നും അകന്നു പോയിരിക്കുന്നു നമ്മുടെ ഹീറോ പേന. നമുക്കൊരിക്കലും മറക്കാനാകാത്ത ഒരുപാട് നൊമ്പരങ്ങളുടെയും സന്തോഷത്തിന്റെയും അനുഭവ കഥകൾ പറയാനുണ്ട് നമ്മുടെ ഹീറോ പേനയ്ക്ക്. പഴയ ഹീറോ പേന ഓർമ്മകളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ഇത് എന്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം.

കാലം മലയാളികളുടെ സ്വപ്നങ്ങൾക്ക് നിറങ്ങൾ ചാർത്തി തുടങ്ങിയപ്പോൾ തന്നെ ഈ ഹീറോ പെൻ എന്ന സുന്ദരിയെ നമ്മൾ കാണാൻ തുടങ്ങി അല്ലെ. എന്തു ഭംഗിയായിരുന്നു കാണാൻ തന്നെ. സ്വർണ്ണ നിറമാർന്ന അടപ്പ് മാറ്റിയാൽ നിബിനോട് ചേർന്ന് സ്വർണ്ണ നിറത്തിലെ ആരോ മാർക്കിട്ട സുന്ദരി പേന. തലേ ദിവസം ടൈം ടേബിൾ നോക്കി ബുക്കെല്ലാം അടുക്കി വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനപ്പെട്ട അടുത്ത ജോലി എന്താണെന്നോ. ബ്രില്ലിന്റെ മഷിക്കുപ്പിയിൽ നിന്നും ഫില്ലർ കൊണ്ട് വലിച്ചെടുത്ത് തുള്ളി തുള്ളിയായി ഉൾഭാഗം നിറച്ച് ഹീറോ പെന റെഡിയാക്കി വെക്കണം. നമ്മൾ ഇത് ചെയ്തിരുന്നത് വളരെ ശ്രദ്ധിച്ചായിരുന്നു. കാരണം മഷി ലീക്കായി പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ലീക്കായി പോയാൽ നമ്മുടെ ബുക്കിലും പുസ്തകത്തിലും ഒക്കെ പണി കിട്ടുമായിരുന്നു. അതുപോലെ തന്നെ ക്ലാസ് നടക്കുന്ന സമയത്ത് സാറ് നോട്ട്സ് തരുമ്പോഴായിരിക്കും നമ്മുടെ ഹീറോ പെനയുടെ മഷി തീരുന്നത്. അടുത്തിരിക്കുന്ന കൂട്ടുകാരനോ അല്ലെങ്കിൽ കൂട്ടുകാരിൽ നിന്നോ ഇത്തിരി മഷി പേനയിൽ നിന്നും ചരിച്ചൊഴിച്ചും നിബ് ചേർത്ത് വെച്ച് വലിച്ചെടുത്ത് സാറിന്റെ ചൂരലിന്റെ അടികിട്ടാതെ നമ്മൾ കാത്തിരുന്നത് നമ്മുടെ നന്മ മരങ്ങളായിരുന്നു, നമ്മുടെ കൂട്ടുകാരായിരുന്നു. അത് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. പിന്നെ വേറൊരു കാര്യം എന്താണെന്നോ, മഴയത്ത് കൂടെ നിവർത്താതെ സ്കൂൾ വിട്ട് നനഞ്ഞ് മഴയൊക്കെ ആസ്വദിച്ച് വീട്ടിലെത്തുമ്പോൾ മഷി പടർന്ന് നോട്ട്ബുക്കിലായിട്ടുണ്ടാവും. ആരും കാണാതെ അത് ഒളിപ്പിക്കാത്തവരും ചുരുക്കമായിരുന്നു അല്ലെ. നമ്മൾ എന്ത് സഹായം കൂട്ടുകാർക്ക് ചെയ്താലും പകരം നിന്റെ ഹീറോ പെനെ ഒന്ന് എഴുതാൻ തരാമോ എന്ന് ചോദിക്കുന്ന നിഷ്കളങ്കമായ ബാല്യമാണ് നമുക്കുണ്ടായിരുന്നത്. ഇത് എന്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം.

റീഫിലർ പേനകൾ വന്നതോടുകൂടി ഹീറോ പെന്ന് നമ്മുടെ ബോക്സിൽ നിന്നും മേശയുടെ ഉൾവശത്തേക്ക് ഒതുങ്ങി. പിന്നെ എപ്പോഴോ നമ്മുടെ മഷിക്കുപ്പികളും മേശപ്പുറത്ത് നിന്നും അപ്രതീക്ഷമായി. ഹീറോ പേനകൾ പതിയെ കാലത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ എവിടെയോ നമുക്ക് നഷ്ടമായി. റെയ്നോൾഡും റോട്ടമാക്ക് പോലെയുള്ള പേനകൾ വിപണിയിൽ വന്നതോടുകൂടി നമ്മുടെ ഹീറോ പേനകൾ ഓർമ്മകളുടെ പടിയും ഇറങ്ങി. അക്ഷരങ്ങളുടെ അകാര വടിവിനെ കൈകൾക്ക് വഴങ്ങിയത് പേനകളിലൂടെയായിരുന്നു അല്ലെ? ഒന്ന് തട്ടിയ സ്ക്രീനിൽ വന്ന് വീഴുന്ന അക്ഷരങ്ങൾ നമ്മുടേതാണോ അല്ലെന്ന് സത്യം അറിയുന്ന നിമിഷത്തിൽ ആ പേനകൾ തപ്പിയെടുത്ത് പിടിച്ചെഴുതാനൊന്ന് ശ്രമിക്കണം. വിരലുകൾ കൊണ്ട് മണലിലും കല്ല് പെൻസിൽ കൊണ്ട് സ്ലേറ്റിലും പിന്നെ പതിയെ പെൻസിൽ കൊണ്ട് പേപ്പറിലും എഴുതിയവരാണ് നമ്മൾ. അതെപ്പോഴും നമ്മുടെ ഓർമ്മകളിൽ ഉണ്ടാകണം. ആ പഴയ ഹീറോ പേന കഥ പറഞ്ഞു കൂടെയുള്ളത് ഞാൻ സജിനാ.

ആഴ്ചയുടെ അവസാന ദിവസം കൂട്ടുകാരന് കൂട്ടുകാരിക്ക് ഓർമ്മയുടെ മധുരം നൽകാൻ മഷി കുടഞ്ഞു കുളിപ്പിക്കുന്ന രീതി ആര് കണ്ടുപിടിച്ചതാണെങ്കിലും അതിലെ പ്രധാന ആയുധം നമ്മുടെ സ്വന്തം യൂറോപ്യനാണ്. ചരിച്ചെന്ന് വീശിയാൽ ഉടുപ്പിന്റെ പിന്നാമ്പുറങ്ങളിൽ അവരറിയാതെ തൂലികാ ചിത്രങ്ങളെയും വെല്ലുന്ന രീതിയിൽ കലാസൃഷ്ടികൾ എന്തൊക്കെ നടത്തിയിരുന്നു നമ്മൾ. നഷ്ട സൗഭാഗ്യങ്ങളുടെ ഓർമ്മച്ചെപ്പുകളിൽ ഇന്നും ഉണ്ടാരംഗങ്ങൾ. ഇനിയും തിരിച്ചു പോകാൻ വൈകിട്ടില്ലെന്ന സത്യം നമ്മൾ തിരിച്ചറിയണം. തിരികെ നമ്മുടെ മഷിക്കുപ്പിയെ വീണ്ടെടുക്കണം. സമ്മാനങ്ങളായി പേനകൾ നൽകണം. വടിവെത്ത അക്ഷരങ്ങളെ രചിക്കുന്ന തലമുറകൾ ഉണ്ടാകണം. കാലം നൽകിയ ചില സൗകര്യങ്ങൾ നമുക്ക് മറന്നിട്ട് പഴയ കത്തെഴുതലിന്റെയും മഷിക്കുപ്പികളുടെയും ലോകത്തേക്ക് ഒന്നുകൂടി തിരികെ സഞ്ചരിക്കാം. എല്ലാവർക്കും ശുഭരാത്രി, ശുഭനിദ്ര.

ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ആറ്റിറ്റ്യൂഡ് ഈസ് മൈൻഡ് സെറ്റ്, ബിഹേവിയർ ഈസ് എ ഡൂയിങ് ഇറ്റ്. ഇത് ഒരു സൈക്കോളജിക്കൽ ഫ്രേസാണ്. നമ്മുടെ മനോഭാവമാണ് നമ്മുടെ മനസ്സ്. മനസ്സിന് വല്ലായ്മ തോന്നുന്നു, മനസ്സിൽ പക തോന്നുന്നു, മനസ്സിൽ വിദ്വേഷം തോന്നുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ മനോഭാവം ശരിയല്ല, നമ്മുടെ മനോഭാവം തിരുത്തപ്പെടേണ്ടതാണ് എന്നാണ് അർത്ഥം. കാരണം മനോഭാവമാണ് നമ്മുടെ മൈൻഡ് സെറ്റിനെ നിശ്ചയിക്കുന്നത്. പരാജയങ്ങളിൽ വല്ലാതെ തകരാതെയും വിജയങ്ങളിൽ അമിതാഹ്ലാദമുണ്ടാകാതെയും നമ്മളെ സ്ഥായീഭാവത്തോടെ മുമ്പോട്ട് നയിക്കുന്നതും നയിക്കേണ്ടതും മനോഭാവമാണ്. ഇപ്പോൾ കുട്ടികൾക്ക് പരീക്ഷാകാലമാണ്. അവർ നന്നായി പരിശ്രമിക്കുന്നുണ്ട്. പലതും കാണാതെ പഠിക്കാനും മറ്റു ചിലതൊക്കെ യുക്തിപരമായി മനസ്സിലാക്കാനും അവർ ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമങ്ങളൊക്കെ വിജയത്തിലെത്തണമെങ്കിലും അത് പരീക്ഷയിൽ എഴുതി ഫലിപ്പിക്കണമെങ്കിലും നല്ലൊരു മനോഭാവം ഓരോ വിദ്യാർത്ഥിക്കും ഉണ്ടായിത്തീർന്നേ മതിയാവും. സ്വന്തം കഴിവിലുള്ള വിശ്വാസത്തിൻ്റെ മനോഭാവം, പ്രാർത്ഥനയുടെ ശക്തിയിലുള്ള വിശ്വാസത്തിൻ്റെ മനോഭാവം, ഏറ്റെടുക്കുന്നത് ചെയ്യാൻ കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസം, ഇതൊക്കെയാണ് മനോഭാവത്തിലൂടെ മൈൻഡ് സെറ്റിനെ ശക്തിപ്പെടുത്തുന്നത്. പെരുമാറ്റമാകട്ടെ ഒരു ഡൂയിങ് കിറ്റാണ്. അത് നമ്മുടെ ഇടപെടലുകളിൽ, നമ്മുടെ കൊടുക്കൽ വാങ്ങലുകളിൽ, നമ്മുടെ സംഭാഷണങ്ങളിൽ, നമ്മുടെ നോട്ടത്തിൽ, ചിരിയിൽ, വാക്കുകളിൽ, ശബ്ദത്തിൽ, ഇതൊക്കെ വ്യക്തമാകുന്നു. ഇവിടെ ഈ തിരിച്ചറിവ് നമുക്ക് ഏറെ ഗുണകരമാവും. മൈൻഡ് സെറ്റ് നന്നായാൽ ഡൂയിങ് കിറ്റ് നന്നാവും. ഒരു വാഹനത്തിൻ്റെ പെർഫോമൻസ് അതിൻ്റെ എൻജിൻ്റെ പെർഫോമൻസാണ്, അതിൻ്റെ ഇന്ധനക്ഷമതയാണ്, മറ്റ് ഉപകരണങ്ങളുടെ പ്രവർത്തനക്ഷമതയാണ്. ആ ക്ഷമത നമ്മൾ തിരിച്ചറിയുന്നത് വാഹനത്തിൻ്റെ വേഗതയിലും അതിൻ്റെ ഓരോ ഫംഗ്ഷനുകളിലും നമുക്കതറിയുവാനാകും. അതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ പെരുമാറ്റത്തിലൂടെ അവൻ്റെ മനസ്സളക്കാനാവുന്നതും. നന്നായി ചിന്തിക്കുക, പലതിൻ്റെയും ഉത്തരം അവിടെയുണ്ട്. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.

ശുഭദിന ചിന്തകൾ. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

റോഡിനിരുവശവും വമ്പിച്ച ജനക്കൂട്ടം. എറണാകുളം ഷൺമുഖം റോഡിനരികിലുള്ള കെട്ടിടങ്ങളുടെ മട്ടുപ്പാവിലെല്ലാം കാണികൾ വന്നിരുന്ന് നിൽക്കുന്നു ഈ പ്രകടനം വീക്ഷിക്കാൻ. ഒരു പഞ്ചനക്ഷത്ര ഹോട്ടൽ കാണാം, ഒരു ബഹുനില കെട്ടിടം. അതിന്റെ നാലാം നിലയിലെ ബാൽക്കണി നിൽക്കുന്നു അതിസുന്ദരിയായ ചെറുപ്പക്കാരി. നന്നായിട്ട് അണിഞ്ഞൊരുക്കി നിൽക്കുന്നവളെ കണ്ടിട്ട് അപ്പോൾ അവിടെ വിടുന്ന ഒരാകാശപുഷ്പം മാതിരി, ഒരാകാശപുഷ്പം. അവൾ ആ പ്രകടനത്തിനെ കൈവീശുന്നു. പക്ഷേ പ്രകടനം കാണാൻ അവളെ അനുവദിക്കാത്ത മാതിരി ആരും അകത്തിരുന്നുകൊണ്ട് കൈക്ക് പിടിച്ച് അകത്തേക്ക് വലിക്കുന്നു. അവളെ കൈ തട്ടിയിട്ട് പിന്നെയും പ്രകടനത്തിനെ കൈവീശുന്നു. പ്രകടനം വരുന്നു. ഇതാ ഉടുക്കുപാട്ടുകാർ, ഒരു സംഘം ഉടുക്കുപാട്ടുകാർ.

ഇതാ വഞ്ചിപ്പാട്ടുകാർ വരുന്നു. വിഷുക നീ കൊടുങ്കാറ്റ്, വിഷുക നീ

0: എറണാകുളം രാജേന്ദ്ര മൈതാനത്ത് മനുഷ്യ മഹാസമുദ്രത്തിൽ ഈ ജനപ്രവാഹം ചെന്നൊഴുകിച്ചേരുന്നു. സഖാക്കളെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, സമ്മേളനം ആരംഭിക്കുകയാണ്. നിങ്ങൾ ആരുടെ പ്രസംഗം കേൾക്കാൻ ആവേശത്തോടെ കാത്തിരിക്കുന്നുവോ ആ സഖാവ് രാമചന്ദ്രൻ സ്റ്റേജിലെത്തിയിട്ടുണ്ട്. സഖാവ് രാമചന്ദ്രൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. അറിയിപ്പ് കേട്ടപ്പോഴേക്ക്, രാമേന്ദ്രന്റെ പേര് കേട്ടപ്പോഴേക്ക് ദിഗന്ധം ഭേദിക്കുന്ന ഹർഷാരവങ്ങൾ. ആ സമ്മേളനം കഴിഞ്ഞു നേരമിരുട്ടി. കൊടികെട്ടി ഒരു ടാക്സിക്കാർ എറണാകുളം താജ് ഹോട്ടൽ മുമ്പിൽ വന്നു നിന്നു. സഖാവ് രാമചന്ദ്രൻ ഇറങ്ങി. സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ, സുന്ദരനായ ആരോഗ്യവാനൊരു ചെറുപ്പക്കാരൻ രാമചന്ദ്രൻ നാലാം നിലയിൽ ബാൽക്കണിയിൽ കയറി ചെന്നു. ഒരു മുറിയുടെ മുമ്പിൽ ചെന്ന് അയാൾ ബെല്ലമർത്തി. വാതിൽ തുറക്കപ്പെട്ടു. ഇതാ ആകാശപുഷ്പം, ആകാശപുഷ്പം. രാമചന്ദ്രൻ അകത്ത് കടന്നു, വാതിലടച്ചു. ഞാനിപ്പോ അല്പം താമസിച്ചു പോയല്ലേ, പ്രസംഗമെത്തി നീണ്ടുപോയി. എനിക്കൊന്നും കേൾക്കണ്ട, നേരെ വരട്ടെ, ഞാൻ പോവാൻ പോവാ. ഞാൻ കാറ് പിടിച്ച് തനിയെ പോയിക്കോളാം. നീ സമാധാനമായിട്ട് നില്ല് രാജമ്മേ, നീ സമാധാനമായിട്ട് നില്ല്, നേരെ ഒന്ന് വിളിക്കട്ടെ, നിന്നെ വീട്ടിൽ കൊണ്ടുവിടാം. എനിക്കെന്നെ വീട്ടിലൊന്ന് വരാമല്ലോ, മാത്രമല്ല എനിക്കെന്റെ അച്ഛനെ അമ്മയും ഒന്ന് പരിചയപ്പെടുകയും വേണം. ആഹോ, എനിക്ക് ഇപ്പൊ പോവാം, ഒന്നിച്ച് പോവാം.
1: ഇപ്പോഴോ? അതിനാണോ ഞാൻ ഇവിടെ മുറിയെടുത്തത്? സംഘാടകർ എന്ന മുറി പൊട്ടിട്ടിട്ട് ഈ താജ് ഹോട്ടൽ മുറിയെടുത്ത് അതിനാണോ?
0: ചന്ദ്ര, നാട്ടുകാരറിഞ്ഞാൽ, സഖാക്കൾ അറിഞ്ഞാൽ നമുക്കും പാർട്ടിക്കും ഒരുപോലെ മോശമാണ്.
1: എന്തോന്ന് മോശം? ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ പോലേ, നമ്മൾ വിവാഹിതരാകാൻ പോലെ.
0: എങ്കിൽ വിവാഹം കഴിഞ്ഞിട്ട് മതി. ഇങ്ങനൊക്കെ എങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ചന്ദ്ര, നാളെ വീട്ടിൽ പെണ്ണ് കാണാൻ ആള് വരും. ഞാനെന്ത് പറയണം? ഈ പെണ്ണിനെ വേറൊരു ചെറുക്കൻ കണ്ടുവച്ചു പോയി എന്ന് പറയണം. ഈ പെണ്ണിനെ വേറൊരു ചെറുക്കൻ റിസർവ് ചെയ്ത് പോയി താമസിയാതെ ബുക്കിംഗ് നടക്കുമെന്ന് പറയണം. എനിക്ക് ബുക്കിംഗ് കഴിഞ്ഞു മതി. ഇങ്ങനൊക്കെ
1: ഓഹോ, എങ്കിൽ പിന്നെ നീ എന്തിനാ അന്നെ കൂടെ കന്യാകുമാരി വന്നത്?
0: കന്യാകുമാരി വന്നത് ചന്ദ്രൻ വിളിച്ചിട്ട്. ചന്ദ്ര, എനിക്കൊരബദ്ധം പറ്റിപ്പോയി. നിങ്ങൾ ഞങ്ങളുടെ നേതാവായി, ലോക്കളിലെ ഹീറോവായി, എല്ലാവരുടെയും കണ്ണിലുണിയായി, ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും. പക്ഷേ എനിക്ക് മാത്രം ഒരബദ്ധം പറ്റി.

0: അതിന് നീ നിന്നെ കരയുന്നത്. നാളെ നമ്മൾ ഒന്നാവുകയല്ലേ ചന്ദ്ര? നമ്മൾ ഒരിക്കലും പാർട്ടി വിരുദ്ധരാവരുത്. ഇല്ലെന്നേ ഞാൻ അത്ര ഉത്തരവാദിത്തമില്ലാത്തവനാണോ?
1: ആ മുറിക്കകത്ത് വെളിച്ചം മാഞ്ഞു. രജനി യഥാർത്ഥ രാത്രി ആ മുറിയിൽ ഓടിയെത്തിയിരിക്കുന്നു.

0: നേരം പുലർന്നു. ഫോണിന്റെ ബെല്ല് കേട്ടാണ് രാജമ്മ ഞെട്ടിയുണർന്നത്.
1: ചന്ദ്ര,
2: ദേ ആരോ വിളിക്കുന്നു. എളുപ്പിടഞ്ഞെണീറ്റു ചെന്ന് ഫോൺ എടുത്തു.
0: ഹലോ, യെസ് അതെ അതെ, രാമേന്ദ്രൻ തന്നെ. ആര്
1: സഖാവ്? അരവിന്ദനോ? ആഹാ, അത് ശരി. ഓക്കെ,
2: അയാൾ ഫോൺ താഴെ വെച്ചു. രാജമ്മേ, അരവിന്ദൻ വിളിച്ചു പറഞ്ഞു കേട്ടോ, എന്റെ പേരിൽ അറസ്റ്റ് വാറന്റുണ്ട്, ഞാൻ പിടികൊടുക്കാൻ പാടില്ല. ഒളിവിൽ പോകണം അത്രേ. വയറ്റിലെ പാലത്തിനടുത്ത് സഖാക്കൾ കാത്തു നിൽക്കുന്നു. രാജമ്മയെ കരിഞ്ഞ് വീട്ടിലേക്ക് പോയിക്കോളൂ. രാജമ്മ പെട്ടെന്ന് ഡ്രസ് ചെയ്ത് മുറി വിട്ട് പോയി. അവൾ എടപ്പള്ളിയിലെത്തി. രാജമ്മ എടപ്പള്ളി കയറിയാണ്. വീട്ടിലെത്തി. ഗേറ്റ് തുറന്ന് കിടക്കുന്നു. മുറ്റത്തിൽ കാറും കിടക്കുന്നു. ഓ, ആരോ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ട്. അതെ, രണ്ടുപേരും പൂമുഖത്തിരിക്കുന്ന രണ്ട് പുതുമുഖം അച്ഛന്റെ കൂടെ. അവൾ ധൈര്യമായിട്ട് കരിയെന്ന് ചെന്നു. അച്ഛൻ പരിചയപ്പെടുത്തുന്നു. സുന്ദരേശ, ഞാൻ പറഞ്ഞല്ലോ 5 മിനിറ്റിനകം എന്റെ മോളിലൂടെ വരുമെന്ന്. എല്ലാ വന്നിക്കുന്ന എന്റെ മോള് രാജമ്മ ബി എല്ലിന് എഴുതിയിച്ച് നിൽക്കുക, ഫസ്റ്റ് ക്ലാസ് കിട്ടുമെന്നൊക്കെയാ പറയുന്നത്. പിന്നെ അവരുടെ ഈ വക്കീൽ പഠിത്തവും രാഷ്ട്രീയവും ഒക്കെ ആയതുകൊണ്ട് ഞാൻ എന്റെ മോക്ക് ഒത്തിരി സ്വാതന്ത്ര്യം അനുഭവിച്ചിരിക്കുക. ഇന്നലെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു എറണാകുളത്ത്, ഇവരുടെ വലിയ മീറ്റിംഗ്. ഇവൾ ആ മീറ്റിങ്ങിന്റെ സ്റ്റിയറിങ്ങോ ഏതാണ്ടൊക്കെ എന്നാ അച്ഛാ സ്റ്റിയറിംഗ് അല്ല, സ്റ്റിയറിംഗ് കമ്മിറ്റി മെമ്പർ. ആ അത് തന്നെ മോളെ, ഇവര് മനസ്സിലായോ, കെടാമംഗലത്ത് നിന്ന് വന്നതാ സുന്ദരേശൻ, എന്റെ മോളെ കാണാൻ വന്നതാ. ഇത് സുന്ദരേശന്റെ കൂട്ടുകാരൻ മാധവൻ. മോളെ ഇന്ന് കാപ്പുടിക്ക്, മകളകത്തേക്ക് പോയി, അച്ഛൻ കൂടെ പോയി.

0: എനിക്ക് രാജമ്മയെ ഇഷ്ടമായി, വളരെ ഇഷ്ടമായി. രാജമ്മ എന്തു പറയുന്നു?
1: ക്ഷമിക്കണം മിസ്റ്റർ സുന്ദരേശൻ, ഞാൻ മറ്റൊരാളെ സ്നേഹിച്ചു പോയി.
2: ഓഹോ, നിങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നു. ഞാൻ കല്യാണത്തിന് ക്ഷണിക്കണേ. മാധവ, നമുക്ക് പോവടെ.
3: അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ, പിന്നെ കാണാം.
2: ആ കാർ വളരെ ഗൗരവത്തിലാണ് വീട്ടിന്റെ ഒറ്റ കുളിച്ച് നീങ്ങുന്നത്. വയറ്റിലെ പാലത്തിനടുത്തുള്ള ചമ്പക്കര കടവിൽ നിന്ന് ഒരു വഞ്ചി നീങ്ങുന്നു, കടത്തു വഞ്ചി. ആ വഞ്ചിയിൽ
0: നടുപ്പടിയിലിരിക്കുന്നു
2: സഖാവ് അരവിന്ദൻ. അരവിന്ദൻ കൂടെ കൂടെ കരയ്ക്ക് തിരിഞ്ഞു നോക്കുന്നു.

0: സഖാവ് രാമചന്ദ്രൻ അരവിന്ദനയാളെ കുടലിൽ കൊണ്ടിരുത്തിയിട്ട് അങ്ങോട്ട് പോയതേ ഉള്ളൂ. ആ കയറ്റക്കെട്ടിൽ ഇരിക്കുന്ന രാമചന്ദ്രൻ കുടലിനുള്ളിൽ ചുറ്റും കണ്ണോടിക്കുന്നു, ഇത് നടുവേർപ്പെടുന്നു. അപ്പോൾ ഇതാണ് ഷെൽട്ടർ, എനിക്ക് ഒളിവിരിക്കാനുള്ള വീട്. ഇതിനകത്ത് എങ്ങനെയിരിക്കും? ചോ, എന്തൊരു നാറ്റം! ഇതൊരു വീടാണോ? ഇവിടെ കുടുംബം താമസിക്കുന്ന പറയുന്നു. അരവിന്ദ് വിചാരിച്ചിട്ട് മറ്റു വീട് കിട്ടിയില്ല എനിക്ക് ഒളിവിലിരിക്കാൻ. ഞാൻ ഒളിവിലിരുന്നിട്ടില്ല, ഇതെന്റെ ആദ്യത്തെ അനുഭവമാണ്. ഞാൻ എന്റെ പാർട്ടിയിൽ സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ്, പക്ഷെ ഒളിവിലിരിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ ഞാൻ ബഹുമാനിക്കുന്ന പ്രമുഖനായൊരു നേതാവ്, അഖിലേന്ത്യാ പ്രശസ്തനായ, അഖില ലോക പ്രശസ്തനായൊരു നേതാവ്, വർഷങ്ങളോളം ഒളിവിൽ നിന്ന കഥ ഞാൻ വായിച്ചറിഞ്ഞിട്ടുണ്ട്. വടക്കേ മലബാറിൽ പോക്കൻ എന്നൊരു പൊലയന്റെ വീട്ടിൽ, ഒരു ചെറുമന്റെ വീട്ടിൽ വർഷങ്ങളോളം ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച സഖാവ് ഒളിവിൽ നിന്ന് പാർട്ടിക്ക് നേതൃത്വം കൊടുത്ത കഥ. ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച, ജന്മി കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം ബ്രാഹ്മണ്യത്തിന്റെയും ജന്മിത്വത്തിന്റെയും അന്ധവിശ്വാസത്തിന്റെയും കോട്ട കൊത്തളങ്ങൾ വെട്ടിപ്പൊളിച്ച് പുറത്തിറങ്ങി പൂണൂൽ പൊട്ടിച്ച് വലിച്ചെറിഞ്ഞ് മനുഷ്യനായി സ്വത്തെല്ലാം എഴുതിവിട്ട് പാർട്ടിക്ക് സംഭാവന ചെയ്ത് വർഷങ്ങളോളം ആ പൊലയന്റെ വീട്ടിൽ ആ പൊലയനും പൊലിച്ചും കൂടെ തയ്യാറാക്കി കൊടുക്കാൻ ചോറും ചീനിയും മത്തിയും കൊഞ്ചുമൊക്കെ തിന്നുകൊണ്ട് ആ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച സഖാവ് ഒളിവിൽ നിന്ന കഥ ഞാൻ വായിച്ചറിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഔന്നത്യത്തിലേക്ക് ഉയർന്നത്, നേതൃത്വത്തിലേക്ക് ഉയർന്നത് എണ്ണമറ്റ ത്യാഗങ്ങളിലൂടെയാണ്. പക്ഷെ എന്റെ വളർച്ച അനായാസമായിരുന്നു. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ വന്നു, ഭംഗിയായിട്ട് വാചകം അടിക്കാൻ അറിയാം, പ്രസംഗിക്കും, എന്റെ പ്രസംഗം എല്ലാവർക്കും ഇഷ്ടമായി. എന്റെ പ്രസംഗം ഇല്ലെങ്കിൽ മീറ്റിംഗ് ഒന്നും കൊഴുക്കത്തില്ലെന്നുള്ള അവസ്ഥ വന്നു. എന്റെ സഖാക്കൾ കാശ് പിരിച്ച് കാർ പിടിച്ച് എന്നെ എത്ര ദൂരസ്ഥലത്ത് കൊണ്ടുപോയിട്ടുണ്ട് പ്രസംഗിപ്പിക്കാൻ. എന്റെ പ്രസംഗം നാട്ടുകാർക്ക് മാത്രമല്ല ഇഷ്ടപ്പെട്ടത്, എന്റെ ആത്മാവിൽ ഒരു പൂവള്ളി പോലെ ചുറ്റിപ്പടർന്ന ഒരു പൊന്നോമന പെൺകുട്ടി, സുന്ദരിയായ എന്റെ ഇഷ്ടകാമുകി രാജമ്മ. പ്രിയപ്പെട്ട രാജമ്മയെ, നിന്നെയും വശീകരിച്ചത് എന്റെ വാക്ചാതുരിയാണ്. ഞാനിപ്പോൾ സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ്, പക്ഷേ ഇത് ആദ്യമാണ്, ഒളിവിലിരിക്കുന്ന ആദ്യമാണ്. ഇതിനകത്ത് എങ്ങനെ ഇരിക്കും? എല്ലാം കൂടെ ചേർന്ന് ഒരു മുറി. ആ, ദോഷം പറയരുത്, അടുക്കള വേർതിരിച്ചിട്ടുണ്ട്, ഒരു ഓലച്ചറ്റുണ്ട്, ഓലച്ചറ്റ കൊണ്ട് അടുക്കള വേർതിരിച്ചിരിക്കുന്നു. അടുപ്പത്തൊരു കരിക്കല വിരിക്കുന്നു, കരിച്ചട്ടി കൊണ്ട് അടച്ചു വച്ചിരിക്കുന്നു, ഉറി കെട്ടി തൂക്കിയിരിക്കുന്നു, രണ്ടു മൂന്ന് കലം അതിലുമുണ്ട്. താഴെ കുപ്പി, ഭരണി, തകരപ്പാട്ട, തട്ടുമുട്ട് സാധനങ്ങൾ അല്ല, ഒരു കോഴിക്കൂട്, അതും ഇതിനകത്ത് തന്നെ ഒരു കോഴിക്കൂട്, ദീർഘവൃത്താകൃതിയിൽ കോഴിക്കൂട്. അതിൻ്റെ പുറത്ത് രണ്ട് പലക ഇട്ടിരിക്കുന്നുവോ, ഇതിൻ്റെ പുറത്താരോ ശയനക്കാരുണ്ട്, കണ്ടില്ലേ? നാറി കയറിയ ഒരു നേരമ്പ ചുറ്റി വച്ചിരിക്കുന്നു, പുഴുത്ത രണ്ട് തലയണ കിടക്കുന്നു, നാലഞ്ച് നോട്ട് പുസ്തകം ചെതറിക്കിടക്കുന്നു, ഒരു തകര കച്ചിമ്മിനി. ചോ, എന്തൊരു നാറ്റമാണ് ഇതിനകത്ത്! ഇതിനകത്ത് എങ്ങനെ ഇരിക്കും? എന്തോ ഇഴഞ്ഞു വരുന്നല്ലോ, ചെറ്റക്കടയിൽ എന്തോ ഇഴഞ്ഞു വരുന്നല്ലോ, പാമ്പാണോ? അതെ, സഖാവ് പി കൃഷ്ണപിള്ളയെ കടിച്ച പാമ്പായി. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ സഖാവ് പി കൃഷ്ണപിള്ള ചേർത്തല താലൂക്കിൽ കണ്ണകാട് ഗ്രാമത്തിൽ കൊച്ചു കുടിലിൽ ഇതുപോലെ ഒളിവിലിരിക്കുമ്പോഴാണ് പാമ്പ് കടിയേറ്റ് മരിച്ചത്. ആ പാമ്പ് എന്നെ കടിക്കാൻ, ഇതാ പാമ്പ്, പാമ്പല്ല, പാമ്പല്ല, ഓന്ത്, ഓന്ത്, നാഴിക്കുന്ന അപ്പോട്ടും നിറമാറുന്ന ഓന്ത്. വല്ല നേതാക്കന്മാരും വേഷം മാറി വന്നതാണോ? ഈ ഓന്തിന്റെ മോന്ത കണ്ടിട്ട് എനിക്ക് പരിചയമുള്ള ഒരു നേതാവിന്റെ മോന്ത പോലെ ഇരിക്കുന്നല്ലോ. ഇതാ ആരോ ചിട്ട നിൽക്കുന്നു. രാമേന്ദ്രൻ ഞെട്ടി എഴുന്നേറ്റു. ഒരു പയ്യൻ കയറി വരുന്നു ആ വീട്ടിലെ, 10-12 വയസ്സുള്ള പയ്യൻ. അവൻ ചന്തയെന്ന് വന്ന ലക്ഷണം, ഒരു കുട്ടയ്ക്കകത്ത് കുറെ പച്ചരിയും പലവഞ്ഞനും തൂക്കിപ്പിടിച്ച ഒരു കുപ്പിയുടെ ചുവട്ടിൽ ഇത്തിരി വെളിച്ചെണ്ണയും എല്ലാം താഴെ കൊണ്ട് വെച്ചിട്ടവൻ രാമേന്ദ്രനെ കണ്ട് കൈകൂപ്പി.
1: സഖാവ് വന്നിട്ട് തോന്നേ നേരം ആയോ?
0: ആ, കുറച്ചു നേരമായി.
1: ഇന്നലത്തെ പ്രസംഗം കലക്കി. ഞാനുണ്ടായിരുന്നു എറണാകുളത്ത്.
0: നീ വന്ന എറണാകുളത്ത്?
1: ഞാൻ എല്ലാ മീറ്റിങ്ങിനും പോകും, നമ്മുടെ എല്ലാ മീറ്റിങ്ങിനും പോകും. വിരുന്നുകാരനായിട്ടല്ല, ജാഥയെ കയറി പോകും, മുദ്രാവാക്യം വിളിക്കും, പാട്ട് പാടും. ദൈവം തൊണ്ടടച്ചിരിക്കുന്നുണ്ടോ? ഇന്നലെ പാടിക്കൊടുത്തു, വരിക വരിക വരിക വരിക വീരരാം സഖാക്കളെ.
0: ഡാടാ, നിന്റെ പേരെന്താടാ?
1: എന്റെ പേര് ചന്തുക്കുട്ടി. ചന്തുക്കുട്ടി, എനിക്ക് വിശക്കുന്നതാ, കഞ്ഞി തരാം, കഞ്ഞി ഇരിപ്പുണ്ട്.
0: ഉറിയിലിരുന്ന് കലത്തിനവൻ ചട്ടിയിലോട്ട് കഞ്ഞി പകർന്നു. കഞ്ഞി പകർന്നപ്പോ തന്നെ ഭയങ്കര നാറ്റം.
1: സഖാവേ, മൂക്ക് ഒത്തിപ്പിടിച്ചുകൊണ്ട് ഒറ്റ വലിക്കം കുടിച്ചേക്കണം കേട്ടോ, പിന്നെ അത്താഴ സമയത്തെ വിശക്കത്തുള്ളൂ. പിന്നെ വല്ല കല്ലോ പുഴുവൊക്കെ കാണും, കടിച്ചു പൊടിച്ചും കൂട്ടോണ്ടാ മതി. അവൻ പറഞ്ഞത് ശരിയായിരുന്നു. ആ ചട്ടി ചുണ്ടോട് അടുപ്പിച്ചപ്പോ തന്നെ രാമേന്ദ്രൻ ഓർക്കാനും വന്നു, അയാൾ ഛർദ്ദിച്ചു.
0: ചന്തുക്കുട്ടി രാമേന്ദ്രനെ തലോടുന്നു.
1: സഖാവേ, റേഷൻ നിരയുടെ കഞ്ഞിയാ, തണുത്തുപോയി, സഖാവിന് കുടിക്കാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം. ചായ ഉണ്ടേ? ചായയും ബിസ്ക്കറ്റും ഇപ്പൊ കൊണ്ടുവരാം ഒരു ഹോട്ടലിൽ.
0: ഡാ ഡാ ചന്തു ഇല്ലടാ, ഡാ ഒരു പാക്കറ്റ് സിഗരറ്റോടെ കൊണ്ടുവരെ പ്ലയേഴ്സ്.
1: അയ്യോ കാശ് വേണ്ട, എന്റെ കാശുണ്ട്, മുട്ടവിറ്റ കാശുണ്ട്, ഇപ്പൊ കൊണ്ടുവരാം. വരിക വരിക വരിക വരിക വീരരാം സഖാക്കളെ.
0: പെട്ടെന്ന് അവൻ തിരിച്ചു വന്നു.
1: സഖാവേ
0: പുറത്തിറങ്ങരുത്, ഇല്ല വീട് കണ്ടോ, നമ്മുടെ എതിരാളിയാ.
1: വരിക വരിക വരിക വരിക.
0: അവന്റെ ശബ്ദം ദൂരെ പോയി അവസാനിക്കുന്നു. രാമചന്ദ്രൻ എഴുന്നേറ്റു, ആ മുറിക്കകത്ത് നടക്കാൻ ശ്രമിക്കുന്നു. അതിനകത്ത് ഇടമില്ലെങ്കിലും നടക്കാൻ ശ്രമിക്കുന്നു. എന്റെ പാത കല്ലും മുള്ളും കുപ്പിച്ചില്ലെന്ന് അറിഞ്ഞാണെന്ന് എനിക്കറിയാമായിരുന്നു. കഷ്ടപ്പാടിന്റെയും കടപ്പാടിന്റെയും കർത്തവ്യങ്ങളുടെ പാതയാണ് എന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പാത. പക്ഷെ ഈ പാതയിലൂടെ സഞ്ചരിച്ചതന്നല്ലേ മഹാനായ മാർക്സും എംഗൽസും ലെനിനും സ്റ്റാലിനും മാവോയും ഹോച്ചിമിനും ഈ ഭൂമുഖത്ത് അധ്വാനിക്കുന്ന വർഗത്തിന് ദേവലോകം പടച്ചു എത്തിക്കൊടുത്തു. ദേവലോകം എന്ന് വെച്ചാൽ ദുഃഖമില്ലാത്ത ലോകം, ദാരിദ്ര്യ ദുഃഖമില്ലാത്ത ലോകം, തൊഴിലില്ലായ്മയുടെ ദുഃഖമില്ലാത്ത ലോകം, വിലക്കയറ്റത്തിന്റെ ദുഃഖമില്ലാത്ത ലോകം, അനാരോഗ്യത്തിന്റെ ദുഃഖമില്ലാത്ത ലോകം, ഉച്ച നീചത്വത്തിന്റെ ദുഃഖമില്ലാത്ത ലോകം, ജാതിയുടെയും മതത്തിന്റെയും ശല്യമില്ലാത്ത സോഷ്യലിസ്റ്റ് ലോകം, ആ ലോകം പടുത്തുയർത്തി കൊടുക്കുന്നതിന് ലക്ഷക്കണക്കിന് യുവാക്കന്മാർ അവരുടെ ഹൃദയരക്തം ചൊരിഞ്ഞിട്ടുണ്ട്. സസന്തോഷം സസന്തോഷം. ഇപ്പോഴും ഈ പാതയിലൂടെ ഇതാ ജനകോടികൾ മുമ്പോട്ട് നീങ്ങുന്നു, എന്റെ മുമ്പിലും പിമ്പിലും ജനകോടികൾ. പക്ഷേ ഞാൻ മാത്രം, എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിനകത്ത് വന്ന് അരമണിക്കൂറായില്ല, എനിക്ക് ശ്വാസം മുട്ടുന്നു, എനിക്ക് വയ്യ ഇതിനകത്തിരിക്കാൻ, എനിക്ക് വയ്യ നാർന്ന് കഞ്ഞി കുടിക്കാൻ. ഇതൊക്കെ കഴിച്ചു ഇവിടെ കഴിഞ്ഞു കുടിച്ചാൽ ഞാൻ അധികകാലം ജീവിച്ചിരിക്കത്തുമില്ല.

0: നേരെ വരിഞ്ഞിറങ്ങി. ചന്തുക്കുട്ടിയുടെ അച്ഛനും അമ്മയും വരുന്നു, രണ്ട് കർഷക തൊഴിലാളികൾ. അവരകത്ത് കയറി കയ്യിൽ നിന്ന് പണിയായതല്ല ഒരു മൂലയ്ക്ക് വെച്ചു. രാമചന്ദ്രനെ കണ്ട് കൈകൂപ്പി.
1: തകാവ് വന്നിട്ട് തോന്നേ നേരമായോ?
2: ആ കുറച്ചു നേരമായി.
1: വിശപ്പുണ്ടോ? ഇപ്പൊ ചോറ് തരാം.
0: അവർ തയ്യാറാക്കി കൊടുത്ത പച്ചരിച്ചോറും മീൻകറിയും കഴിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ രാമേന്ദ്രന് ആ കുടലിനെ കുറിച്ച് തോന്നി ആദ്യം തോന്നി അവജ്ഞയൊക്കെ മാറി. ഇത്രയും രുചികരമായ ചോറും കറിയും ഉണ്ടോ? ആ പാവങ്ങളുടെ കൈ കൊണ്ട് വെച്ച ചോറും കറിയും എത്ര അസ്വാദ്യമായിരിക്കുന്നു. ചന്തുക്കുട്ടിയുടെ കയ്യിൽ നിന്ന് ടോർച്ചും മേടിച്ച് രാമേന്ദ്രൻ പുറത്തേക്ക് പോയ സമയത്ത് ചന്തുക്കുട്ടിയുടെ അച്ഛൻ ആ കോഴിക്കുട്ടിന് പുറത്ത് മെത്ത വിരിക്കുന്നു. മെത്ത നമ്മൾ കണ്ടല്ലോ, മെത്ത. അയാൾ തലേ കെട്ടുന്ന തോർ തഴിച്ച് കുടഞ്ഞങ്ങോട്ട് വിരിച്ചപ്പോ രാമേന്ദ്രൻ കയറി വന്നു.
1: തകാവ് കോഴിക്കുട്ടിന്റെ പുറത്തോട്ടം കയറിയാട്ടെ, ഞാനിത് കിടന്നോളാം. എനിക്ക് പായം തലയിലൊന്നും വേണ്ട. എവള് ചെറുക്കൻ നിന്ന് തറ കിടക്കട്ടെ, എന്നും അങ്ങ് സൂചിക്കണ്ട, ഇന്ന് തറ കിടന്നാ മതി.
0: ഒരു തകര കച്ചുമ്പിന് പുകഞ്ഞു കത്തുന്നു. രാമേന്ദ്രൻ അതിന്റെ ചുവന്ന പുകനാളത്തെ നോക്കിയിരിക്കുകയാണ്. ഇതുപോലൊരു വെളിച്ചത്തിലാണെന്ന് ഞാൻ സഖാവിന്റെ മുമ്പ് വെച്ച് പ്രതിജ്ഞ എടുത്തത്.
1: തകാവിന് ഉറക്കം വരുന്നെങ്കിൽ വിളക്ക് ഊതിയേക്കാം.
0: ആ വിളക്ക് ഊതിയരാം. ഊരിട്ട് ആ കുപ്പമാടത്തെ എടുത്ത് വിഴുങ്ങുന്നു. കൂർഗമ്മലി കേൾക്കാം. പണിയെടുത്ത് തളർന്നു വന്ന പാവങ്ങൾ സുഖമായിട്ട് ഉറങ്ങുന്നു. രാമേന്ദ്രൻ ഉറക്കം വരുമോ? ഒന്നാമതൊരു ചൊറിച്ചിൽ, ദേഹം ആസകലിൽ ചൊറിച്ചിൽ. അല്ല, അയ്യേ, ഇതെവിടൊക്കെയാ? ആഹാ, രാമേന്ദ്രൻ ടോർച്ച് അടിച്ച് നോക്കുമ്പോ ദേഹം മുഴുവൻ കോഴിപ്പേൻ കോഴിപ്പേൻ കോഴിപ്പേൻ. അരവിന്ദൻ എന്നോട് അസൂയ, അല്ലേ പിന്നെ എന്നെ ഇവിടെ കൊണ്ടിരുത്തുവോ? അല്ല, സഖാക്കൾ വിചാരിച്ചാൽ നമ്മുടെ നാട്ടിൽ നല്ല വീട് കിട്ടുന്നില്ലേ എനിക്ക് ഒളിവിലിരിക്കാൻ? ഇല്ലേ? അരവിന്ദൻ എന്നോട് അസൂയ, ഒന്നുമില്ലെങ്കിൽ ഞാൻ ബി എൽ പാസ്സായവനല്ലേ? ബി എല്ലിന് ഫസ്റ്റ് റാങ്ക് മേടിച്ചവനല്ലേ? അല്ലേ, ആ ഒരു പരിഗണന വേണ്ടേ? ആ ഇതെന്ത് ചോദിച്ചിലായത്? ആശം. രാമേന്ദ്രൻ ടോർച്ച് തെളിച്ച് താഴെ ഇറങ്ങി ആരെയും ചവിട്ടാതെ അപ്പുറത്തിറങ്ങി വാതിച്ചറ്റ നീക്കുന്നു. രാമേന്ദ്രൻ പുറത്ത് ഇറങ്ങുന്നു, വാതിച്ചറ്റ അടയ്ക്കുന്നു, നത്ത് ചലയ്ക്കുന്നു. നത്തിന്റെ പ്രതിഷേധ ശബ്ദം കേൾക്കാം. നേരം പുലർന്നു വരുന്നു. ഇതാ രണ്ട് കരിനിഴലുകൾ ആ മാടത്തിന്റെ മുറ്റത്തേക്ക് വരുന്നു. സഖാവ് അരവിന്ദനും കുര്യനും രാമേന്ദ്രൻ ഇരിക്കാൻ വേറൊരു ഷെൽട്ടർ കണ്ടുപിടിച്ചിട്ട് വന്നിരിക്കുകയാണ്. ചന്തുക്കുട്ടിയുടെ അച്ഛൻ വാതിച്ചറ്റ നീക്കി പുറത്തിറങ്ങി വായും പൊളിച്ചു നിൽക്കുന്നു.
1: തകാവെ, ഞാൻ അറിഞ്ഞില്ല, കിടന്നപ്പോഴേ ഉറങ്ങിപ്പോയി. കണ്ണു തുറന്നു നോക്കിയപ്പോ ആ തകാവിനെ കണ്ടില്ല.

0: രാമേന്ദ്രൻ നിന്നോട് വല്ലതും പറഞ്ഞോളാ?
1: ഒന്നും പറഞ്ഞില്ല സഖാവേ, ഞാൻ കണ്ടിറങ്ങി പോകുന്നത്, ഞാൻ ഉണങ്ങു കിടക്കുകയായിരുന്നു. ഞാൻ വിചാരിച്ച് മൂത്രം ഒഴിക്കാൻ അവന്റെ പോവാഞ്ഞ് കയറി വരുമെന്ന്. സഖാവേ, ആ സഖാവ് മഹാചീത്തയാ.
0: എന്താടാ?
1: എന്നെ ടോർച്ച് ലൈറ്റ് അടിച്ചോണ്ടല്ലേ പോയത്? എന്നെ ടോർച്ച് മോട്ടിച്ചോണ്ടല്ലേ പോയത്? രണ്ട് പൂത്തം ബാറ്റ് ഇന്നലെ എറണാകുളത്ത് മേടിച്ചിട്ടല്ലേ? ആ സഖാവ് മഹാചീത്തയാണ്.

0: ചന്ദ്രൻ.
1: അരവിന്ദനും കുഞ്ഞിനും എടപ്പള്ളിയിലെത്തി രാജമ്മയുടെ വീട്ടിൽ. അവിടെ അച്ഛനും മകളും ഭയങ്കര വഴക്ക്. മകൾ നിരാഹാരം കിടക്കുകയാണ്. മൂപ്പിൽ വളരെ ചൂടായി നിൽക്കുക.
0: അവിടെ മുട്ടി ഞാൻ തല്ലി ഓടിക്കും. അവൾ ഈ പഠിക്ക് പുറത്തിറങ്ങാൻ പാടില്ല. ഇനി കല്യാണം കഴിഞ്ഞിട്ട് പാർട്ടി പ്രവർത്തനവും പഠിത്തു അല്ല. അവിടെ വിയേവിയല് എടാ എടാ അരവിന്ദ, അവിടെ വിയേയും മീൻ ഞാൻ വിടും. എല്ലാം തല്ലി ഓടും, തല്ലി ഓടിക്കും.
1: എന്താ മാവ,
0: എന്താണെന്നോ എന്താണെന്നോ? ഇന്നലെ കെടാമംഗലത്തുകാരെ ആക്ഷേപിച്ചു വിട്ടു, കളമശ്ശേരിക്കാരെ ആക്ഷേപിച്ചു വിട്ടു, തൃപ്പുണത്തറക്കാരെ ആക്ഷേപിച്ചു വിട്ടു. എടോ ഏതാണോ ഈ രാമചന്ദ്രൻ?
1: രാമചന്ദ്രൻ ഞങ്ങളുടെ ഒരു സഖാവാ.
0: സഖാവോ? അവനോ? ഓ മഹാഭാസന, എവനെയും വിളിച്ചോണ്ട് എറണാകുളത്തും വിളിച്ചോണ്ട് പോയി കന്യാകുമാരി പോയിരിക്കുന്നു.
1: ആര് പറഞ്ഞു?
0: ആര് പറഞ്ഞെന്നോ? അവനവൻ കാഴ്ച എഴുത്തന്റെ കയ്യിലുണ്ടോ? അതിനകത്ത് എന്തെല്ലാം എഴുതി വെച്ചിരിക്കുന്നു? എനിക്ക് അവനെ ഒന്ന് കാണണം, എന്നോട് സഖാവനെ.
1: അമ്മാവാ വെറുതെ വഴക്കുണ്ടാക്കണ്ട. അമ്മാവൻ വിചാരിക്കുന്ന ആളല്ല രാമചന്ദ്രൻ. രാമചന്ദ്രൻ രാജമ്മയ്ക്ക് വാക്കുകൊടുത്തു അവളെ കല്യാണം കഴിക്കാൻ വന്നു.
0: ഓഹോ, വാക്കുകൊടുപ്പും കഴിഞ്ഞോ? അപ്പൊ അതാ അവൾക്ക് ഇത്ര അഹങ്കാരം. എങ്കിൽ അതങ്ങ് നടക്കട്ടെ, അവക്ക് ഇഷ്ടമുള്ളവർ കണ്ടുപിടിച്ചല്ലയോ, ആ കല്യാണം നടക്കട്ടെ. എടോ ഇവൻ എന്ത് ജാതി? ഈ രാമചന്ദ്രൻ എന്ത് ജാതി? വല്ല ഹീനജാതിയോ അല്ലോ അതോ?
1: അമ്മാവാ ജാതി ചോദിക്കരുത്, പറയരുത്, വിചാരിക്കരുത്, ഇതൊക്കെയല്ലേ അമ്മാവൻ പൂജിച്ചു വെച്ചിരിക്കുന്ന ഈ സ്വാമി പറഞ്ഞിരിക്കുന്നത്?
0: അത് സ്വാമി പറഞ്ഞല്ലയോ, ഇവൻ എന്ത് ജാതി?
1: അമ്മാവാ രാമചന്ദ്രൻ രാമചന്ദ്രൻ മേനോനാണ്.
0: ആഹാ, എന്ത് ജാതി ആയാലും അത് ഉടനെ നടക്കണം. കാരണം സ്വാമി പറഞ്ഞിട്ടുണ്ട്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ.
1: ഓഹോ, ഇപ്പൊ സ്വാമിയെ വേണമല്ലേ? രാജമസഭാപുറത്തേക്ക് വരണം, നിരാഹാരം പിൻവലിക്കണം, അച്ഛൻ വഴക്ക് അവസാനിപ്പിച്ചിരിക്കുക. അമ്മാവാ ആറു മാസത്തിനകം ഞങ്ങൾ ഈ കല്യാണം നടത്തും. ആറു മാസത്തിനകം രാജമ്മയും രാമചന്ദ്രനും തമ്മിലുള്ള കല്യാണം ഒരു ദേശീയ ഉത്സവം പോലെ ഞങ്ങൾ കൊണ്ടാടും. ഞങ്ങൾ അവനെ ഒന്ന് കണ്ടുപിടിച്ചോട്ടെ.
0: അരവിന്ദനും കുര്യനും ഇറങ്ങി. മഴ,
1: തകർത്ത മഴ. അത് എടപ്പള്ളി മാത്രമല്ല, എറണാകുളത്ത് മാത്രമല്ല, കേരളമൊട്ടാകെ പരക്കെ പെയ്ത മഴ. തൃശൂർ ജില്ലയിൽ തിരുവല്ലോമലയിൽ ലക്കിടി റെയിൽവേ സ്റ്റേഷന് പടിഞ്ഞാറ്റത്താണ് രാമചന്ദ്രന്റെ വീട്. മഴ പെയ്യുന്ന സന്ധ്യാനേരത്ത് വീട്ടിന്റെ ഭൂമുഖത്തൊരു വിളക്ക് എന്ന് പ്രകാശിക്കുന്നു. എഴുതിരിയിട്ട വിളക്ക്. രാമചന്ദ്രന്റെ അച്ഛനും അമ്മയും അടുത്തടുത്തിരിക്കുന്നു. അച്ഛൻ ഗോപാലമേനോൻ. അമ്മ പറയുന്നു,
0: മടക്കട്ടുള്ള വണ്ടി പോയിട്ട് അരമണിക്കൂറായി, ചെക്കനെ ഇന്നും കാണുന്ന ലക്ഷണമല്ല. എറണാകുളത്ത് മീറ്റിംഗ് കഴിഞ്ഞല്ലേ വരുമെന്നൊക്കെ അല്ലേ അവനെഴുതില്ല. ഇതിനിടയ്ക്ക് എന്തുണ്ടായി?
1: അതാടി ഞാനും ആലോചിക്കുന്ന, ഇടയ്ക്ക് എന്തുണ്ടായി?
0: There is something rotten in the state of Denmark. അകത്തൊരാൾ ഇന്ന് വായിക്കുന്നു, രാമേന്ദ്രന്റെ സഹോദരി ശാന്ത. There is something rotten in the state of Denmark.
1: ആരോ ജനക്കമ്പി തട്ടിയല്ലോ. അവൾ തിരിഞ്ഞു നോക്കിയപ്പോ
0: ചന്ദ്രേട്ടൻ വന്നേ, ചന്ദ്രേട്ടൻ വന്നേ, ചന്ദ്രേട്ടൻ വന്നേ.
1: അടിപെണ്ണേ, ബഹളം ഉണ്ടാക്കാൻ ഞാൻ ഒളിവിലാണ്. എന്റെ പിന്നാലെ പോലീസ് വരുന്നുണ്ട്.
0: അച്ഛാ, അമ്മേ, ഇങ്ങോട്ട് വന്നേ, ദേ നിൽക്കുന്നാലോ നോക്കി. രാമചന്ദ്ര പൊന്നുപോലെ ഇതെന്ത് വേഷമാടാ, വരഞ്ഞു പറ്റി വാരി. വരക്കാരും ഒന്നും തരത്തില്ലയോ, എല്ലെന്തോരും ആയല്ലോ. അങ്ങോട്ട് കയറി കുളിച്ച് ചെന്നെന്തെങ്കിലും മേടിച്ച് കഴിക്കുന്നല്ലേ.
1: അച്ഛാ, എന്റെ പേരങ്ങനെ ഒച്ചത്തി വിളിക്കരുതേ, ഞാൻ ഒളിവിലാണ്, എന്റെ പിന്നാലെ പോലീസ് വരുന്നുണ്ട്. രാമചന്ദ്രൻ കുളിച്ച് കുളി കഴിഞ്ഞ് ആഹാരം കഴിക്കാനിരുന്നു. അച്ഛനും അമ്മയും അടുത്തടുത്തിരിക്കുന്നു. മോനെ, ഇന്ന് 4 മണിക്ക് പോലീസ് വന്നിരുന്നു. പോലീസ് വരുന്നതിന് മുമ്പ് ഇവിടെ വേറൊരാൾ വന്നിരുന്നു. ആളിന്റെ മട്ടും പടുതിയൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു സി എ ഡി ആയിരിക്കുമെന്ന്. സി എ ഡി പക്ഷെ വർത്തമാനം പറഞ്ഞു, വർത്തമാനം പറഞ്ഞു വന്നപ്പോൾ പുള്ളിക്കാരൻ നമുക്ക് ഗുണമായൊരു കാര്യമായിട്ട് വന്നിരിക്കുക. കോട്ടയത്തുകാരൻ വെച്ച് വരാമുള്ള. മോനെ നീ അറിയോ കെ ആർ കെ പണിക്കർ ഐ സി എസ് എന്നൊരു ഉദ്യോഗസ്ഥന്? ആര്? കെ ആർ കെ പണിക്കർ ഐ സി എസ്? ഞാൻ അറിയത്തില്ല. ഷോ, അങ്ങനെ അറിയാത്ത ആളുണ്ടോ? വലിയ ഉദ്യോഗസ്ഥനല്ലയോ, ഡൽഹിയിലെ കേന്ദ്ര സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥൻ. വലിയ ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ കൂട്ടുകാരാരൊക്കെയാ? ജവഹർലാൽ നെഹ്റു, വി പി മേനോൻ, ഹൈദരാബാദിലെ നൈസാം, തിരുവാങ്കൂറിലെ പൊന്നുതിരിവേണി, അവരൊക്കെ ആ കൂട്ടുകാർ. അവരൊക്കെ ഒന്നിച്ചിരുന്ന ആ ചീട്ടുകളി. മോനെ, ഈ പണിക്കര് കോട്ടയത്തുകാരനാ. ഇപ്പൊ കോട്ടയത്തുണ്ട്, ആണ്ടിലൊരിക്കൽ വരും. അങ്ങയുടെ ജന്മദിനം പ്രമാണിച്ച് വന്ന ഒരു മാസം തങ്ങും, അഞ്ചാറ് കാശും പൊട്ടിക്കും. ഈ പണിക്കർക്ക് ഡാ രാമേന്ദ്ര നിന്നെ അങ്ങ് പിടിച്ചു.
0: എങ്ങനെ?
1: നിന്റെ പ്രസംഗം കേട്ടടാ, നീ തിരുനക്കര ഇങ്ങനെ പാർട്ടി മീറ്റിംഗ് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പണിക്കര് നടക്കാനിറങ്ങിയതാ. പ്രസംഗം കേട്ട് വടിയും കുത്തിപ്പിടിച്ച് റോഡരികിൽ അങ്ങ് നിന്ന് പ്രസംഗം തീരുന്നവരെ അവിടെ നിന്നുപോയി. പ്രസംഗം തീർന്ന് നിന്നെ വന്ന് കണ്ടു. എന്നിട്ട് രഹസ്യമായിട്ട് ചോദിച്ചറിഞ്ഞു, ഈ പൈതലാനേത്?
0: എന്തിനാച്ചാ പണിക്കര് എന്നെ തിരക്കുന്നു?
1: എടാ മണ്ട, അദ്ദേഹത്തിന് ഒരു മകളുണ്ട്, ലളിത. ലളിതയെ നിന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന് ആ പണിക്കരുടെ ഒരു മോഹം. അതിനാ കാര്യസംഖ്യ വരാനുള്ളേ പറഞ്ഞു കേട്ടത്. അച്ഛനെന്ത് പറഞ്ഞു? ഞാനെന്ത് പറയാനാ നിന്നെ കാണാതെ? പിന്നെ ഞാൻ പറഞ്ഞു, അദ്ദേഹം ഡൽഹിക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് നീ ഇവിടെ വരുന്നെങ്കിൽ നിന്നെ ഇങ്ങോട്ട് കോട്ടയത്ത് ചെന്നേക്കാം എന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. നീ എന്താ ആലോചിക്കുന്നത്? ഒന്നും ആലോചിക്കാനില്ല മോനെ. നിനക്ക് വ്യാഴദശാകാലത്തിന്റെ പ്രാരംഭം. മക്കളെ, വെളുപ്പിലുള്ള വണ്ടിക്ക് നമുക്ക് കോട്ടയത്തിന് പോകണം. ഒരുങ്ങിക്കോ രാമേന്ദ്ര, ഒരുങ്ങിക്കോടാ.
0: ലക്കിടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു വണ്ടി തെക്കോട്ട് പോകുന്നു കോട്ടയത്തിന്. രാമേന്ദ്രനും അച്ഛനും വണ്ടിക്കകത്തുണ്ട്. അച്ഛൻ പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്നു, ഗോപാലമേനും പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്നു.
1: അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഹരിം. അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഹരിം.
0: രാമേന്ദ്ര, നീ എന്തുവാണ് ആലോചിക്കുന്നത്? സന്തോഷമായിട്ടിരടാ, ഒരു നല്ല കാര്യത്തിന് പോകുന്നല്ലയോ. നീ വല്ലരെയും കുത്തിക്കൊന്നോ? എന്നെ മട്ട് കണ്ടോ? എടാ, അവിടെ ചെന്ന് പെണ്ണിനെ കണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കല്യാണം. അല്ല എന്തുവാ?
1: അച്യുതം കേശവം രാമനാരായണം.
0: രാമേന്ദ്രൻ ആലോചിക്കാനില്ലേ? എടാ, ജീവിതത്തിൽ ഇതുപോലെ ആലോചിക്കേണ്ട ഘട്ടം ഇനി വരാനുണ്ടോ? എടാ, ഇരിപ്പ് കണ്ടില്ലേ, പിടികിട്ടണമെന്ന് കൊലപ്പുള്ളിയുടെ ഭാവമല്ല മുഖത്ത്. പലരെയും കൊന്നിട്ട് വരികയാണ് ആളുകളെയല്ല, വിശ്വാസ പ്രമാണങ്ങളെ. പാർട്ടിയെ വഞ്ചിച്ചു, സഖാക്കളെ വഞ്ചിച്ചു, നാട്ടുകാരെ വഞ്ചിച്ചു. പ്രിയപ്പെട്ട രാജമ്മേ, നിന്നെയും ഞാൻ ചതിച്ചു.

ഞാൻ രാജമ്മയെ കല്യാണം കഴിക്കുകയും എന്റെ പാർട്ടിയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുമ്പോൾ അതാണ് എനിക്ക് നല്ലത്. രാജമ്മ എന്നെ വിശ്വസിച്ചവളാണ്, വിളിച്ചെടുത്തൊക്കെ അവൾ വന്നു. എന്റെ കാൽക്കൽ ജീവിതം സമർപ്പിച്ചവളാണ്, എന്നെ ഹൃദയത്തിൽ വെച്ച് ആരാധിക്കുന്നവളാണ്. രാജമ്മയെ നിന്നെ ഞാൻ ചതിക്കില്ല, നിന്നെ ഞാൻ സ്വീകരിക്കും, പാർട്ടിയിൽ ഉറച്ചു നിൽക്കും. എന്റെ പാർട്ടി എന്നെ കൈവിടില്ല, എന്നെ എലക്ഷൻ നിർത്തും. ഞാൻ ജയിച്ചും എം എൽ എ ആവും, മന്ത്രിയാവും. ജയിച്ചാൽ തോറ്റാൽ പിന്നെയും കുപ്പ മണ്ണിൽ പട്ടിണി കോലങ്ങളോടൊപ്പം. ഞാൻ എന്തിന് ഒരു പരീക്ഷണത്തിന് മുതിരണം, ഒരു ഭാഗ്യ പരീക്ഷണത്തിന്? എന്റെ മുമ്പിൽ ആ പുതിയൊരു പാത തെളിഞ്ഞു കിടക്കുന്നു. കല്ലും മുള്ളും കുപ്പിച്ചില്ലെന്ന് നിറഞ്ഞ പാതയല്ലത്, പുഷ്പതലങ്ങൾ വാരി വിതറിയ പാത. മജിസ്ട്രേറ്റ് ഉദ്യോഗം, എനിക്ക് മജിസ്ട്രേറ്റ് ഉദ്യോഗം, അടിക്കടി പ്രൊമോഷൻ, പിന്നെ കെ ആർ കെ പണിക്കുന്ന മരുമകനായി കഴിഞ്ഞാൽ ഞാൻ ഐ എ എസ്കാരനാവും, പിന്നെ ഞാൻ കളക്ടറാവും, അഡ്വൈസറാവും, ഗവർണറാകും, കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ ഉദ്യോഗസ്ഥനാകും. വലിയ വലിയ ആൾക്കാരുമായിട്ടുള്ള പിടിപാട്, എല്ലാ പ്രതാപങ്ങളും സാമ്പത്തിക ശേഷിയും, ബംഗ്ലാവുകൾ, കാറുകൾ, എന്റെ ബംഗ്ലാവിലെല്ലാം ടി വി, എ സി, ഫ്രിഡ്ജ്, എന്റെ സുന്ദരിയായ ഭാര്യ ലളിത, ഇതാ എന്റെ മുമ്പിൽ. എനിക്ക് വേണ്ടി മാത്രമല്ല ദേവലോകം മലർക്ക തുറന്നു കിടക്കുന്നു.

0: കോട്ടയം, കോട്ടയം സ്റ്റേഷനിൽ കൊണ്ടു. രാമേന്ദ്രനും അച്ഛനും പ്ലാറ്റ്ഫോമിലേക്ക് എല്ലുമ്പോ ഒരു സംഘം പോലീസ് വന്ന് അയാളെ പുതിഞ്ഞു കഴിഞ്ഞു.
1: നിങ്ങളല്ലേ സഖാവ് രാമചന്ദ്രൻ?
0: അതെ, നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു.
1: പൊന്നുപോലെ രാമേന്ദ്ര,
0: അച്ഛൻ ബഹളം ഉണ്ടാക്കണ്ട. കയ്യാലയ്ക്ക് ഭവനത്തിൽ ചെന്ന് കേർക്കെ പണിക്കോട് പറയും. അദ്ദേഹം വിളിച്ചല്ലേ നമ്മൾ വന്നത്. അദ്ദേഹം വിചാരിച്ചാൽ സഹായിക്കാൻ കഴിയുമോ? ഒരു പക്ഷേ സഹായിക്കുന്നില്ലെങ്കിൽ അച്ഛൻ വീട്ടിലേക്ക് പോയിക്കോളൂ, ഞാൻ എന്റെ കാര്യം നോക്കണം.
1: നിങ്ങൾ വണ്ടി കയറണം.
0: ആ പോലീസ് ജീപ്പ് മുമ്പോട്ട് കുതിക്കുന്നു, വളരെ ഗൗരവത്തിൽ.
2: കോട്ടയം ഡി എസ് പി അനന്തമ്പിള്ളയുടെ ക്വാർട്ടേഴ്സിന് മുമ്പിൽ
0: ആ പോലീസ് ജീപ്പ് ചെന്നു. കോട്ടയം ഡി എസ് പി അനന്തമ്പിള്ള ഒരു കൊമ്പം മീശക്കാരൻ ഓഫീസർ. അദ്ദേഹം ഇറങ്ങുന്നു. ഹലോ മിസ്റ്റർ രാമചന്ദ്രൻ. ഓ മിസ്റ്റർ രാമേന്ദ്രൻ അല്ലല്ലോ, സഖാവ് രാമേന്ദ്രൻ. വരണം വരണം, ഇരിക്കണം, നിങ്ങളിപ്പോ എന്റെ കസ്റ്റഡിയിലാണ്.
2: എന്താ സർ കാര്യം?
0: കാര്യം ഇപ്പോൾ നിങ്ങളെ കസ്റ്റഡിയിൽ എടുപ്പിച്ചത് കെ ആർ കെ പണിക്കർ ഐ സി എസ്. അദ്ദേഹത്തിന്റെ മകളുണ്ട് ലളിത. നിങ്ങൾ അവളെ കല്യാണം കഴിക്കണം. എന്ത് പറയുന്നു സാർ? ഞാൻ എന്ത് പറയാൻ? നിങ്ങൾക്ക് ചോദിച്ചാൽ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ എനിക്കൊന്ന് കാണുമെങ്കിലും വേണ്ടേ?
2: സാധ്യമല്ല,
0: പെണ്ണിനെ കാണാൻ പറ്റില്ല. പെണ്ണിനെ ഞാൻ കണ്ടിട്ടുള്ളൂ നിങ്ങൾക്ക് വേണ്ടി. അത് മതി, നിങ്ങൾ അവളെ ഇഷ്ടപ്പെടും, ദാറ്റ് എ ഗ്യാരണ്ടി. എന്ത് പറയുന്നു? നിങ്ങൾ പെണ്ണ് കാണാൻ ചെന്നിരുന്ന സാധാരണഗതി പെണ്ണിനെ കണ്ട് നിങ്ങൾ മാറിയിരുന്ന് ആലോചിച്ച് നിങ്ങൾക്ക് അവളെ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ചിലാണ്. അതുകൊണ്ട് ഇവിടെ വെച്ച് സമ്മതിക്കുന്നെങ്കിൽ നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോയാൽ മതിയെന്നാണ് അദ്ദേഹത്തിന്റെ ഏർപ്പാട്. ഒരു പക്ഷേ സമ്മതിക്കുന്നില്ലെങ്കിൽ ഇതാ ഈ കിടക്കുന്ന വണ്ടിയിൽ നിങ്ങളെ ഒറ്റപ്പാലത്ത് കൊണ്ടുവിടാൻ അത് ഏർപ്പാട് ചെയ്തിരിക്കുകയാണ്. കാരണം കല്യാണ ആലോചനയ്ക്ക് വേണ്ടി വിളിപ്പിച്ചിട്ട് നിങ്ങളെ കസ്റ്റഡിയിലെടുത്തു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ദുഃഖമാണ്. ഹി ഈസ് സോ ജെന്റിൽ. വാട്ട് യു സേ? എന്ത് പറയുന്നു?
2: ശരി, ഞാൻ സമ്മതിക്കുന്നു.
0: ഗുഡ്. അപ്പൊ മറ്റേ കാര്യം?
2: ഏത് കാര്യം?
0: ആളെ കോഴിയാക്കാതെ വക്കീലെ, നിങ്ങളുടെ പ്രേമഭാചനത്തിന്റെ കാര്യം, രാജമ്മയുടെ കാര്യം.
2: രാജമ്മയെ മറക്കാൻ ഞാൻ തയ്യാർ.
0: മിടുക്കൻ മിടുമിടുക്കൻ കൊടുകൈ മിസ്റ്റർ രാമേന്ദ്രൻ, ഇപ്പോൾ മുതൽ നിങ്ങൾക്ക് നല്ല കാലം. നിങ്ങളെ ഞാൻ സഖാവ് എന്ന് വിളിക്കില്ല, മിസ്റ്റർ രാമേന്ദ്രൻ. നിങ്ങൾ നിങ്ങളെ വിഷമിക്കുന്നത് ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ചിലപ്പോ നിങ്ങളുടെ സഖാക്കൾ നിങ്ങളെ തന്തയില്ലാത്ത പോലൊന്നോ തന്തയ്ക്ക് പുറത്തക്കാത്തവനോ ഒക്കെ നിങ്ങൾക്ക് വിളിച്ചെന്ന് വരും. അത് നിങ്ങൾ വിഷമിക്കണ്ട, കാര്യം നിങ്ങൾ അതിന് അർഹനാണല്ലോ. പിന്നെ കൂറുമാറ്റം, അത് നമ്മുടെ പുരുഷ രാഷ്ട്രീയത്തിന്റെ ഒരു കലയല്ലേ?

0: കൂട്ടുമാറ്റം തറമാറ്റം.
1: വരൂ മിസ്റ്റർ ദാമയന്തൻ. ഡി എസ് പി ആനന്ദമുള്ള ദാമയന്തനും കയ്യാലയ്ക്ക് ഭാരതിച്ച് കയറി ചെന്നു. പണിക്കർ അദ്ദേഹം പൂമുഖത്തിരിപ്പുണ്ട്. സാർ ഇതാ രാമചന്ദ്രൻ. ആനന്ദമുള്ള പരിചയപ്പെടുത്തി. ഇതാ മിസ്റ്റർ രാമേന്ദ്രൻ. പണിക്കർ രാമേന്ദ്രനെ ആകെ ഒന്ന് അടിമുടി നോക്കി. ഹോ മിസ്റ്റർ രാമചന്ദ്രൻ, പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ആനന്ദമുള്ള സംസാരിച്ചോ?
0: സംസാരിച്ചേ.
1: രാമേന്ദ്രൻ എന്തു പറഞ്ഞു?
0: രാമേന്ദ്രൻ സമ്മതിച്ചിരിക്കുകയാണ്.
1: ഓഹോ, ലളിത ഘട്ടത്തിലാവോ?
0: ഇല്ലേ ഇല്ലേ, അതൊന്നും ഉണ്ടാവില്ല.
1: ശരി, വിവാഹം ഡൽഹി വെച്ച്. ആനന്ദമുള്ളേ, വിവാഹം ഡൽഹി വെച്ച്.
0: വർഷമൊന്ന് കഴിഞ്ഞു. രാമേന്ദ്രനെ കുറിച്ച് പിന്നെ ഒരു തുമ്പുമില്ല. അരവിന്ദനും കുര്യനും മാത്രമല്ല, സഖാക്കളെല്ലാം രാജ്യമൊട്ടാകെ പരി നടക്കുന്നു.
1: രാമേന്ദ്രനെ കുറിച്ച് ഒരു പിടിയും കിട്ടുന്നില്ല. ഒരു വർഷം കഴിഞ്ഞ് എറണാകുളം ചിറ്റൂർ റോഡിനരികിൽ ഒരു കെട്ടിടത്തിന്റെ മുമ്പിൽ ആ ഗേറ്റിനടുത്ത് ഒരു പുതിയ ബോർഡ് ഉയർന്നു. രാജമ്മ ബി എ ബി എൽ അഡ്വക്കേറ്റ്. അഡ്വക്കേറ്റ് രാജമ്മ അകത്തുണ്ട്, പക്ഷേ ഓഫീസ് കാര്യങ്ങൾ

ഇവിടെ പാർട്ടി നിരോധിച്ചിട്ടൊന്നുമില്ല. ഇത്രത്തോളം ഒളിവിൽ ഇരിക്കാനും വേണ്ടി പറയത്തക്ക രാജ്യദ്രോഹമൊന്നും ചെയ്തിട്ടില്ല, അതെനിക്കറിയാം. ഒരു കത്തയച്ചൂടെ, എന്തെല്ലാം പറഞ്ഞിട്ട് പോയ മാന്യന, ഒരു പെണ്ണ് കാത്തിരിക്കുന്ന കത്തയച്ചൂടെ, ഇല്ലേ സഖാക്കളോട് പറഞ്ഞു വിട്ടൂടെ. അതെങ്ങന, സഖാക്കളും അന്വേഷിച്ച് നടക്ക, വിദേശത്ത് എവിടെങ്കിലും ആയിരിക്കും, വല്ല ജോലിയിലിരിക്കായിരിക്കും, അതല്ലിനി വല്ല അപകടത്തിലും പെട്ട്. ഓഹ്, അതെനിക്ക് ഓർക്കാൻ പോലും വയ്യ.

0: മറന്നോ മറക്കുവാൻ മനസ്സോ വരുമോ ചന്ദ്ര.
1: സഖാ വരവിന്ദൻ കയറി വരുന്നു.
2: രാജമവക്കീലേ, വിശേഷം അറിഞ്ഞു? സഖാവ് രാമചന്ദ്രൻ
1: എവിടെ? വന്നോ? കണ്ടോ?
2: വന്നു, കണ്ടു.
1: എവിടെ?
2: സഖാവ് രാമചന്ദ്രൻ നാളെ തിരുവല്ല മജിസ്ട്രേറ്റായി ചാർജ് ഏറ്റെടുക്കുന്നു.
1: ആണോ? ഞാൻ എന്തെല്ലാം തെറ്റിദ്ധരിച്ചു, എന്തെല്ലാം പറഞ്ഞുപോയി. അരുന്ന് സഖാവേ, എനിക്ക് രാമചന്ദ്രനെ കാണണം. നമുക്ക് തിരുവല്ലേക്ക് പോവാം അടുത്ത ഞായറാഴ്ച.
2: ഞായറാഴ്ച അവിടെ പോയി കളയാം. വക്കീലിന്റെ സകല ദുഃഖവും നീങ്ങി.
1: തിരുവല്ല മഹേഷ്വരി രാമചന്ദ്രൻ എവിടെ വാടക കിടത്തിന് കോലായി ഒരു സോഫയിൽ ഇങ്ങനെ കിടക്കുന്നു. ആ വീട്ടിൽ അപ്പോഴും മറ്റാരുമില്ല. ദേവലോകം, ഞാനൊരു ദേവലോകത്താണ് അത്രേ. ശരിയാണ്, ഇവിടെ കൽപ്പവൃക്ഷമുണ്ട്, ഫാദറില്ല. കാമധേനുമുണ്ട്, മദറില്ല. ശജീദേവിയുണ്ട്, എൻ്റെ ഭാര്യ ലളിത. പക്ഷെ ഞാൻ എന്താ നേടിയത് ഈ ദേവലോകത്ത്? ആരും ഒരു അറിയാതെ നടന്നൊരു കല്യാണം ഡൽഹി വെച്ച്. അച്ഛനും അമ്മയും ബന്ധുക്കളും മിത്രങ്ങളും ആരും അറിയാതെ നടന്നൊരു കല്യാണം. എന്നെ ഒറ്റയ്ക്ക് ഒരു തടവ് പുള്ളിയെ പോലെ കൊണ്ടുപോയി ഒരു മുറിക്കകത്ത് കയറ്റി. 10-15 മാന്യന്മാരുടെ മുമ്പിൽ വെച്ചൊരു കല്യാണം. മധുവിധു ആഘോഷം സിംലയിലായിരുന്നു. ഒരുപാട് കാശും പൊട്ടിച്ചു അദ്ദേഹം തന്ന പണം. പക്ഷേ വാക്കും നോക്കും ആശ്ലേഷങ്ങളും ചുംബനങ്ങളും എല്ലാം കൃത്രിമം, എല്ലാം യാന്ത്രികം. ഇന്നലെ എന്റെ ഭാര്യ ലളിത എനിക്ക് യാത്ര പറയാൻ വേണ്ടി എയർപോർട്ടിൽ വന്നിരുന്നു. സൗന്ദര്യ മത്സരത്തിൽ പോകുന്ന പോലെ അണിഞ്ഞൊരുക്കി വന്ന് ഒരു യാത്ര പറഞ്ഞു. ഞാൻ ഏകനായി. എന്തുകൊണ്ട് അവൾ എന്റെ കൂടെ വന്നില്ല? ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു? ഈ വായി നോക്കി മൈഷേട്ടിന്റെ കൂടെ വന്ന് ഈ വാടക കെട്ടിടത്ത് താമസിക്കാൻ അവളുടെ സ്റ്റാറ്റസ് അനുവദിക്കുന്നില്ല. അവൾ കെ ആർ കെ പണിക്കർ ഐസിഎസിന്റെ മകളല്ലേ? അതുകൊണ്ട് അവളുടെ ഭർത്താവ് കുറഞ്ഞ പക്ഷോ IAS ആരെങ്കിലും ആയിരിക്കണം. ഇനി ഞാൻ IAS എടുക്കുന്നവരെ തുടരും ഈ ഏകാന്തത, ഈ ഏകാന്തത. ഹലോ മിസ്റ്റർ രാമചന്ദ്രൻ, ഡു യു റിമെമ്പർ മീ?
2: കയറി വരുന്നു DSP ആനന്ദപിള്ള.
1: എന്നെ ഓർക്കുന്നുണ്ടോ?
2: സട്ടല്ലേ മിസ്റ്റർ ആനന്ദപിള്ള.
1: രാമചന്ദ്രൻ, എനിക്ക് വരാൻ കഴിഞ്ഞില്ല, ഡൽഹി വെച്ചായിരുന്നല്ലോ കല്യാണം. മിസ്സസ് എവിടെ? സർ, ഞാൻ അവളെ കൊണ്ടുവന്നില്ല. Now she is pregnant.
2: ഓഹോ, യോഗ്യനായ മകൻ ജനിക്കട്ടെ. അട്ട് സംശയം ചോദിക്കാം, തെറ്റിദ്ധരിക്കരുത് കേട്ടോ. കുടിക്കുവോ രാമേന്ദ്രൻ, കുടിക്കുവോ?
1: സർ, ഞാൻ കുടിച്ചിട്ടുണ്ട്. ഡൽഹി വെച്ച് പാർട്ടികളിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ കുടിച്ചിട്ടുണ്ട്.
2: ഗുഡ്, അപ്പോ നമുക്ക് തമ്മിലൊന്ന് കൂടാം അല്ലേ? സമയമുണ്ടല്ലോ.
1: ഇല്ല സർ, സമയമില്ല. ഞാൻ 3 മാസം കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. ഡൽഹിക്ക് പോവാണ് IAS പഠിക്കാൻ.
2: പോണം പോണം പോണം, പഠിക്കണം പഠിക്കണം, പഠിച്ച് പഠിച്ച് പിടിച്ച് പിടിച്ച് കയറണം. ഹലോ, അപ്പൊ സമയമുണ്ടല്ലോ, പിന്നെ ഞാൻ വരാം. 3 മാസത്തെ കൂടെ കൂടെ കാണാം. അനന്തപിള്ള പോയി. രാമചന്ദ്രൻ ഭക്ഷണം കഴിഞ്ഞ് ചാഞ്ഞു കിടന്നു. ഉച്ച മയക്കത്തിൽ അങ്ങനെ കിടക്കും. ഇതാ ഒരുത്തൻ ചോദിക്കാതെയും പറയാതെയും ഇടക്കിടക്ക് മറിയിൽ കയറി ചെല്ലുന്നു. ചെന്ന് അടുത്തങ്ങിരുന്നു.
1: രാമേന്ദ്ര, സഖാവേ, ഡാ മഹേഷേട്ടെ.
2: രാമേന്ദ്രൻ മിഴി തുറന്നു. രാമേന്ദ്രൻ ഞെട്ടി എഴുന്നേറ്റു. അതെ, അരവിന്ദൻ തന്നെ. നീ എന്തിനെ പരിഭ്രമിക്കുന്നത്? ഞാൻ നിന്നെ കാണാമെന്നാളാ. എടാ, നമ്മുടെ സഖാക്കൾക്കൊക്കെ വലിയ അഭിമാനം. അവരൊക്കെ പറയുന്നത് ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ഒരുത്തൻ ജുഡീഷ്യറി കയറി പറ്റിയല്ലോ, അതാണ് അവരുടെ സന്തോഷം. നീ എന്താ മിണ്ടാത്തത്? എന്താ ദുഃഖം കുനിച്ചിരിക്കുന്നത്?
1: ഞാനിപ്പോ കമ്മ്യൂണിസ്റ്റ് അല്ല, തിരുവല്ല മജിസ്ട്രേറ്റാ. വളരെ പാടുപെട്ടി ജോലി കിട്ടാൻ. പോലീസ് വെരിഫിക്കേഷൻ രക്ഷപ്പെടാൻ വളരെ പ്രയാസപ്പെട്ടു. എനിക്കിനി നിങ്ങളുടെ ഒക്കെ ബന്ധമുണ്ടെന്നറിഞ്ഞാൽ ഈ ജോലി സ്ഥിരപ്പെടണമെന്നില്ല. അതുകൊണ്ട് ദയവായി നിങ്ങളാരും ഞങ്ങളാരും ഒന്ന് ശല്യം ചെയ്തല്ലയോ. ഇല്ലടാ, ഇത് അറിഞ്ഞിട്ടാണ് അവന്ന് നിന്നെ ഒന്ന് കണ്ടിട്ടങ്ങ് പോവാതെ വിചാരിച്ചു. പിന്നെ ആ ടോർച്ച് ലൈറ്റ് അങ്ങ് കൊടുത്തില്ലല്ലോ.
2: ടോർച്ച് ലൈറ്റ്?
1: അതെ, ഞെക്ക് വിളക്ക്, ഞെക്ക് വിളക്ക്. ഓർമ്മയില്ലടാ,
2: അന്ന് നിന്നെ ചന്തുക്കുട്ടിയുടെ കുടലിൽ കൊണ്ട് ഞാൻ ഒളിവിലെത്തി. നീ രായ്ക്ക് രാമാൻ അവിടെ ഇറങ്ങി ഓടി ചന്തുക്കുട്ടിയുടെ ആ ടോർച്ചും മോട്ടിച്ചുണ്ട്.
1: രാമേന്ദ്രൻ എഴുന്നേൽക്കുന്നു. കോട്ടിന്റെ പോക്കറ്റിൽ നിന്ന് 10 രൂപ കൊണ്ടെടുത്തു. അരവിന്ദന്റെ കൈവെള്ള വെച്ചു കൊടുത്തു. ചന്തുക്കുട്ടിക്ക് ടോർച്ച് മടിച്ചു കൊടുക്ക.
2: അരവിന്ദൻ നോട്ട് ചുരുട്ടിക്കൂട്ടുന്നു.
1: അടുത്തിയത് കുത്തിനെ പിടിച്ചു കടുപ്പിച്ചു.
2: ഷർട്ടിന്റെ പോക്കറ്റിൽ കുത്തി തിരികെ ഇരിക്കട്ടെ. തിരുവല്ല മഹേഷ്വരി രാമേന്ദ്രന് അരവിന്ദന്റെ സംഭാവന 10 രൂപ. നീ ഇത്ര ചെറുതായി പോയല്ലോടാ മനുഷ്യനാൽ. ഇങ്ങനെ തപ്പതിക്കാവോ? ഞാൻ പോവുക. പിന്നെ മറ്റേ കാര്യം.
1: ഏത് കാര്യം?
2: രാജമ്മയുടെ കാര്യം.
1: രാജമ്മയുടെ കാര്യം ഞാൻ രാജമ്മയോട് പറഞ്ഞോളാം. തനിക്കെന്താ കാര്യം?
2: എനിക്ക് കാര്യം ഉണ്ടടാ. അവൻ ഞങ്ങളെ പാർട്ടി സഖാവാണ്. നീ അവളെ പറഞ്ഞു വഞ്ചിച്ച് പാട്ടിലാക്കല്ലാ. അന്ന് ആ മീറ്റിംഗിന് വന്ന് എറണാകുളത്ത് വെച്ചന്ന് രാത്രി കാട്ടിക്കൂട്ടിയതിന്റെ പോക്കർത്തനം അടിച്ചതിന്റെ പല്ല് വഴിക്കണം. മര്യാദക്ക് നീ അവളെ കല്യാണം കഴിക്കണം, ഇല്ലെങ്കിലേ ഭീകരമായിട്ടേ അവൾ നിന്നെ പഠിക്കും. സത്യാഗ്രഹത്തേക്കും അരവിന്ദനാ പറയുന്നത് ഓർമ്മിച്ചോ?
1: തിരുവല്ല മഹിഷിട്ട് രാമേന്ദ്രൻ ഈയിടെയായിട്ട് നല്ല ഉറക്കം കിട്ടുന്നില്ല. സ്വപ്നത്തിൽ കാണുന്നെല്ലാം ജാഥയും കൊടികളും മുദ്രാവാക്യം വിളിയും ആൾക്കൂട്ടവും.

0: മരം പോലെ. എങ്ങനെ രണ്ടാഴ്ച കഴിഞ്ഞിരിക്കുന്നു. ഒരു ദിവസം അരവിന്ദൻ വക്കീൽ ഓഫീസിൽ ചെന്നു. വക്കീല് പരിഭവിച്ചു.
1: നല്ലയാളാ, കഴിഞ്ഞ ഞായറാഴ്ച തിരുവല്ലയ്ക്ക് പോവാന്ന് പറഞ്ഞത്, പിന്നെ എവിടെയായിരുന്നു സഖാവിയെ? കണ്ടില്ലല്ലോ.
0: വക്കീൽ അദ്ദേഹം ക്ഷമിക്കണം, എനിക്കൊരു അബദ്ധം പറ്റി. ഞാനിത് ഇടയ്ക്ക് ഒറ്റയ്ക്ക് തിരുവല്ല വരെ ഒന്ന് പോയി.
1: കണ്ടോ?
0: കണ്ടു.
1: ആളെങ്ങനുണ്ട്?
0: തന്നെ ഉദ്യോഗസ്ഥൻ. ഇരിപ്പിലും നടപ്പിലും തലപിടുത്തത്തിലും എല്ലാം തനി മജിസ്ട്രേറ്റ്.
1: എന്ത് പറഞ്ഞു? എന്നെ കുറിച്ചല്ലോ പറഞ്ഞു. പിന്നെ നിങ്ങളെ കുറിച്ചല്ലേ പറഞ്ഞത്? എന്ത് പറഞ്ഞു?
0: ഞാനിപ്പൊ കമ്മ്യൂണിസ്റ്റ് അല്ല, തിരുവല്ല മജിസ്ട്രേറ്റാ. നിങ്ങൾ അലവലാദികൾ ആരും തന്നെ ശല്യം ചെയ്യരുത്.
1: എന്ത്, രാമേന്ദ്രൻ പാർട്ടി വിട്ടുന്നു?
0: പാർട്ടി മാത്രമല്ല വിട്ടത്, രാമേന്ദ്രൻ രാജ്യമായി ചതിച്ചു.
1: എങ്ങനെ?
0: ഡൽഹിയിൽ കെ ആർ കെ പണിക്ക് രഹസ്യസിന്റെ മകളെ എന്നെ കല്യാണം കഴിച്ചു.
1: രാജമ്മ തലചുറ്റി വീണില്ല, മാറത്തടിച്ച് കരഞ്ഞില്ല, വിളറി വെളുത്തൊരു ജീവശം പോലെ നിൽക്കുന്നു. അരവിന്ദൻ സഖാവേ, പേടിക്കണ്ട, ഞാൻ ആത്മഹത്യ ചെയ്യില്ല. ഞാൻ മാറിന്ന് കരയാൻ പോകുന്നില്ല. ഞാൻ ഉറച്ചു നിൽക്കും, ഞാൻ കമ്മ്യൂണിസ്റ്റ് കാര്യമാണ്. പക്ഷെ രാമേന്ദ്രൻ ഇത്ര ഹൃദയശൂന്യനായിപ്പോയല്ലോ, മനസ്സിലായല്ലോ. ദുഷ്യന്തന്റെ പ്രേമസാഗരത്തിന്റെ ആഴം മനസ്സിലായല്ലോ. സഖാവേ, അവനെ വിടാൻ പാടില്ല.
0: സഖാവ് രാജമ്മ, അവന്റെ പണിക്ക് കൊടികുത്തണം.
1: ഇല്ല, ഞാനില്ല, ഞാനതിനില്ല. രാമേന്ദ്രന് മേൽ ചെറുതെറിപ്പിക്കണമെങ്കിൽ ഞാനും ചെളി കിടക്കണ്ടേ?
0: പിന്നെന്ത് ചെയ്യാൻ പോകുന്നു?
1: ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ആ പെണ്ണിന്റെ മേലാസം കിട്ടിയെങ്കിൽ മംഗളാശംസ അയക്കുമായിരുന്നു.
0: മറന്നു കളയൂ സഖാവേ, മംഗളാശംസ ഒരളിഞ്ഞ പ്രേമം. ഇതാണ് അവന്റെയൊക്കെ പ്രേമം, ഒരു പ്രേമകുമാരൻ.
1: ആ പ്രേമകുമാരന് തീരെ ഉറക്കം വരുന്നില്ല. രാമേന്ദ്രൻ അകപ്പാടുകളുടെ പേടി. ഇതൊക്കെ ഡൽഹിയിൽ അറിഞ്ഞാൽ, ഇതൊക്കെ ഫാദറിൽ അറിഞ്ഞാൽ.
0: ലൈറ്റ് ഇട്ട് നോക്കുന്നുണ്ട്, ആരെങ്കിലും പഠിക്കൽ സത്യാഗ്രഹത്തിൽ കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ടോ? എന്തൊരു മനപ്രയാസം.
1: എല്ലാ പ്രയാസവും മാറും. ഇതാ, ഇതൊരു ഡോസ് അങ്ങോട്ട് അടിച്ചാട്ടെ.
0: ശിവരാമുള്ള ഒരു സാധനം കൊണ്ടു കൊടുത്തു, അത് മേടിച്ചു കഴിച്ചപ്പോ ശരിയാണ്, സുഖമുണ്ട്. അനന്തം പിള്ളയും വരുന്നുണ്ട്, 3 മാസത്തിനകം കൂടെ കൂടെ കാണുന്നുണ്ട്. ഒരു ദിവസം അനന്തപിള്ള ഒറ്റയ്ക്കല്ല വന്നു, അയാൾ കാറിൽ ഇറങ്ങുമ്പോ 2 അപ്സരസുകൾ പിന്നാലെ.
1: രാമേന്ദ്രൻ എവളെ അറിയോ? എന്റെ പെങ്ങളാണ് രംഭ. ഇത് എന്റെ സിസ്റ്ററല്ല, മാലാ മാരാർ. ഇന്ന് ഞങ്ങളുടെ കല്യാണം കൊണ്ട് ചെങ്ങുന്നു വെച്ച്. നീയും കൂടെ വരണം, ഒരു മൈഷേട്ടുണ്ടെങ്കിൽ കല്യാണത്തിന് ഗൗരവമുള്ളൂ.

ആ കാറിനകത്ത് ഒരു പൊതിയിരിപ്പുണ്ട്, പെങ്ങളി എന്ന് ഞെരുത്തോണ്ട് വാ. രംഭ ചെന്ന് പൊതി കൊണ്ടുവന്നു, അഴിച്ചു. അഴിച്ചു നോക്കിയപ്പോ രണ്ട് പിച്ചിപ്പൂമാല. മലമരാർ, ഇതിലൊരെണ്ണം എടുത്ത് രാമേന്ദ്രന്റെ കഴുത്തിലിട്. രംഭ, ഈ മാല എന്റെ കഴുത്തിലിട്. രണ്ട് സ്ത്രീകൾ രണ്ട് പുരുഷന്മാരുടെ കഴുത്തിൽ മാല ചാർത്തുന്നു. ഇപ്പോൾ നമ്മൾ വിവാഹിതരായി, മനസ്സിലായല്ലോ. രണ്ട് നവദമ്പതികൾ ദാ രണ്ട് മുറിയിൽ കയറി പോകുന്നു. മുറിയുടെ വാതിൽ അടയുന്നു. വാച്ചർ കാവലിരിക്കുന്നു. വാച്ചർ ഇങ്ങനെ പലർക്കും കാവലിരുന്നിട്ടുള്ളവനാ. അനന്തപിള്ള കൊടുത്ത് ഒരു ഡോസ് അടിച്ചപ്പോ വാച്ചർക്കൊരു രസം. അയാൾ നൃത്തം ആരംഭിച്ചു.

0: വിവാഹം.
1: രാമേന്ദ്രൻ ഡൽഹിക്ക് പോയി ISന് പഠിക്കാൻ. പഠിത്തം പഠിത്തം പഠിത്തം, രാവകളില്ല പഠിത്തം. ഒരു ദിവസം രാത്രി കിടക്കമുറിയിലായിരുന്നു അയാളുടെ ഭാര്യ അയാളുടെ വിരൽ തലോടിക്കൊണ്ട് ചോദിച്ചു,
0: മോതിരയോടെ ഞാൻ അണിച്ച വൈരമോതിരയോടെ?
1: ആ അത് പറയാൻ വിട്ടുപോയി, അത് തിരുവല്ലയിലെ കുളിമുറിയിലേക്ക് വല്ല പെരിച്ചാഴിയും മറ്റും അടിച്ചോണ്ട് പോയെന്നും വരാം.
0: സത്യം പറയും, മോതിരം ആർക്ക് കൊടുത്തു?
1: സത്യമല്ലേ പറഞ്ഞത്, പക്ഷേ രാമേന്ദ്രന്റെ മനസ്സിൽ ചെങ്ങന്നൂർ TV യിലെ ഗാന്ധർവ വിവാഹം.

0: സത്യം പറയൂ, ഓരോ ആർക്കും കൊടുത്തു പറയൂ.
1: സത്യമല്ലേ പറഞ്ഞു?
0: അല്ല, ആർക്കോ കൊടുത്ത
1: എങ്കിൽ എന്റെ രഹസ്യ ഭാര്യക്ക് കൊടുത്തെന്ന് വെച്ചോളൂ. എന്താ, നീ എന്നെ തൂക്കിക്കൊന്നു കളയോ?
0: ഇല്ല, എനിക്ക് തൂക്കിക്കൊല്ലാൻ അവകാശമുണ്ടോ? പക്ഷെ എനിക്ക് തൂങ്ങാൻ അറിയാം.
1: ആഹാ, എങ്കിൽ അങ്ങ് തൂങ്ങിക്കളവട്ടെ. രാമചന്ദ്രൻ, അതല്ല. എന്താ മോളെ ഇവിടെ ബഹളം? മോതിരം മോതിരം മോതിരം, ഇതാ കുറെ കൂടെ വില കൂടിയ വൈരമോതിരം. രാമേന്ദ്രൻ, ഞാനിപ്പോ വിളിച്ചത് അടുത്ത ആഴ്ച നമുക്ക് കോട്ടയത്തിന് പോകണം, എന്റെ ജന്മദിനം. രാമേന്ദ്രനും കുടുംബവും പണിക്കരും കുടുംബവും കോട്ടയത്തെത്തി. അടുത്ത ദിവസം അനന്തമ്പിള്ള ചെന്നു. അനന്തമ്പിള്ള ഒറ്റയ്ക്കല്ല, കാറ് നിറയെ പെണ്ണുങ്ങൾ കേട്ടോ. അനന്തമ്പിള്ള കല്യാണം കഴിച്ചിട്ടില്ല, പുള്ളിക്കാരൻ്റെ കൊച്ചു ഗോപാലകൃഷ്ണൻ അങ്ങനെ കഴിഞ്ഞു കൊടുക്കാണ്.
0: സാർ, ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്ന എറണാകുളം ലേഡീസ് ക്ലബിന്റെ ഭാരവാഹികൾ. ഇവർക്ക് കുറച്ച് പൈസ പിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു കോട്ടയത്ത് വന്നു. ഞാനൊന്ന് കറങ്ങി, 1200 രൂപ കിട്ടി വന്നീരാരും. അതെ, മിസ്റ്റർ രാമേന്ദ്രൻ 250 രൂപ ഒരു ടിക്കറ്റ് എടുത്തോളൂ, ഫാമിലി ടിക്കറ്റ്. നമുക്ക് കുടുംബസഹിതം പോകണം അടുത്ത വെള്ളിയാഴ്ച. മിസ്സസ് എവിടെ?
1: വിളിക്കാം.
0: ലളിത
1: ഗർഭപരാലസയായ ലളിത വരുന്നു. മാലാമാരാർ പരിചയപ്പെട്ടോളൂ. ഇതാ മിസ്സസ് രാമേന്ദ്രൻ. പരിചയപ്പെടാൻ മാലാമാരാർ കൈനീട്ടുന്നു. രാം മിസ്സസ് രാമേന്ദ്രന്റെ മുഖം വിളർന്നു. അവൾ കണ്ടു തന്റെ മോതിരം, തന്റെ നഷ്ടപ്പെട്ട വൈരമോതിരം ഇതാ മാലാമാരാരുടെ വിരലിൽ കിടക്കുന്നു. ലളിത ഭർത്താവിന്റെ മുഖത്ത് നോക്കി ഭർത്താവ് പുറന്തിരിഞ്ഞെന്ന് റേഡിയോ ഓൺ ചെയ്യുന്നു.
0: രാമേന്ദ്രൻ, ഞാൻ പോയിട്ട് വരാം. വെള്ളിയാഴ്ച ഞാൻ കാറുമായിട്ട് വരും. ഒരുമിച്ച് പോകണം. അനന്തമ്പിള്ള കൃത്യമായിട്ടും പറഞ്ഞ പോലെ കാറും കൊണ്ട് വന്നു. പക്ഷേ രാമേന്ദ്രനെ കുടുംബസഹിതം കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അകത്ത് വഴക്ക്, ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്ക്. ലളിതയ്ക്ക് മനസ്സിലായി, ഈ മനുഷ്യന്റെ കൂട്ടു നല്ലതല്ല. ഈ മനുഷ്യൻ തന്റെ തന്റെ ഭർത്താവിനെ കൊണ്ടുവന്ന് കുഴിച്ചാടിച്ചു.
1: ഭാര്യയെ കഴുത്തിൽ പിടിച്ച് തള്ളും തള്ളി രാമേന്ദ്രൻ പുറത്തിറങ്ങി വന്നു. രാമേന്ദ്രന്റെ ആശാന്റെ വണ്ടി കയറി അനന്തമ്പിള്ള വണ്ടി വിട്ടു. കോട്ടയത്തിന് പോകും, കോട്ടയത്തിന് എറണാകുളത്തിന് പോവാണ്. ഇടേ രാമേന്ദ്ര, നീന്തടാ. ഒരു നേരം പാമ്പ ചത്ത കാക്കാന്റെ കുട്ടിക്ക് സന്തോഷമായിട്ടിരിക്കടാ. നിന്റെ ഭാര്യ വരാഞ്ഞ് നന്നായി. നിന്നെ സന്തോഷിപ്പിക്കാൻ എറണാകുളത്ത് ഒരാൾ അണിഞ്ഞൊരുങ്ങി കാത്തിരിപ്പുണ്ട്. മാലാമാരാർ, നീ ഇന്ന് അവൾക്ക് എന്ത് കൊടുക്കടാ?
0: എന്റെ ആശാനെ പിണങ്ങി ഇറങ്ങിയതുകൊണ്ട് ഞാൻ ഒന്നും എടുത്തില്ല.
1: ഛേ, അത് ശരിയല്ല. അവൾക്ക് എന്തെങ്കിലും കൊടുക്കണം. വെറുതെ ചോട് വിട്ടത്, ഇതാ 100 രൂപ നോട്ട് കയറിക്കട്ടെ.
0: ശമ്പളം കിട്ടുമ്പോ തിരിച്ചെന്നാ പോരെ.
1: പോടാ, നിന്റെ ശമ്പളം, നീ ഒരു ശമ്പളക്കാരൻ. എടാ, നിന്റെ 1 മാസത്തെ ശമ്പളം 1 ദിവസത്തെ കുടിക്കൊണ്ടോടാ, ഉണ്ടോടാ. രാമേന്ദ്ര, ഈ 100 രൂപ എനിക്ക് 10 പൈസയ്ക്ക് തരികയാണ്. നിനക്ക് കാശ് കാണണോ? ഈ വണ്ടിയുടെ ഡിക്കിലിരിപ്പുണ്ട്. കാശല്ല, കള്ളപ്പൊന്ന്. 75 ബാർ ഉണ്ട്, 75 ബാർ. നീ ബിസിനസ് പഠിക്കണമെങ്കിൽ എന്റെ കൂടെ ചേർന്നു, നീ എന്റെ ശിഷ്യനായിക്കോളൂ. അവർ എറണാകുളത്തെത്തി. അന്ന് രാത്രി സഖാവ് രാജമ്മ ഒരു ഇലക്ഷൻ പ്രചരണ യോഗത്തിൽ സംസാരിച്ചിട്ട് വീട്ടിലെത്തുമ്പോൾ വളരെ ഇരുട്ടിപ്പോയി. മുറ്റത്തൊരു സ്കൂട്ടർ. അവൾ അകത്ത് കയറ്റി നിന്നപ്പോൾ സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ കാത്തിരിക്കുന്നു.
0: ആരാണ്? മനസ്സിലായില്ലല്ലോ, എവിടുന്ന് വരുന്നു?
1: എന്റെ പേര് രവീന്ദ്രൻ. വക്കീലിനെ കാണാൻ വന്നതാ.
0: എന്താ കാര്യം?

0: അഡ്വക്കേറ്റ് ശങ്കരമേനോൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ.
1: അഡ്വക്കേറ്റ് ശങ്കരമേനോൻ ഒന്നും എന്നോട് പറഞ്ഞില്ലല്ലോ.
0: പറഞ്ഞിട്ടുണ്ട്. ഇല്ല, ഓ അപ്പോ എന്നെ കൊണ്ട് തന്നെ പറയിക്കണം, നിർബന്ധമായിരിക്കാം. പറയാം.
2: വിവാഹ ജീവിത സഖിയായി നിന്നെ വിളിക്കുവാൻ ഞാൻ വന്നു.
0: ഓ അത് ശരി, ഇപ്പോൾ ഞാൻ ഓർക്കുന്നു.

0: എനിക്കെല്ലാം അറിയാം. രാജമ്മയെ അനാഖ്രാത അല്ലാതെ അക്കിത്തത്ത് രാമചന്ദ്രൻ ഡൽഹിയിലുണ്ട്. അയാൾ ഐ എസ് പാസ്സായി. പിന്നെ കെ ആർ കെ പണിക്കൻ്റെ മരുമകനായതുകൊണ്ട് പെട്ടെന്ന് സെലക്ഷൻ കിട്ടി സബ് കളക്ടറായിട്ട്. അതും കേരളത്തിലേക്ക്, പാലക്കാട് ജില്ലയിലേക്ക്. രാമചന്ദ്രൻ ഇങ്ങോട്ട് വരാൻ വല്ലാത്തൊരു വൈമനസ്യം. എലക്ഷൻ കഴിഞ്ഞു, കേരളത്തിൻ്റെ കടുജൂൽ മന്ത്രിസഭ അധികാരത്ത് വന്നു. ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ ആകർഷിച്ച മന്ത്രിസഭ അധികാരത്ത് വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് രാമചന്ദ്രൻ ഇങ്ങോട്ട് വരാൻ വല്ലാത്ത വൈഷമ്യം. പിന്നെ ഫാദർലാണ് നിർബന്ധം സഹിക്കവയ്യാതായപ്പോൾ ഒരു ദിവസം രാവിലെ രാമചന്ദ്രനും ഭാര്യയും കുഞ്ഞും പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ വന്നിറങ്ങി. ഒരു ഷുപ്പ് മേനോൻ അവരെ കൂട്ടിക്കൊണ്ടുപോയി കൂറ്റനൊരു കെട്ടിടത്തിൽ കുടിയിരുത്തി. പോകാനത്ത് മേനോൻ പറഞ്ഞു, ഫാദർലൈ ഞാനും ക്ലാസ്മേറ്റ്സാണ്, ഇഷ്ടം നേരത്തെ ഇൻഫർമേഷൻ തന്നു, അങ്ങനെ എല്ലാം അറേഞ്ച് ചെയ്യാൻ കഴിഞ്ഞു. പിന്നെ ഈ വീട്ടിലൊരു ചെറിയ കുറവുണ്ടെന്ന് എനിക്കറിയാം, ഒരു മെയിൻ സെർവന്റിന്റെ കുറവുണ്ട്, ഒരു വേലക്കാരുടെ കുറവ്. നാളെ ഈ സമയത്ത് കൊണ്ടുവന്നിരിക്കും, ഇല്ലെങ്കിൽ ഷുപ്പ് മേനോൻ ജീവിച്ചിരിപ്പില്ല എന്ന് കരുതിക്കോളൂ. ഷുപ്പ് മേനോൻ പോയപ്പോ രാമേന്ദ്രൻ ചോദിച്ചു,
1: ലളിത എന്താ സംസാരിച്ചു? ആ മനുഷ്യരോട് മിണ്ടാഞ്ഞ എന്താ? ഇതൊക്കെയാണെന്നാണ് നിങ്ങളുടെ ഡൽഹി മര്യാദ? ആ മനുഷ്യൻ എന്തു പാടുപെട്ട് നോക്കേണ്ടി? ശരിയാണ്, ഞാൻ മറ്റൊരു കാര്യം ആലോചിച്ചു പോയി.
0: എന്താ മറ്റൊരു കാര്യം?
1: ഒന്നുമില്ല, പാലക്കാട്ട് നിന്ന് എറണാകുളത്തേക്ക് എത്ര കിലോമീറ്റർ ദൂരമുണ്ട്?
0: ലളിത എനിക്ക് സ്വൈരം തരില്ല അല്ലേ?
1: ഞാൻ നിങ്ങൾക്കൊരു സ്വൈരക്കേടാണല്ലോ എപ്പോഴും.
0: ലളിത ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ നിന്റെ നിന്റെ തന്റെ അടിമയല്ലാണ്. ഞാൻ പാലക്കാട് സബ് കളക്ടർ ആണ്. സബ് കളക്ടർ? അച്ഛൻ ഇല്ലാതെ ഞാൻ കാണാറുണ്ട് സബ് കളക്ടർ.
1: നിന്റെ തന്തയുടെ വൈഭവം കണ്ടല്ല ഞാൻ ഐ എസ് പാസ്സായത്, പഠിച്ചിട്ടാ മനസ്സിലായോ? നിന്റെ തന്തയുടെ വൈഭവം കണ്ടല്ല, വൈഭവക്കാരൻ. അച്ഛനെ ആക്ഷേപിക്കാനല്ല എന്നെ വിളിച്ചോട്ട് വന്ന്, എന്നെ വലിച്ചോട്ട് വന്ന്. എന്റെ അച്ഛനെ
0: ആരെ ആക്ഷേപിക്കാനല്ല, നിന്നെ ഒന്ന് അനുസരിപ്പിക്കാനടി.
1: ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, ഓർമ്മ വേണം. നിങ്ങളോ?
0: നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ആക്ഷേപമായിരിക്കും.
1: എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്.
0: എഴുന്ന കുഞ്ഞിനെ എടുത്തങ്ങ് നടന്നു.
1: നിങ്ങളെയും
0: സാരിക്ക് പിടിച്ചു. നീ എന്നെ വഴങ്ങി ജപിക്കുന്നുണ്ടോ?
1: എന്റെ ഭാര്യയെ അനുസരിച്ച് ജീവിക്കാൻ തയ്യാറുണ്ടോ? ഇല്ലെങ്കിൽ തന്നെ ഞാൻ ഒതുക്കും. പിന്നെ ഒതുക്കും, അങ്ങനെ എറണാകുളത്ത് പോയ ഒതുക്കത്തേ ഉള്ളൂ. മാലാമാലാരത്തൊക്കെ ഒതുക്കത്തെ, എന്നെ ഒതുക്കത്തില്ല. അവളെ ഏതാ? അവൾക്കല്ലേ എന്റെ മോതിരം നിങ്ങൾ കൊണ്ടിട്ട് കൊടുത്തത്? ആ വേശിക്കല്ലേ എന്റെ മോതിരം കൊണ്ടിട്ട് കൊടുത്തത്?
0: ലളിതയുടെ മുഖത്തിന് അടിപൊട്ടി.
1: അച്ഛാ അച്ഛാ അച്ഛാ,
0: ലളിത കുഞ്ഞിനെ താഴെ നിറഞ്ഞു അടുത്തി വന്നു.
1: തല്ല് തല്ല്, നന്ദി കേട്ട മൃഗമേ, തല്ല്.
0: അയാൾ ഭാര്യയുടെ ഇരു കവളിലും എന്നെ അനുസരിപ്പിക്കാൻ നോക്കുന്നോടി.
1: കുട്ടി വാവിട്ട് കഴിയുന്നു. എഴുന്ന കുഞ്ഞിനെ എടുത്ത് ഒരു കൊടുങ്കാറ്റ് മാറി അവൾ പുറത്തേക്ക് പോയി. രാമേന്ദ്രൻ ഇറങ്ങി നോക്കുമ്പോ ഭാര്യ വളരെ ദൂരെയായി കഴിഞ്ഞിരിക്കുന്നു. ചെന്ന് ടാക്സി ഡ്രൈവറോട് സംസാരിക്കുന്നു. അവൾ ടാക്സി കയറി കഴിഞ്ഞു, ആ വണ്ടി നീങ്ങി കഴിഞ്ഞു. ലളിതേ, അവൾ പോയി, പോയിട്ട് വരട്ടെ. അഹങ്കാരി, അവിടെ വിചാരം ഞാൻ പറയുന്നില്ലെന്നാണ്. ഞാൻ ആരുടെ അടിമയല്ല, ഞാൻ ആരുടെ അനുശേഷം പട്ടിയല്ല, ഞാൻ കേൾക്കെ പഠിക്കുന്ന സണ്ണില്ല മാത്രമാണ്.
0: അടുത്ത ദിവസം അയാൾ ജോയിൻ ചെയ്യുകയാണ്, അധികാരത്തിലേർക്കാണ്. അത് രാവിലെ ഉണർന്നു.
1: സബ് കളക്ടർ ഉണ്ടോ? ഷുപ്പ് മേനോൻ
0: വരുന്നു. ഷുപ്പ് മേനോൻ?
1: ആ മേനോ വരണം. മിസ്സിസ് എവിടെ?
0: അവൾ ഉറക്കുവാ, മോളിലുണ്ട്.
1: വിളിക്കണ്ട, ചോദിച്ചതേ ഉള്ളൂ. ക്ഷീണം കാണുമല്ലോ, ട്രെയിൻ ജേണി ആണല്ലോ, റിലാക്സ് ചെയ്യട്ടെ. ഇന്നല്ലേ ജോയിൻ ചെയ്യുക? മെയിൽ സെർവന്റിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ നിൽക്കുന്നു അമ്മിണി, കല്ലേക്കുളങ്ങര അമ്മിണി. കല്ലേക്കുളങ്ങര അമ്മിണി, കാണാൻ അഴകുള്ള അമ്മിണി, കണ്ണുനയാലെ കവിത കുറിക്കും കലാകാരിയാണ് അമ്മിണി. നായര, നമ്മുടെ അടുക്കളയ്ക്ക് ഏറ്റവും വിരോധമല്ല നായര. അമ്മിണി അടുക്കളയ്ക്ക് ചെല്ല്. അവൻ ഷുപ്പ് മേനോൻ പോകുന്നു. എന്നാണാവോ രണ്ടുപേരും കൂടി ഇനി നമ്മുടെ കുപ്പപ്പാട്ടിലൊക്കെ നിലനിൽക്കുക?
0: മേനെ, സമയമുണ്ടല്ലോ, ഞാൻ വരാം.
1: ഷുപ്പ് മേനോൻ പോയി, രാമേന്ദ്രൻ അടുക്കളയിലെത്തി. അമ്മിണി, ഇവിടെ എന്തൊക്കെയാ വേണ്ടത് നോക്ക്. കൊച്ചമ്മ എവിടെ?
0: ആ, അവൾ ഉറക്കമാണ്, മുകളിലുണ്ട്. വിളിക്കണ്ട, എനിക്കൊന്ന് കുളിക്കണം, കുറച്ച് വെള്ളം കോരിയിട്. അമ്മിണി വെള്ളം കോരിയിട്ട് ആ സമയത്ത് രാമേന്ദ്രൻ കുളിമുറിക്കകത്ത് കടന്നു ചെന്നു. അമ്മിണി പുറത്തിയാടി.
1: അമ്മിണി സുഖപ്പെടുന്നുണ്ടോ? മേശപ്പുറത്തിരിപ്പുണ്ട്.
0: അമ്മിണി സോപ്പും കൊണ്ടൊന്ന് വാതക്ക നിൽക്കുന്നു.
1: സോപ്പ്? എന്താ സോപ്പ്? നീ കയറിയോ? നാണോ ഞങ്ങത്ത് കൊണ്ടുവരാൻ? അയ്യോ, കൊച്ചമ്മ അറിഞ്ഞാൽ.
0: കൊച്ചമ്മ ഇവിടെ ഇല്ല, നീ കയറിയോ. വാതില്ലാരോ തട്ടി വിളിക്കുന്നു. ചില സമയത്തൊക്കെ ചില സന്ദർശകര്. രാമേന്ദ്രൻ ചെന്ന് കേറ്റു പറഞ്ഞു. ഇതാ ആശാൻ അനന്തപിള്ള, ഹലോ മിസ്റ്റർ ദാമയേന്ദ്രൻ, നീ ഇന്നലെ വന്നല്ലേ? എന്താ ഫോൺ ചെയ്യാഞ്ഞത്? നിന്റെ മിസ്സസ് എവിടെ? ആ ശനി, ഞാൻ അവളെ കോട്ടയത്തിന് അയച്ചു.
1: ഗുഡ്, അപ്പൊ സ്വാതന്ത്ര്യം കുടിക്കാമല്ലോ ആയിട്ട്.
0: ഇതാ ഇത് രണ്ട് കുപ്പിയോട്ട് ഇരിക്കട്ടെ, ഞാൻ വരാം. അനന്തപിള്ള പോയി, രാമേന്ദ്രൻ ഗേറ്റടച്ച് കുറ്റിയിട്ടു. അന്ന് രാമേന്ദ്രൻ ജോയിൻ ചെയ്തു, ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്തു. വൈകിട്ട് അനന്തപിള്ള വന്നു, രണ്ടുപേരും കൂടി കുടി തുടങ്ങി. ആശാനെ,
1: ഞാൻ ഈ സാഹചര്യത്തിൽ എന്ത് വേണം? ഞാൻ ആരുടെ അടിമയല്ല ആശാനെ. ഞാൻ ഇവരുടെ ബന്ധം ഒഴിയും, ഈ ലളിതയുടെ ബന്ധം ഞാൻ ഒഴിയും.
0: എടാ രാമേന്ദ്രൻ, അത് ശരിയല്ല. നീ കോട്ടയത്തിൽ നിന്ന് നിന്റെ ഭാര്യയുടെ കാല് പിടിച്ച് കരയണം. സ്നേഹമുള്ള ഭർത്താവ് അഭിനയിക്കണ. ഏത് ഭാര്യയാണ് വഴങ്ങി വീഴാത്തത്? ആശാനെ, നമുക്ക് ആശാൻ പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു. ആശാൻ, ഈ പെണ്ണിനെ ഇവിടെ ഒറ്റക്കിട്ടിട്ട് അവളെ കൂടെ വിളിച്ചോടാ. നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്ത തറവട്ട് വിടുമ്പോൾ കോട്ടയം.
2: അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ രാമേന്ദ്രന്റെ കാർ ആലുവ ടിവിയുടെ പോറ്റിക്കൊയിച്ചു നിന്നു.
0: ആശാനും ശിഷ്യന് പറഞ്ഞു. പിന്നാലെ പരിങ്ങി പരിങ്ങി ആ വേലക്കാരി അമ്മണി നേരം പുലർന്നു വരുന്നു.

0: തിരുനക്കര ക്ഷേത്രത്തിലെ തിരുവേങ്കട സുപ്രഭാതം കേട്ടുകൊണ്ടാണ് ആശാനും ശിഷ്യനും അമ്മിണിയും കയ്യാലയ്ക്ക് ഭവനത്തിലെത്തിയത്. ഇതാ ഉമ്മറത്ത് നിൽക്കുന്നു രാമചന്ദ്രന്റെ അച്ഛൻ ഗോപാലമേനോൻ, പേരക്കിടാവിനെ മാറോട് ചേർത്ത് പിടിച്ച്.
1: അച്ഛനെപ്പോ വന്നു?
0: ഞാൻ ഇന്നലെ വന്നു. നിനക്ക് എന്നെ മനസ്സിലായോ? എന്നെ കണ്ടിട്ട് നിന്റെ അച്ഛനെ പോലൊക്കെ തോന്നുന്നോ? ലളിത ഇന്നലെ അവിടെ വന്നിരുന്നു തിരുവല്ലാമല്ലേ, ഒറ്റയ്ക്ക് ഒരു ടാക്സിയിൽ. ഏതായാലും അവൾക്ക് അവിടെ വരാൻ കുറച്ചിലൊന്നുമില്ലല്ലോ. അവിടെ ഭർത്താവിന്റെ അച്ഛനെ അമ്മയെ കാണാൻ അവൾക്ക് കുറച്ചിലല്ലോ. ഇനി ഇങ്ങോട്ട് പോരണമെന്ന് പറഞ്ഞു, ഒറ്റയ്ക്ക് അയക്കാൻ കഴിഞ്ഞില്ല. ആ വൃദ്ധം കണ്ണു തുടയ്ക്കുന്നു.
1: രാമേന്ദ്രൻ, ഞാനൊന്ന് ഇറങ്ങിട്ട് വരാം, ഒരു നാല് ബാർ സോപ്പ് കിട്ടാണു.
0: ഞാൻ നമ്മൾ ഇറങ്ങിപ്പോയി. രാമേന്ദ്രൻ കുഞ്ഞിനെ അച്ഛനെ കൊടുത്തിട്ട് അകത്ത് കയറി വാതിലടച്ചു. അയാൾ ഭാര്യയെ വാരിപ്പുണർന്നു. അയാൾ അവളെ അനുനയിപ്പിച്ചു. അവളെ വഴക്കെടുത്തു. ലളിതെ, നമുക്ക് പോവാം, പാലക്കാട് പോവാം. ഒരു ജോലിയും ചെയ്യണ്ട, മെയ്ഡ് സർവന്നെ കിട്ടി അമ്മിണിയെ, അവളെ കാറിലിരിപ്പുണ്ട്. രാമയത്തിൻ്റെ കുടുംബവും പാലക്കാട്ടെത്തി. അധിക നാൾ അവിടെ താമസിക്കാൻ കഴിഞ്ഞില്ല, ട്രാൻസ്ഫർ, എറണാകുളത്തേക്ക് സ്ഥലം മാറ്റം. ഒരു ദിവസം അവൾ ഓഫീസിലേക്ക് ഇറങ്ങുമ്പോ ലളിത വിളിച്ചു പറഞ്ഞു,
1: കേട്ടോ അമ്മിണിക്ക് നല്ല സുഖമില്ല, ഒരു ഡോക്ടർ വിളിച്ച് കാണിക്കണം.
0: ഇപ്പോഴാണോ പറയുന്നത്? സമയം പോയി, നാളെ ആവട്ടെ.
1: രാമേന്ദ്രൻ പോയി.
0: ലളിത ഫോൺ ചെയ്തു. ഒരു ഡോക്ടർ വരുന്നു, ലേഡി ഡോക്ടർ, ഗൈനക്കോളജിസ്റ്റ്. അവരകത്ത് കയറി പരിശോധിച്ചിറങ്ങി വന്നപ്പോൾ ലളിത ചോദിച്ചു,
1: എന്താ ഡോക്ടർ, ഞങ്ങളുടെ അമ്മിണിക്ക് എന്താണ്?
0: അമ്മിണിക്ക് ഒരു കുഴപ്പമില്ല, എന്തിനാ വെറുതെ ഫോൺ ചെയ്തത്? അവൾക്ക് ഒരു കുഴപ്പമില്ല, പിന്നെ അവൾ ഗർഭിണിയാണ്.
1: അയ്യോ ഡോക്ടർ, അവൾക്ക് ഭർത്താവില്ല.
0: ഗർഭം ഉണ്ടാവും, ഭർത്താവ് വേണം, നിർബന്ധമുണ്ടോ?
1: ഡോക്ടർ, ഇതാ ഒരു ചെറിയ പാരിതോഷികം.
0: ഇല്ല, ഞാൻ സ്വീകരിക്കില്ല. ഡോക്ടർ പോയി. രാമചന്ദ്രൻ അന്ന് ഓഫീസിലേക്കല്ല പോയത്, കോട്ടയത്തിന് ചെന്ന് ആശാനെയും കണ്ടു. ആശാനെയും വിളിച്ചു വന്നു. ലളിത കാത്തിരിക്കുകയാണ്. കയറി ചെന്നപ്പോൾ രാമചന്ദ്രൻ ചോദിച്ചത്,
1: അമ്മിണി എവിടെ? ഡോക്ടർ കാണിക്കണ്ടേ? അയ്യോ എന്തിനാ, അവൾക്കൊരു കുഴപ്പം, അവൾക്ക് സുഖമായി. ആ പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്. അമ്മിണി ഇനി വന്നേ.
0: രാമേന്ദ്രന്റെ വയറ്റ് തീരുന്നു. ഇതായിരിക്കുന്നു നിന്റെ യജമാനൻ, നിന്റെ വയറ്റ് കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ, എന്റെ കുഞ്ഞിന്റെ അച്ഛൻ, എന്റെ ഭർത്താവ്, എറണാകുളം സബ് കളക്ടർ. അമ്മിണി, നിന്റെ യജമാനൻ നിന്നോട് ചെയ്ത തെറ്റിന് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കാം. അമ്മിണി, ഇതാ ഇത് 200 രൂപയുണ്ട് പ്രസവ ചെലവിന്. കുട്ടിയെ നശിപ്പിക്കരുത്, ഏതോ പറഞ്ഞാൽ അനുസരിക്കരുത്, കുട്ടിയെ നശിപ്പിക്കരുത്. പ്രസവം കഴിഞ്ഞ് നീ ഇവിടെ വരണം, നിന്നെ ഞാൻ സംരക്ഷിക്കും. നീ എന്റെ അനുജത്തിയാണ്, നിന്നെ ഞാൻ സംരക്ഷിക്കും. പക്ഷേ നീ ഇനിയിപ്പോ താമസിക്കരുത് ഇവിടെ, നീ വീട്ടിലേക്ക് പോയിക്കോളൂ. ലളിത ഫോൺ ചെയ്തു. ഒരു ടാക്സി വന്നു. ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ തുണിയിൽ പൊതിഞ്ഞെടുത്ത് മാറോട് ചേർത്ത് വിളിച്ചെന്ന് വണ്ടി കയറി.
1: ലളിത എവിടെ പോകുന്നു? എവിടാ യാത്ര?
0: ലളിത തിരിഞ്ഞു നോക്കി.
1: അറിയണോ, ഞാൻ എന്നേക്കുമായി എന്റെ കുഞ്ഞിന്റെ അച്ഛനെ എന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ചു പോകുന്നു. മകളെ കാണണമെങ്കിൽ കോട്ടയത്തിന് വരാം, എന്നെ കാണാൻ വേണ്ടി വരരുത്, ഒരിക്കലും വരരുത്. ലളിതേ,
0: ആ കാർ നീങ്ങി. ശിഷ്യൻ ആശാന്റെ മുഖത്ത് നോക്കി. ആശാൻ ശിഷ്യന്റെ കാതിലെന്തോ മന്ത്രിക്കുന്നു. ശിഷ്യൻ ശിഷ്യന്റെ കാർ ഇറക്കി.
1: അമ്മിണി, നിന്നെ വീട്ടിൽ കൊണ്ടുവിടാം ഞാൻ. വന്ന് കാർ കയറി, വന്ന് കാർ കയറാൻ.
0: പരുങ്ങി പരുങ്ങി അമ്മിണി കാർ കയറി, ആശാൻ പിന്നാലെ. ആ കാർ കല്ലേക്കുളങ്ങരിക്കല്ല പോയത്, ഏതോ അജ്ഞാതമായ സ്ഥലത്തേക്ക്. ഒരാഴ്ച കഴിഞ്ഞ് എറണാകുളം ഷമ്മുഖം റോഡിലെ അരികിലുള്ള ആ പഞ്ചനക്ഷത്ര ഹോട്ടൽ 4-ാം നിലയിൽ ഒരു മുറിക്കകത്ത് ആശാനും ശിഷ്യനും കുടി. ശിഷ്യ, നിനക്കെന്താ ദുഃഖം? നിന്റെ ദുഃഖം എനിക്കറിയാം. നീ ഉപേക്ഷിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മന്ത്രിമാർക്ക് ഇന്ന് ഇവിടെ സ്വീകരണം. പിന്നെ അവന്മാർ വിളിച്ചു പറഞ്ഞ നീ കേട്ട് കാണുമല്ലോ, അഡ്വക്കേറ്റ് രാജമ്മ പ്രകടനം നയിക്കുന്നതാണ്, നിന്റെ പാറ്റ പഴയ ആള് പ്രകടനം നയിക്കുന്നതാണ്, അതല്ലേടാ ദുഃഖം?
1: ആശാനെ, എനിക്കിതൊന്നും പ്രശ്നമല്ല. എന്റെ ആശാ സത്യം പറയണം, ആരോ ഭരിക്കട്ടെ, ആരോ നയിക്കട്ടെ, എന്റെ ആശാ സത്യം പറയണം. ആശാനെ, എന്റെ അമ്മിണിയെ ആശാൻ എവിടെ കൊണ്ടുവിളിച്ചു? ആശാന്,
0: അരയാടാ, അവളെ ഞാൻ എങ്ങും കൊണ്ടുവിളിച്ചില്ല. നഴ്സിംഗ് ഹോമിൽ പ്രവേശിപ്പിച്ചോളെ, നന്നാക്കി എടുക്കാൻ വേണ്ട പരിശ്രമത്തിൽ അവൾ ആള് കാഞ്ഞു പോയി. അരയാടാ, അവിടെ ചിതാഭസ്മം പോലും ലോകത്തിരുത്തം കാണില്ല.
1: മാലാമാരാർ ഡംഭ, എന്നെ ശിഷ്യനെ സന്തോഷിപ്പിക്കൂ.
0: മാലയും ഡംഭയും അറിയുന്ന ശിഷ്യന് ശിഷ്യനെ വാരിപ്പുണരും. നേരത്ത് വാതിൽ ആരോ തട്ടി വിളിക്കുന്നു.
1: ആ വാതിൽ തുറക്കാൻ ആരും പോകുന്നില്ല, ആ വാതിൽ പൊളിഞ്ഞു വീഴുന്നു.
0: എറണാകുളം DSP നേതൃത്വത്തിൽ ഒരു സംഘം പോലീസ്. ഹലോ, കോട്ടയം ഡി എസ് പി മിസ്റ്റർ ആനന്ദം പിള്ള, എറണാകുളം സബ് കളക്ടർ മിസ്റ്റർ രാമചന്ദ്രൻ, ബോത്ത് ഓഫ് യു ആർ അണ്ടർ അറസ്റ്റ്. കൊലപാതകം, കള്ളക്കടപ്പ്, വ്യഭിചാരം, വിലങ്ങടിഞ്ഞ് ആശാന ശിക്ഷന് മുമ്പേ രണ്ട് അപ്സരസുകൾ പിമ്പേ വന്ന് പോലീസ് ജീപ്പിൽ കയറാൻ ഭാവിക്കുമ്പോൾ പ്രകടനം വരുന്നു, കൂറ്റൻ പ്രകടനം. മുൻപന്തിയിൽ തുറന്ന ജീപ്പിൽ മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി, തൊട്ടടുത്ത് അഡ്വക്കേറ്റ് രാജമ്മ, രാജമ്മയുടെയും രാമചന്ദ്രന്റെയും കണ്ണുകളും അടഞ്ഞു. ആ പ്രകടനം മുമ്പോട്ട് നീങ്ങുന്നു. പ്രകടനത്തിൽ വന്നൊരു പയ്യൻ, ഒരു കൊടിയും ചുമലി വെച്ച് കൊടുങ്കാറ്റ് മാതിരി പാഞ്ഞു വരുന്ന ഒരു പയ്യൻ ഓടി വന്നു.
1: സഖാവേ, രാമചന്ദ്രൻ സഖാവേ, എന്നെ ഓർമ്മയുണ്ടോ? ചന്തകുട്ടി, ചന്തകുട്ടി, കൊടി കണ്ടോ? കൂറ്റൻ കൊടി. സഖാവേ, ആ ടോർച്ച് ലൈറ്റ് ഒന്നും കിട്ടിയില്ലല്ലോ ഇതുവരെ. സഖാവിന്റെ കയ്യിലെന്താ കിടക്കുന്നത്? വീരശൃംഖലയോ? ഇത് കിട്ടണ്ട എവിടെ പോവാ? ഓ, ദേവലോകത്തേക്കായിരിക്കും, ദേവലോകത്തേക്കായിരിക്കും. പൊയ്ക്കോ, പൊയ്ക്കോ, പൊയ്ക്കോ. പക്ഷെ ഞങ്ങളൊക്കെ ഇപ്പോഴും ഭൂലോകത്ത് തന്നെ. പോട്ടെ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264316. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.